പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

എൻ്റെ ദുഃഖമറിയുന്ന ഒരാളെയുള്ളൂ ഈ ലോകത്തിൽ, അത് ഞാൻ തന്നെയാണ്. ഒരു ആശ്വാസമാകും എന്ന് കരുതി നാം പലപ്പോഴും ദുഃഖം പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ ദുഃഖഭാരം അല്പം കുറയുമായിരിക്കാം, അതിന് സമയ പരിധിയുണ്ടാകും. എൻ്റെ ദുഃഖം മറ്റൊരാൾക്ക് വെറുമൊരു കഥയാകാം, അവർ നല്ല ശ്രോതാവുമായേക്കാം. ഉൾക്കൊള്ളണമെന്നില്ല, ഉൾക്കൊണ്ടാലും അവരുടെ കഥയുമായി താരതമ്യം വിശകലനം ഒക്കെ നടത്തുന്ന തിരക്കിലായിരിക്കും. എൻ്റെ ദുഃഖവും ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ എന്ന ചിന്തയാകും നടക്കുക. എൻ്റെ ദുഃഖം ഉൾക്കൊള്ളാൻ പങ്കാളിക്കോ മക്കൾക്കോ സുഹൃത്തിനോ മാതാപിതാക്കൾക്കോ പോലും കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവരും ദുഃഖനിവാരണത്തിൻ്റെ വഴി തേടുകയാകാം. എൻ്റെ ദുഃഖനിവാരണം മറ്റൊരാളുടെ ഉത്തരവാദിത്തമല്ല. ആയതിനാൽ എൻ്റെ ദുഃഖം മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്, എൻ്റെ മനസ്സാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ മനസ്സിനെ എങ്ങനെ ശക്തിപ്പെടുത്താം? ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ചേർത്തല സരസ്വതി അമ്മയുടെ കവിത ധന്യവൃക്ഷം, ആലപിക്കുന്നത് അഷിക. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ഗാന്ധിലയം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 കാവ്യസൗരഭം, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം, 9:15 നാട്ടിലെ പാട്ട്, ഉച്ചയ്ക്ക് 12:00 കായികം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ഗാന്ധിലേയം, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി.

നീറിലെ 6:40 കൃഷ്ണകഥാമൃതം, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിലെ വാർത്തകൾ, 7:35 സർഗജാലകം. ഇതിൽ നന്ദൽമജൻ കൊതേരി എഴുതിയ കവിത ഉയരെ പറക്കട്ടെ, ആലപിക്കുന്നത് സുവർണ കാഞ്ഞിലേരി. ഷിബിന പ്രകാശ് എഴുതിയ ഓലച്ചൂട്ട് എന്ന കഥയുടെ നാടകാവിഷ്കാരം. പങ്കെടുക്കുന്നവർ സൗമിനി, ഗീത, ശ്രീജ, അഷിത, ഷിബിന പ്രകാശ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എറ്റ് സ്കൂൾ. ഇതിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചേർത്തല സരസ്വതി അമ്മയുടെ കവിത ധന്യവൃക്ഷം. ആലപിക്കുന്നു അഷിക.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ചേർത്തല സരസ്വതി അമ്മയുടെ കവിത ധന്യവൃക്ഷം, ആലപിച്ചത് അഷിക. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അല്ല ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ.
4: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
0: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
5: big exclusive studio Kannur of Simbolo and Collar, other brands Grandfoss, Hutik, Vox Laminate.
0: Phone 9496420880,
5: 8111933600.
0: CM Vistara.
5: CM Vistara Nilluni.
6: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് സെപ്റ്റംബർ 4, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 4 വർഷത്തിലെ 247-ാം ദിനമാണ്. സെപ്റ്റംബർ 4 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1781 സ്പാനിഷ് കുടിയേറ്റക്കാർ ലോസ് ആഞ്ചലോസ് നഗരം സ്ഥാപിച്ചു. 1882 അമേരിക്കയിലെ ആദ്യത്തെ വൈദ്യുതോർജ പ്ലാന്റ് എഡിസൺ പവർ സ്റ്റേഷൻ ന്യൂയോർക്ക് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1888 കൊഡാക്ക് എന്ന വ്യാപാരമുദ്ര ജോർജ് ഈസ്റ്റ്മാൻ രജിസ്റ്റർ ചെയ്തു. കൂടാതെ റോൾ ഫിലിം ഉപയോഗിക്കുന്ന തന്റെ ക്യാമറയ്ക്ക് പേറ്റന്റ് നേടി. 1938 തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയമായ സംഭവമായ പുതുപ്പള്ളി വെടിവയ്പ് നടന്നു. 1947 ചിത്തിര തിരുനാൾ മഹാരാജാവ് ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ചു. 1956 വിവരശേഖരണത്തിന് കാന്തിക ഡിസ്ക് ഉപയോഗിക്കുന്ന ആദ്യ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള IBM റാമാക് 305 എന്ന കമ്പ്യൂട്ടർ പുറത്തിറങ്ങി. 1985 ഡോക്ടർ റോബർട്ട് ബെല്ലാർഡിന്റെ നേതൃത്വത്തിലുള്ള പര്യവേഷക സംഘം പകർത്തിയ ടൈറ്റാനിക് അവശിഷ്ടങ്ങളുടെ ചിത്രം ആദ്യമായി പുറം ലോകത്തെത്തി. 2009 ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് ശ്രീലങ്ക പുറത്തിറക്കി. 2010 മദർ തെരേസയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് US പോസ്റ്റൽ വകുപ്പ് 44 സെന്റ് വിലയുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2010 ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമ കേരളം സന്ദർശിച്ചത്. 2016 മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. എഴുത്തുകാരൻ, അധ്യാപകൻ, മഹാഭാരത വ്യാഖ്യാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ തുറവൂർ വിശ്വംഭരൻ, AO ഹ്യൂമിന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത

0: സ്വാതന്ത്ര്യ സമരസേനാനി ദാദാഭായ് നവറോജി തുടങ്ങിയവരുടെ ജന്മദിനവും മലയാള സാഹിത്യകാരനും സംഗീതജ്ഞനുമായിരുന്ന കെ സി കേശവപിള്ള, കലാസാഹിത്യ നിരൂപകൻ, ഭാഷാപണ്ഡിതൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കെ എസ് നാരായണപിള്ള തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 4.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140007225900018.
4: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
5: വചനാമൃതം. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. മഹാത്മാഗാന്ധി.
6: എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
7: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200 പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
7: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
8: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
9: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
8: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
9: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
8: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
9: കോക്കനട്ട്.
8: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക്.

0: സ്ഥാപനം. ഫോൺ 9188951780.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094. 9745220163. 7511112140.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. PM-SRI പദ്ധതി നടപ്പിലാക്കുന്നതിൽ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ശക്തമായ എതിർപ്പ്. PM-SRI-യിൽ LDF സർക്കാർ ഒപ്പിട്ടത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ആയുധമാക്കിയിരുന്നു. ഭരണത്തിലെത്തിയപ്പോൾ അതിനു വിരുദ്ധമായ നിലപാട് ഉണ്ടാകരുതെന്ന അഭിപ്രായമാണ് കൂടുതൽ അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. സ്കൂൾ കരിക്കുലം തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായി ആദ്യം ചർച്ചയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചർച്ച നടക്കേണ്ടത് CPI CPM സെക്രട്ടറിമാർ തമ്മിലാണ്. വിവാദ FCRA ബിൽ പരിശോധിക്കുന്ന 31 അംഗ സംയുക്ത പാർലമെന്റ് സമിതിയെ പ്രഖ്യാപിച്ചു. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമാണ് സമിതിയിലുള്ളത്. BJP അംഗം ഡോക്ടർ സഞ്ജയ് ജയ്സ്വാളാണ് ചെയർമാൻ. കേരളത്തിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ, ആൻറ്റു ആന്റണി, സി സദാനന്ദൻ എന്നിവരും ലക്ഷദ്വീപിലുള്ള ഹംദുള്ള സയ്യിദും സമിതിയിലുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടത്തിയ തട്ടിപ്പ് ADGP PVJ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. ആഭ്യന്തര സുരക്ഷാ വിഭാഗം IG S സതീഷ് ബിനോ, ക്രൈംബ്രാഞ്ച് SP P വിക്രമൻ, DYSP മാരായ PL ഷൈജു, മാത്യു എന്നിവരാണ് സംഘത്തിലുള്ളത്. ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന റീഇമാജിനിങ് കേരളം എന്ന ദ്വിദിന നേതൃശില്പശാലയിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കും. ഇന്നും നാളെയുമാണ് ക്യാമ്പ്. CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്ത കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ചേരുന്ന PB യോഗത്തിൽ പ്രധാനമായും ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് ചർച്ച ചെയ്യുക. ഭാഷാസ്നേഹികൾക്കുള്ള പ്രേരണാ സ്രോതസ്സായി തുഞ്ചൻ പറമ്പിനെ മാറ്റുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സി സദാനന്ദൻ MP. തിരൂർ തുഞ്ചൻ പറമ്പ് സന്ദർശിച്ച ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ മെയ്തി കുക്കി വംശീയ കലാപത്തിൽ ഇതുവരെ 306 പേർ കൊല്ലപ്പെട്ടെന്നും 49 പേരെ കാണാതായെന്നും ആഭ്യന്തരമന്ത്രി ഗോവിന്ദദാസ് കോന്തൗജം നിയമസഭയിൽ പറഞ്ഞു. August 31 വരെയുള്ള കണക്കാണിതെന്ന് BJP MLA സപ്പാരഞ്ജൻ സിംഗ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷത്തിനകം ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർഡ് ഡി വിവറും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനം. വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനാൽ രാത്രിയിലെ വൈദ്യുതി നിയന്ത്രണം തുടരും. ഇന്നലെ 700 MW കുറവുണ്ടായത്. വിപണിയിൽ വൈദ്യുതി കിട്ടാനില്ല. ഇതിനു പുറമെ കേന്ദ്ര നിലയങ്ങളിൽ നിന്ന് കിട്ടുന്നതിലും കുറവുണ്ടായി. ഹരിയാനയിലെ ഹത്നി കുണ്ട് ബാരേജിൽ യമുന നദിയിൽ കരസേനാ ബോട്ട് മറിഞ്ഞ് കാണാതായ 2 സൈനികരുടെ മൃതദേഹം കണ്ടെത്തി. ഒരു സൈനികന്റെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് ബാരേജിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശ് അതിർത്തിയിൽ നിന്നും മറ്റൊരാളുടെ

മൃതദേഹം. ഇന്നലെ അപകട സ്ഥലത്ത് നിന്ന് 150 കിലോമീറ്ററിലേറെ അകലെ ജിന്ദ് ജില്ലയിലെ ഹൻസി ബ്രാഞ്ച് കനാലിൽ നിന്നുമാണ് കണ്ടെത്തിയത്. പരാജയങ്ങളും സുരക്ഷാ പരിശോധനകളും മൂലമുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ISRIയുടെ GSLV വീണ്ടും ജീവൻ വച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ ആകാശ കണ്ണാകാൻ പോകുന്ന GSAT-1A ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ഇത്തവണ ലക്ഷ്യം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV-F17 വിക്ഷേപണം ഇന്ന് പുലർച്ചെ 2:55 നടന്നു. ശബരിമല സ്വർണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം ലഭിച്ചു. പക്ഷാഘാതം വന്ന ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് കാണിച്ചായിരുന്നു ജാമ്യാപേക്ഷ നൽകിയത്. അതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. ആരോഗ്യനില സംബന്ധിച്ച് വാദങ്ങൾ പരിഗണിച്ച ശേഷമാണ് വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത് ജാമ്യം അനുവദിച്ചത്. കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ലാബ് ഫാർമസി സൗകര്യത്തോടെ അടിയന്തര മെഡിക്കൽ റൂം തുടങ്ങുന്നു. പദ്ധതി നടപ്പാക്കാനായി 10 സ്റ്റേഷനുകളിൽ ടെൻഡർ വിളിച്ചു. തീവണ്ടി യാത്രക്കിടെ അത്യാഹിതങ്ങൾ നേരിട്ടാൽ അടിയന്തര ആരോഗ്യ സംരക്ഷണം നൽകുകയാണ് ലക്ഷ്യം. വൈദ്യുതി വാങ്ങലിൽ KSEB വൻ സാമ്പത്തിക ബാധ്യത. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ ഈ വർഷം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ 1,190 കോടി രൂപയുടെ വൈദ്യുതിയാണ് വാങ്ങിയത്. ഹ്രസ്വകാല കരാറുകളിലൂടെയും പവർ എക്സ്ചേഞ്ചിൽ നിന്നുമാണ് വില കൂടിയ വൈദ്യുതി വാങ്ങൽ. ഇതുവഴിയുള്ള അധിക ബാധ്യത ജനങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടി വരും. US ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ ഇറാനെ ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിച്ചാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. സഹായികൾക്കുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഭീഷണി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ കിർഗിസ്ഥാനിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. കുവൈത്തിലെ US സേനാ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നലെ രാവിലെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അമേരിക്കൻ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന് ഇറാൻ പറഞ്ഞു. 4.5 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇടപെടൽ നടത്താൻ ഇന്ത്യ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി SJയശങ്കർ. വേണ്ടിവന്നാൽ മധ്യസ്ഥത വഹിക്കാനും സംഘർഷം പരിഹരിക്കാനും ഏത് രീതിയിലുമുള്ള സഹായം ചെയ്യാനും ഇന്ത്യ സന്നദ്ധമാണെന്ന് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. നേപ്പാളിനെ തകർത്തെറിഞ്ഞ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,252. പ്രളയത്തിൽ കാണാതായ 4,875 പേർക്കായുള്ള തിരച്ചിൽ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ആഗോള കാലാവസ്ഥയെ തലക്കീഴായി മറിക്കുന്ന എൽനിനോ പ്രതിഭാസം കൺമുന്നിൽ വൻതോതിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഇത് ചൂട് സംബന്ധിച്ച സകല മുൻകാല റെക്കോർഡുകളും തകർക്കുമെന്നും വരും മാസങ്ങളിൽ ഭൂമിയെ കടുത്ത വരൾച്ചയിലേക്കും പ്രകൃതി ദുരന്തത്തിലേക്കും തള്ളിവിടുമെന്നും UN കാലാവസ്ഥാ ഏജൻസിയായ WMO വ്യക്തമാക്കി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയിലേക്ക് നയിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഇതോടെ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലെ തുടർ നടപടി തടസ്സപ്പെടും. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. നാടും നഗരവും ശ്രീകൃഷ്ണ ജയന്തിക്കൊരുങ്ങി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് ശോഭായാത്രകൾ നടക്കും. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി നടപ്പാക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പഞ്ചായത്തുകളും പ്രവർത്തനത്തിൽ പങ്കാളികളാകും. മലബാർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോട് നടത്തുന്ന പദ്ധതിയിൽ വിപുലമായ ബോധവൽക്കരണം, സർവേ പ്രവർത്തനം, പ്രചാരണ പരിപാടികൾ, സ്ക്രീനിംഗ് ടെസ്റ്റുകൾ, പ്രതിരോധ മാർഗങ്ങൾ, സഹായ സാധ്യതകൾ എന്നിവ നടത്തുന്നതാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൃപ്പുത്തിരി ഈ മാസം 11 ആഘോഷിക്കും. കായിക വാർത്തകൾ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇനി സെമി ഫൈനൽ പോരാട്ടം. ആവേശക്കളിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ കീഴടക്കി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൂടി എത്തിയതോടെ ലീഗിന്റെ സെമി ഫൈനൽ ലൈനപ്പായി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 6:45 രണ്ടാം സെമിയിൽ പോയിന്റ് നിലയിൽ ഒന്നാമതെത്തിയ ആലപ്പി റിപ്പിൾസ് 4-ാം സ്ഥാനക്കാരായ കാലിക്കറ്റുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിലെ 2-ാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യക്ക് ജയം. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും നേടുന്ന താരം സ്മൃതി മന്ധാന. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച അർജന്റീന ഇതിഹാസ താരം ലയണൽ മെസ്സിയോടുള്ള ആദരസൂചകമായി അർജന്റീന ലീഗ് മത്സരങ്ങളിൽ 1 മിനിറ്റ് മത്സരം നിർത്തിവെക്കും. റഫറിമാർ കളി നിർത്തിവെക്കുന്നതോടൊപ്പം

0: ഒരു മിനിറ്റ് നേരം പൊതുവായി കയ്യടി നൽകുകയും ചെയ്യുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും ഡബിൾസിൽ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ക്വാർട്ടർ ഫൈനലിൽ. ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി VVS ലക്ഷ്മണനെ നിയമിച്ചു. മുൻ ഇന്ത്യൻ താരവും BCCI സെന്റർ ഓഫ് എക്സലൻസ് ഡയറക്ടറുമാണ്. ഏഷ്യൻ കപ്പ് അണ്ടർ 20 ഫുട്ബോൾ യോഗ്യതാ ടൂർണമെന്റിൽ ഇന്ത്യക്ക് തോൽവി. ഗ്രൂപ്പ് ബിയിലെ 2 മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യയെ തകർത്തത്. ജപ്പാനിലെ ഐചി നഗോയയിൽ 19 മുതൽ ഒക്ടോബർ 4 വരെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ അത്ലറ്റിക് മത്സരങ്ങളിൽ ഇന്ത്യ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മെഡലെങ്കിലും അധികം നേടുമെന്ന് മുഖ്യ പരിശീലകനും മലയാളിയുമായ P രാധാകൃഷ്ണൻ നായർ. കഴിഞ്ഞ തവണ ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യ 6 സ്വർണവും 14 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളാണ് നേടിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ എണ്ണം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ 503 ഉയർത്തി. നേരത്തെ 492 അംഗസംഘത്തെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഒഫീഷ്യലുകൾ ഉൾപ്പെടെ 768 അംഗസംഘമാണ് ഏഷ്യൻ ഗെയിംസിനായി ജപ്പാനിലേക്ക് തിരിക്കുക. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11 ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: மென் மேலே செல்லுகையால்
1: രുക്മിണി സ്വയംവരം ഇതുവരെ പാരായണം ചെയ്തത് ഷൈജ കൃഷ്ണകുമാർ.

0: തീർത്ഥാടനം കഴിഞ്ഞ് ഗർഗമുനി തിരിച്ചെത്തി. ആചാര്യൻ യാത്രാവിശേഷങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ദ്രൗപദിയുടെ സ്വയംവര വിശേഷവും. ജനങ്ങളും കൗരവരും പാണ്ഡവർ മരിച്ചുവെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ വിദുരന്റെ അജ്ഞാനശരണം കുന്തിയും മക്കളും കാട്ടിൽ വസിക്കുകയായിരുന്നു. അവിടെ ഹിഡുംബൻ എന്ന രാക്ഷസനെ കൊന്ന് സഹോദരിയായ ഹിഡുംബിയെ ഭീമൻ വിവാഹം കഴിച്ചു. അവൾക്ക് ഘടോൽക്കജൻ എന്ന പുത്രൻ ജനിച്ചു. ഹിഡുംബവനത്തിൽ നിന്നും സന്യാസിമാരുടെ വേഷത്തിൽ പാണ്ഡവർ ഏകചക്രയിൽ വസിച്ചു. അവിടെ ഒരു ബ്രാഹ്മണഗ്രഹത്തിൽ വസിച്ചുകൊണ്ടിരിക്കെ ബഗൻ എന്ന ക്രൂരനായ അസുരനെക്കുറിച്ചറിഞ്ഞു. അസുരൻ ആഹാരവുമായി പോകാനുള്ള ഊഴം അന്ന് ആ ബ്രാഹ്മണഗ്രഹത്തിലായിരുന്നു. എന്നാൽ കുന്തിദേവിയുടെ നിർദ്ദേശപ്രകാരം ഭീമസേനനാണ് പോയത്. ഭീമസേനൻ ബഗനെ വധിച്ചു. പിന്നീട് അവർ പാഞ്ചാലത്തേക്ക് പോയി. പാഞ്ചാലിയുടെ വിവാഹത്തിനായി കേശവനും പുറപ്പെട്ടു. ദുര്യോധനനും ദുശാസനനും കർണനും ജരാസന്ധനും ശിശുപാലനും സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരായി. വേദിയുടെ മധ്യത്തിൽ ഒരു കൂറ്റൻ വില്ല്. അതിന് ഞാൻ ചേർത്ത് ഉയരേക്കറങ്ങുന്ന യന്ത്രക്കൂട്ടിലിരിക്കുന്ന കിളിയുടെ തല മുറിച്ചിടണം. അതാണ് സ്വയംവരത്തിൻ്റെ നിബന്ധന. രാജാക്കന്മാരുടെ പിന്നിലാണ് ബ്രാഹ്മണർക്ക് ഇരിപ്പിടം. ബ്രാഹ്മണ യുവാക്കളെ കേശവൻ ശ്രദ്ധിച്ചു. രാജാക്കന്മാർ ഓരോരുത്തരായി വില്ല് കുലുക്കാനായി ശ്രമിച്ചു. ശിശുപാലനും ജരാസന്ധനും പെട്ടെന്ന് തന്നെ പരാജയപ്പെട്ടു. വില്ല് കുലുക്കാനായി മുന്നോട്ട് നീങ്ങിയ കർണനെ കണ്ടപ്പോൾ ദൃഷ്ടദ്യുമ്നൻ വിളിച്ചു പറഞ്ഞു, കർണ, അങ്ങ് ക്ഷമിക്കണം. എന്റെ സഹോദരി സൂതപുത്രനെ വേൽക്കുകയില്ല. കർണന്റെ മനസ്സിൽ അപമാനത്തിന്റെ പുഴുക്കിൽ നുഴഞ്ഞിറങ്ങി. അടിയേറ്റ് പുളയുന്ന പാമ്പനെപ്പോലെ ഞെരിപ്പിരിക്കൊണ്ടു. ആഗതരായ രാജാക്കന്മാർക്കാർക്കും വില്ല് കുലക്കാനായില്ല. അപ്പോൾ കേശവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സഭയിലിരിക്കുന്ന വില്ല് നിഷ്പ്രയാസം ഞാൻ കെട്ടി കിളിയുടെ തല ഛേദിക്കുവാൻ എനിക്ക് കഴിയും. പക്ഷെ രാജാവല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. രാജാക്കന്മാർക്കാർക്കും വില്ല് കുലക്കുവാനാവില്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ഒരവസരം നൽകാം. കേശവന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ബ്രാഹ്മണരുടെ കൂട്ടത്തിലിരുന്ന 5 യുവാക്കളിൽ ഒരാൾ എഴുന്നേറ്റ് വന്നു. കേശവൻ കണ്ണുകൊണ്ട് അനുഗ്രഹിച്ചു. രാജാക്കന്മാർ നിശബ്ദരായി വർത്തിക്കവേ ബ്രാഹ്മണ യുവാവ് ചാപത്തെ വലം വെച്ചു വന്ദിച്ചു. വില്ല് സാവധാനം ഉയർത്തി. ബ്രാഹ്മണൻ അസ്ത്രമയച്ചു. കിളിയുടെ തല ഛേദിച്ചു. ദ്രൗപദി കേശവന്റെ അനുവാദത്തോടെ വരണമാല്യം ബ്രാഹ്മണ യുവാവിന്റെ കഴുത്തിലണിയിച്ചു. പെട്ടെന്ന് ശിശുപാലന്റെ നേതൃത്വത്തിൽ രാജാക്കന്മാർ ഒത്തുകൂടി. ബ്രാഹ്മണ യുവാവിന് സ്വയംവരം നടത്തുവാൻ വിധിയില്ല. ദ്രുപദ സൈന്യം ബ്രാഹ്മണ യുവാവിന്റെ രക്ഷക്കെത്തി. എതിർക്കാൻ വരുന്ന ശത്രു സൈന്യത്തെ ബ്രാഹ്മണ യുവാവ് തന്നെ നേരിട്ടു. വില്ലാളിയായ ഒരു രാജകുമാരനാണ് ദ്രൗപദിയെ വേളികഴിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യമായി. അത് അർജുനനാണെന്ന വിവരം ദുര്യോധനാദികളെ അമ്പരപ്പിച്ചു. പാഞ്ചാലിയുമായി വാസസ്ഥലത്തെത്തിയ പാണ്ഡവർ അമ്മയോട് ഒരു ഭിക്ഷ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പതിവ് പോലെ 5 പേരും വീതിച്ചെടുക്കാൻ കുന്തിദേവി പറയുകയും ചെയ്തു. ഭിക്ഷയായി കൊണ്ടുവന്നത് പാഞ്ചാലിയാണ് എന്നറിഞ്ഞപ്പോൾ കുന്തിദേവി വിഷമിച്ചു. കേശവന്റെ ഉപദേശത്താൽ പാഞ്ചാലി 5 പാണ്ഡവർക്കും ഭാര്യയായിത്തീർന്നു. ഹസ്തനാപുരത്തിൽ ദ്രൗപദിയുടെ സ്വയംവര വാർത്തയെത്തി. പാണ്ഡവർ മരിച്ചിട്ടില്ലെന്നറിഞ്ഞ ഭീഷ്മർ അവർക്ക് അർഹമായത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. വിദുരനും കേശവനും പാണ്ഡവരുടെ കാര്യത്തിൽ ചർച്ച നടത്തി. അർദ്ധരാജ്യം പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, പാണ്ഡവരും കൗരവരും ഒന്നിച്ചു വസിക്കുക ദുഷ്കരമാണ്. അതുകൊണ്ട് അർദ്ധരാജ്യത്തിന് അവകാശികളായ അവർ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് പോകട്ടെ. അവിടെ രാജധാനി പണിയുവാനുള്ള ഒരുക്കങ്ങൾ നടത്താം. എല്ലാവരും മഹാരാജാവിന്റെ വാക്കുകൾ അംഗീകരിച്ചു. ഖാണ്ഡവപ്രസ്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥ നഗരി ഉയർന്നു. അവിടെ പാണ്ഡവർ വസിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം ബലരാമൻ കേശവനെ വിളിച്ചു പറഞ്ഞു, മാധവ, നമ്മുടെ സഹോദരിയായ സുഭദ്ര പൂർണ്ണ യൗവനത്തിലെത്തിയിരിക്കുകയാണ്. അവളെ അനുയോജ്യനായ ഒരു വരനെ നൽകേണ്ട ചുമതല നമുക്കുണ്ട്. കേശവൻ ചോദിച്ചു, ജ്യേഷ്ഠന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, എന്റെ മനസ്സിൽ ഒരാളുണ്ട്, ധൃതരാഷ്ട്രസുതനായ ദുര്യോധനൻ. ജ്യേഷ്ഠന്റെ വാക്കുകൾ കേട്ട് കേശവൻ ചിരിച്ചു. എല്ലാം ജ്യേഷ്ഠന്റെ ഇഷ്ടം പോലെയാകട്ടെ. ഒരു ദിവസം യുധിഷ്ഠിരനോടൊപ്പം പാഞ്ചാലി ആയുധപുരയിൽ ഇരിക്കുകയായിരുന്നു. വിധിവശാൽ ആയുധങ്ങളെടുക്കാൻ അർജുനന് അവിടെ ചെല്ലേണ്ടി വന്നു. കരാറനുസരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും വനവാസത്തിന് പോകാൻ അർജുനൻ നിർബന്ധിതനായി. അർജുനൻ വനവാസത്തിനിടെ കേശവനെ കണ്ടു. ദ്വാരകയിൽ അർജുനൻ കേശവ സഹോദരിയായ സുഭദ്രയെ കണ്ടു. അവളെ ജ്യേഷ്ഠൻ ദുര്യോധനന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ച കാര്യവും പാർത്ഥനോട് പറഞ്ഞു. പാർത്ഥൻ സുഭദ്രയിൽ അനുരക്തനായിരുന്നു. അർജുനന് സുഭദ്രയെ കൊടുക്കുവാൻ കേശവൻ ആലോചിച്ചു. സന്യാസിവേഷത്തിൽ ദ്വാരകയിൽ അർജുനൻ കഴിയുകയാണ്. സന്യാസിയെ പരിചരിക്കുവാൻ ബലരാമനും കേശവനും സുഭദ്രയാണ് ചുമതലപ്പെടുത്തിയത്. ദ്വാരകയിൽ ഉത്സവം നടക്കുന്ന ദിവസം സുഭദ്രയുമായി അർജുനൻ രഥത്തിൽ കയറിപ്പോയി. വിവരമറിഞ്ഞ് ബലരാമൻ ദേഷ്യപ്പെട്ടു. അർജുനൻ എന്തൊരു ധിക്കാരമാണ്! അവിവേകം കാണിച്ച അവൻ ഇനി ജീവിച്ചിരിക്കുവാൻ പാടില്ല. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. തന്നോടൊപ്പം കേശവനും വരുമെന്നായിരുന്നു ബലരാമൻ കരുതിയത്. എന്നാൽ കേശവൻ മൗനം പാലിച്ചു. നീ എന്താണൊന്നും പറയാത്തത്? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പട നയിക്കണ്ടേ? അതോ അവൻ്റെ ധിക്കാരം കണ്ട് അടങ്ങിയിരിക്കാനാണോ ഭാവം? കേശവൻ പറഞ്ഞു, ജ്യേഷ്ഠ, നടന്നത് നടന്നു കഴിഞ്ഞു. ഇനി പോരിന് പോകാതിരിക്കുന്നതാണ് ഭംഗി. അർജുനൻ കിടയറ്റ വില്ലാളിയാണ്. അങ്ങനൊരു പോരാളിയെ ബന്ധുവായി ലഭിക്കുക നിസ്സാര കാര്യമില്ല. കേശവന്റെ വാക്കുകൾ കേട്ട് വസുദേവരും പറഞ്ഞു, ബലരാമ, ഇനി വഴക്കിന് പോവുക വേണ്ട. അവളും കൂടി സമ്മതിച്ചാണ് പോയതെന്ന് തോന്നുന്നു. സന്യാസിയായ അർജുനനെ അവൾ മനസ്സാ വരിച്ചിരിക്കുന്നു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ബലരാമൻ ശാന്തനായി. അർജുനനെയും സുഭദ്രയെയും ബലരാമൻ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ യമുനാ തീരത്തേക്ക് വന്നു. അവിടെ കേശവനും അർജുനനും ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് വനഭിക്ഷ വേണം. എന്താണ് വനഭിക്ഷ? ബ്രാഹ്മണൻ പറഞ്ഞു, അഗ്നിദേവനാണ് ഞാൻ. ഖാണ്ഡവം എനിക്ക് ദഹിപ്പിക്കണം. ഇടതിങ്ങിയ വൻമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഗാന്ധവത്തിലേക്ക് അവരെത്തി. അർജുനൻ ശാപം കുലച്ചു. ഗാന്ധവവനം അഗ്നി വിഴുങ്ങാൻ തുടങ്ങി. തീക്കുണ്ടത്തിൽ നിന്നും രക്ഷയാചിക്കുന്ന ശബ്ദം കേട്ടു. അവിടെ ഒരു കറുത്ത രൂപം മാധവന്റെ മുന്നിലേക്ക് ചാടി വീണു. അയാൾ പറഞ്ഞു, അസുരശില്പിയായ മയനാണ് ഞാൻ, എന്നെ രക്ഷിക്കണം. യമുനയിലെ ജലം ഒരു കുടന്നയിൽ കോരി മയന്റെ ശരീരത്തിലേക്കൊഴിച്ചു. പൊള്ളലേറ്റ പാടുകൾ അപ്രത്യക്ഷമായി. മയൻ ചോദിച്ചു, കേശവ, ഈ ജീവദാനത്തിന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് അനുഷ്ഠിക്കേണ്ടത്? കേശവൻ പറഞ്ഞു, അസുരശില്പിയായ താങ്കൾ യുധിഷ്ഠിര മഹാരാജാവിന് ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു സഭാമണ്ഡപം പണിഞ്ഞു കൊടുക്കുക. പാർത്ഥൻ യമുനയുടെ തീരത്തേക്ക് നടന്നു. അവിടെ ധ്യാനത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു യുവതിയെ കണ്ടു. പാർത്ഥൻ ചോദിച്ചു, ആരാണ് നിങ്ങൾ? ഒറ്റയ്ക്കിവിടെ നിന്നും തപസ് ചെയ്യുന്നത് എന്തിനാണ്? യുവതി അർജുനനെ നോക്കി പറഞ്ഞു, കാളിന്ദിയാണ് ഞാൻ. സൂര്യദേവന്റെ മകളാണ്. ഗോകുലപാലകനായ കണ്ണനിൽ എന്റെ മനസ്സുറച്ചു. കണ്ണനു വേണ്ടിയാണ് തപസ്. കാളിന്ദിയുടെ കരയിലിരിക്കുന്ന മാധവനെ അർജുനൻ ആനന്ദത്തോടെ നോക്കി നിന്നു. സിതസൈകത പരപ്പിലൂടെ നടന്നുവരുന്ന മാധവനെ കാളിന്ദി കണ്ടു. കണ്ണന്റെ മുന്നിൽ അവൾ പ്രണമിച്ചു. അർജുനനും കേശവനും കാളിന്ദിയും ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. അല്പദിവസങ്ങൾക്ക് ശേഷം മാധവൻ കാളിന്ദിയുമൊത്ത് ദ്വാരകയിലേക്ക് മടങ്ങി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമി രോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ് EOS-05. വിക്ഷേപിച്ച് 18 മിനിറ്റിന് ശേഷം അത്യാധുനിക ഭൌമ നിരീക്ഷണ പേടകം ഭ്രമണപഥത്തിലെത്തിയതായി ISRO അറിയിച്ചു. 27 മണിക്കൂർ നീണ്ട കൌണ്ട് ഡൌൺ പൂർത്തിയാക്കിയതിനു ശേഷമാണ് 2367 കിലോ പേലോഡ് പിണ്ഡത്തോടുകൂടി GSLV-F17 റോക്കറ്റ് പുലർച്ചെ ബഹിരാകാശ കേന്ദ്രത്തിലെ 2-ാമത്തെ വിക്ഷേപണത്തുറയിൽ നിന്ന് കുതിച്ചുയർന്നത്. ഉപഗ്രഹം തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനൊപ്പം കൃഷി, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് സഹായകരമാകും. ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്ന സംവാദവേദിയായാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസന പാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ നേതൃത്വം, നയങ്ങൾ ജനജീവിതത്തിൽ സുസ്ഥിരമായ മാറ്റങ്ങളാക്കി മാറ്റുന്ന സമീപനങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധം, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ വയോജന സമൂഹം, സിൽവർ ഇക്കണോമി, കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിന് സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി IIM സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് 2-ാം തവണയാണ്. 2011 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്കായി IIM ഏകദിന നേതൃത്വ മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു.
0: വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 98 വില്ലേജുകളിലായി 8,590 ചതുരശ്ര കിലോമീറ്ററായി അതിർത്തി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശക്തമായ നിലപാടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതിയുമായി മന്ത്രി സണ്ണി ജോസഫിനൊപ്പം ചർച്ച നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയബാധിത കർഷകർക്ക് സഹായം ഉറപ്പാക്കുന്ന നടപടി ഊർജിതമായി മുന്നോട്ടു കൊണ്ടുപോകുകയാണെന്ന് മന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. പ്രളയബാധയുടെ സ്വഭാവവും വ്യാപ്തിയും സംബന്ധിച്ച KS-DEMEA നോട്ടിഫിക്കേഷൻ പുറത്തുവന്ന ശേഷം തുടർ സാമ്പത്തിക സഹായ നടപടികളിലേക്ക് കടക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. തെരുവുനായ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. വയനാട് പടിഞ്ഞാറത്തറ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. തെരുവുനായ ശല്യ പരിഹാരം തദ്ദേശഭരണ വകുപ്പിന് മുന്നിലെ പ്രതിസന്ധിയാണെന്നും നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന പ്രവണത വ്യാപകമാകുന്നത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടെന്നും KM ഷാജി അറിയിച്ചു. വിദ്യാർത്ഥികളെ ഉയരങ്ങളിലെത്തിച്ച് കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഉയരെ വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KM അഭിജിത്ത് MLA യുടെ നേതൃത്വത്തിൽ MLA കെയർ വഴിയാണ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്ന് നേമം വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയാണ് പദ്ധതി ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുക. മേയർ O. സദാശിവൻ രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. EPF പിഴ സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ വിശ്വാസ് പദ്ധതി വഴി കുറഞ്ഞ നിരക്കിൽ തീർപ്പാക്കാൻ സ്ഥാപനങ്ങളോട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. തൊഴിലുടമകൾക്ക് കുറഞ്ഞ പിഴത്തുക അടച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് വിശ്വാസ്. നശാമുക്ത് ഭാരത് അഭിയാന്റെ 6th വാർഷികത്തോടനുബന്ധിച്ച് ലഹരി ദുരുപയോഗത്തിനെതിരെ ദേശീയ പ്രതിജ്ഞ ഈ മാസം നടത്തും. നേരിട്ടും ഓൺലൈനായും 10 കോടിയിലധികം ആളുകളെ ഇതിൽ അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നത്. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ഉല്ലാസ് സാക്ഷരതാ പക്ഷാചരണത്തിന് കാസർകോട് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ നിരക്ഷരത നീക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: സാക്ഷരതയുടെയും തുടർ വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് പക്ഷാചരണത്തിന്റെ ലക്ഷ്യം. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ ചെറലടുക്ക മുളിപ്പറമ്പ് ഉന്നതിയിൽ ഭവന സന്ദർശനം നടത്തിയാണ് ജില്ലയിലെ സാക്ഷരതാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഭവന സന്ദർശനം നടത്തിയത്. സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളെ പരിചയപ്പെടുത്തുകയും താൽപര്യം അറിയിച്ചവരുടെ രജിസ്ട്രേഷന്റെ പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കുകയുമാണ് ഭവന സന്ദർശനത്തിലൂടെ ചെയ്തത്. സെപ്റ്റംബർ 6 ജില്ലയിലെ തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ പഠിതാക്കളുടെ സംഗമം നടക്കും. തുടർ വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയം അവതരിപ്പിക്കും. പഠിതാക്കൾ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കും. മുതിർന്ന പഠിതാക്കളെ ആദരിക്കുകയും ചെയ്യും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടാകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 6 പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പ്രത്യേക ദർശനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് ഏറി.

0: രീതി സന്ദേശം. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിലെത്തി. ദുബായിലെ രണ്ടാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യ ഉയർത്തിയ 194 റൺസ് പിന്തുടർന്ന ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്മിതി എം പള്ളുരുത്തി.
1: KCLന്റെ ലീഗ് റൌണ്ട് മത്സരങ്ങൾ ഇന്നലെ രാത്രി പൂർത്തിയാക്കിയിരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റുമായി മത്സരിക്കും. ഫൈനൽ മത്സരം നാളെ വൈകിട്ട് നടക്കും. ഇന്നലെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെ ആലപ്പി റിപ്പിൾസ് 3 തോൽപ്പിച്ചിരുന്നു.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്ക് വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. ഇത് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനും സാധ്യത ഉയർത്തുമെന്ന് സർവകലാശാല അറിയിച്ചു. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്നും വൈസ് ചാൻസലർ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമിരോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് വനിതാ IT ഈ മാസം 7 രാവിലെ 10 മുതൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റിഷിപ്പ് മേള നടക്കുന്നു. കേന്ദ്ര സർക്കാർ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പും ചേർന്ന് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ITI യോഗ്യത നേടിയ ഇതുവരെ അപ്രന്റിഷിപ്പ് ട്രെയിനിംഗ് ലഭിക്കാത്ത ട്രെയിനികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270458. മറ്റൊരു നമ്പർ 9446268648. പൊന്നും സർവീസ് സഹകരണ ബാങ്കിന്റെ കെ പൊന്നും സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2025 പുരസ്കാരം ചെറുകഥാ സമാഹാരത്തിനാണ്. 2023-24-25 വർഷങ്ങളിൽ ഒന്നാം പതിപ്പായി പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുക. പുസ്തകത്തിന്റെ 4 കോപ്പികൾ ഒക്ടോബർ 15 മുമ്പ് ലഭിക്കത്തക്ക വിധം അയക്കണം. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പ്രമുഖ എഴുത്തുകാരൻ കെ പൊന്നത്തിന്റെ ഓർമ്മയ്ക്കായി നൽകുന്ന പുരസ്കാരം. കൺവീനർ കെ പൊന്നും സ്മാരക സമിതി, കെയർ ഓഫ് പൊന്നും സർവീസ് സഹകരണ ബാങ്ക്, പൊന്നും PO, കണ്ണൂർ ജില്ലാ 670641 എന്ന വിലാസത്തിലാണ് കൃതികൾ അയക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9745248567, മറ്റൊരു നമ്പർ 949685385. കേരള സർക്കാർ സ്ഥാപനമായ IHRT കീഴിൽ വലിയ വെളിച്ചത്തെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 10 പകൽ 11 കോളേജ് ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490209312123. കണ്ണൂർ ഗവൺമെന്റ് ITയിൽ IMC നേതൃത്വത്തിൽ 100% പ്ലേസ്മെന്റോടെ 6 AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. കോഴ്സിനോടനുബന്ധിച്ച ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നിവ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8921515459. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. മാങ്ങാട്ടുപറമ്പ് KP 4 ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ നിലവിലുള്ള കുക്ക്, ധോബി, സ്വീപ്പർ, ബാർബർ, വാട്ടർ കരിയർ ഒഴിവുകളിലേക്ക് 59 ദിവസത്തേക്ക് നിയമനം നടത്തുന്നു. മുൻപരിചയമുള്ളവർ നാളെ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയൻ ആസ്ഥാനത്ത് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497278131316. എരമം കുറ്റൂർ പഞ്ചായത്തിൽ പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിനായി കായിക അധ്യാപകരെ നിയമിക്കുന്നു. മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിൽ LPST അഭിമുഖം നാളെ രാവിലെ 10:30 നടക്കും. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടപ്പാക്കുന്ന സെക്കൻഡറി പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നു. ഇരിക്കൂർ ബ്ലോക്ക് പരിധിയിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വീടുകൾ സന്ദർശനത്തിനുള്ളതാണ് പദ്ധതി. പ്രായപരിധി 45 വയസ്സ്. അഭിമുഖം ഈ മാസം 8 രാവിലെ 11 മയ്യിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. മുനിസിപ്പൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് തസ്തികയിലെ 2 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം നാളെ രാവിലെ 11 കോർപ്പറേഷൻ ഓഫീസിൽ. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന OP ദിവസവേതനടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. MBBS യോഗ്യതയും TCMC സ്ഥിരം രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 8 പകൽ 3 ആശുപത്രി ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0467226170. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി കണ്ണൂരും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററും ചേർന്ന് നടത്തുന്ന ക്യാൻസർ ഫോളോ അപ്പ് ക്ലിനിക് ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ കണ്ണൂർ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിൽ നടക്കും. കണ്ണൂർ, കാസർകോട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നുള്ളവർക്ക് പങ്കെടുക്കാം. എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഇന്ന് നടക്കും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് ഊർപ്പഴശ്ശിക്കാവിൽ നിന്ന് ശ്രീകൃഷ്ണ വേഷം കെട്ടിയ ബാലികാ ബാലകന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പുറപ്പെടുന്ന ശോഭയാത്ര എടക്കാട്ടമ്പലത്തിൽ എത്തിച്ചേരും. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രം സമ്പൂർണ്ണ കൃഷ്ണഗാഥാ പാരായണം ഇന്ന് സംഘടിപ്പിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് പരിപാടി. ഉറിയടി, സഹസ്രനാമ പാരായണം, ഭജന, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടാകും. കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ഇന്ന് വൈകുന്നേരം 6 മണി വരെ സമ്പൂർണ്ണ കൃഷ്ണപാട്ട് പാരായണവും രാവിലെ പാൽപായസ വിതരണവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
7: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
8: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
7: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
8: യെസ്,
7: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
8: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
7: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
8: 9447371836,
7: 8078502836.
9: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
10: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
11: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
12: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है. मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है. वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
13: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
14: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
3: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ആദ്യത്തെ രണ്ടാഴ്ചയോളം മിൽത്തൊഴിലാളികൾ വളരെ ധൈര്യത്തോടെ ശാന്തരായിരുന്നു. ദിനംപ്രതി വമ്പിച്ച സഭകൾ കൂടി വന്നു. ഈ അവസരങ്ങളിൽ ഞാൻ അവരെ അവരുടെ പ്രതിജ്ഞ ഓർമ്മപ്പെടുത്തുകയും അതിനവർ തങ്ങളുടെ വാക്ക് നിറവേറ്റുന്നതിൽ മരിക്കുവാൻ തന്നെയും തങ്ങൾ ഒരുക്കമാണെന്ന് ഉറപ്പായി ഉറക്കെ വിളിച്ചു പറയുകയും പതിവായിരുന്നു. എന്നാൽ ഒടുവിൽ അവർക്ക് തളർച്ച തട്ടിയതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ദേഹദൗർബല്യം മനുഷ്യന് ശുണ്ഠിക്ക് കാരണമാകാറുണ്ട്. പണിമുടക്കത്തിൻ്റെ ദാർഢ്യം കുറഞ്ഞു വരുന്നുവെന്ന് കണ്ടതോടുകൂടി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പണിക്ക് പോയിക്കൊണ്ടിരുന്നവരുടെ നേരെ പണിമുടക്കുകാർ പ്രദർശിപ്പിച്ച മനോഭാവം അധികമധികം ഭയങ്കരമായിത്തീർന്നു. അവർ ബുദ്ധിശൂന്യമായി ലഹള തുടങ്ങുക എപ്പോഴാണെന്ന് എനിക്ക് പേടി തുടങ്ങി. ദിനംപ്രതി ഉണ്ടായിരുന്ന അവരുടെ യോഗങ്ങളിൽ ഹാജരും ക്രമേണ ചുരുങ്ങി തുടങ്ങി. ഹാജരായവരുടെ മുഖത്താകട്ടെ നിസ്സഹായതയും നിരാശതയും സ്പഷ്ടമായി കണ്ടു. ഒടുവിൽ പണിമുടക്കത്തിലേർപ്പെട്ടവർ തങ്ങളുടെ നിശ്ചയത്തിൽ നിന്ന് തെറ്റാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് എനിക്ക് വർത്തമാനം കിട്ടി. ഇതെൻ്റെ മനസ്സിന് വല്ലാതെ വ്യാകുലമാക്കി. ഈ അവസ്ഥയിൽ എൻ്റെ കർത്തവ്യം എന്താണെന്നതിനെപ്പറ്റി ഞാൻ ഉഗ്രമായി ചിന്തിച്ചു. തെക്കേ ആഫ്രിക്കയിൽ വെച്ച് വമ്പിച്ചൊരു പണിമുടക്കവുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ എനിക്ക് നേരിടുവാനുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. മിൽപ്പണിക്കാർ പ്രതിജ്ഞ അംഗീകരിച്ചത് എൻ്റെ പ്രേരണ പ്രകാരമാണ്. ദിവസം പ്രതി അവർ അതെൻ്റെ മുൻപാകെ ആവർത്തിച്ചു വന്നു. ഇപ്പോൾ അവർ അതിന് വിപരീതമായി പ്രവർത്തിക്കുക എന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യാതായി. എൻ്റെ ഈ വിചാരത്തിന് കാരണം എന്തായിരിക്കും? അഭിമാനമായിരിക്കുമോ, അഥവാ തൊഴിലാളികളോടുള്ള സ്നേഹമോ, സത്യത്തോടുള്ള മതിമറന്ന ഭക്തിയോ ആയിരിക്കുമോ, ആർക്കറിയാം. ഒരു ദിവസം രാവിലെ തൊഴിലാളികളുടെ യോഗത്തിൽ വെച്ച് എൻ്റെ മാർഗമെന്തെന്ന് ഇനിയും തിരിയാതെ ഞാൻ വിവശനായി തന്നെ ഇരിക്കെ എനിക്ക് മനസ്സിൽ ഒരു വെളിച്ചം വന്നു. പെട്ടെന്ന് തനിയെ എൻ്റെ നാവിൽ ഈ വാക്കുകൾ ഉദിച്ചു. പണിമുടക്കത്തിലേർപ്പെട്ട തൊഴിലാളികൾ യോജിച്ചു നിൽക്കുകയും പണിമുടക്കത്തെപ്പറ്റി ഒരു തീർപ്പുണ്ടാകുകയോ അല്ലെങ്കിൽ അവരെ തീരെ മില്ലുകൾ വിട്ടുപോകുകയോ ചെയ്യുന്നതുവരെ പണിമുടക്കം തുടരുകയും ചെയ്യാത്ത പക്ഷം ഞാൻ ഭക്ഷണം തൊടുന്നതല്ല. തൊഴിലാളികൾ ഇടിവെട്ടേറ്റ പോലെ നടുങ്ങി. അനസൂയാബഹന്റെ കവിൾത്തടത്തിൽ കൂടി കണ്ണീർ ധാരധാരയായി ഒഴുകി. തൊഴിലാളികളുടെ വികാരം വാക്കുകളിൽ ഇപ്രകാരം പൊട്ടിപ്പുറപ്പെട്ടു: നിങ്ങളല്ല, ഞങ്ങൾ പട്ടിണി കിടക്കാം. നിങ്ങൾ ഉപവസിക്കേണ്ടി വരികയെന്നത് കടുപ്പമാണ്. ഞങ്ങൾക്ക് പറ്റിയ പിഴവ് പൊറുക്കണം. ഇനിമേലിൽ ഒടുവുവരെ ഞങ്ങളുടെ പ്രതിജ്ഞ നടത്തിക്കൊള്ളാം. എൻ്റെ മറുപടി ഇതായിരുന്നു: നിങ്ങൾ ഉപവസിക്കേണ്ടതില്ല, നിങ്ങളുടെ പ്രതിജ്ഞ നടത്തിയാൽ മതി. നമ്മുടെ വശം പണമില്ലെന്ന സംഗതി നിങ്ങൾക്കറിയാമല്ലോ. പൊതുജനങ്ങൾ നൽകുന്ന ധർമ്മത്തെ ആശ്രയിച്ച് പണിമുടക്കം തുടരണമെന്നും നാം വിചാരിക്കുന്നുമില്ല. അതുകൊണ്ട് പണിമുടക്കം എത്ര നീണ്ടാലും മനസ്സിളക്കം തട്ടാതിരിക്കുവാനായി വേറെ വല്ല പണിയിലും ഏർപ്പെട്ട് കഷ്ടിച്ച് നിത്യവൃത്തി കഴിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ ഉപവാസമാകട്ടെ, ഈ പണിമുടക്ക് കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകുമ്പോൾ മാത്രമേ അവസാനിക്കൂ. ഇതിനിടക്ക് പണിമുടക്കം ചെയ്യുന്നവർക്ക് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വല്ല പ്രവൃത്തിയും കൊടുക്കുവാനുണ്ടോ എന്ന് വല്ലഭായി നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ വലിയ ഗുണമാശിക്കാൻ വഴിയുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ നെയ്ത്ത് സ്കൂളിന് സ്ഥലം മണ്ണിട്ട് തൂർത്ത് പൊന്തിക്കേണ്ടിയിരിക്കുന്നതിനാൽ കുറേ ആളുകളെ ആ പ്രവൃത്തിക്ക് ഉപയോഗിക്കാമെന്ന് മഗൻലാൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. തൊഴിലാളികൾക്ക് അത് സന്തോഷമായി. ആദ്യം തന്നെ അനസൂയ ബഹൻ തലയിൽ ഒരു കൊട്ട മണൽ ചുമന്ന് മുമ്പിൽ നടന്നതോടുകൂടി അവർ അവസാനിക്കാത്തൊരണിയായി പുഴയിൽ നിന്നും മണൽക്കൊട്ടകളും തലയിലേറ്റി പുറപ്പെട്ടത് കാണായി. അത് കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. പണിക്കാർക്ക് പുതിയ ശക്തി കൈവന്ന പോലെ തോന്നി. അവർക്ക് കൂലി കൊടുത്ത് ഒപ്പിക്കുക എന്നത് വിഷമമായിത്തീർന്നു. എൻ്റെ ഉപവാസത്തിന് സഗൗരവമായൊരു ന്യൂനതയുണ്ടായിരുന്നു. ഞാൻ മില്ലുടമസ്ഥന്മാരുമായി വളരെ അടുത്ത് ഹാർദ്ദമായി ബന്ധപ്പെട്ടവനായിരുന്നുവെന്ന് മുമ്പൊരധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ തീർപ്പ് എൻ്റെ ഉപവാസത്തെ ആശ്രയിക്കാതിരിക്കില്ലെന്നത് സ്പഷ്ടമാണ്. സത്യാഗ്രഹി എന്ന നിലയിൽ അവർക്കെതിരായി ഉപവാസം ആചരിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. തൊഴിലാളികളുടെ പ്രവൃത്തി മുടക്കം മാത്രമേ അവരെ ബാധിക്കാൻ പാടുള്ളൂ. എൻ്റെ ഉപവാസത്തിന് കാരണം മില്ലുടമസ്ഥന്മാരുടെ ഭാഗത്ത് വല്ല വ്യതിചലനം വന്നതല്ല, തെറ്റ് തൊഴിലാളികളുടേതാണ്. അതിൽ അവരുടെ പ്രതിനിധിയുടെ നിലയിൽ എനിക്ക് ഒരു പങ്കുണ്ടെന്ന് തോന്നി. മില്ലുടമസ്ഥന്മാരോട് കാര്യം അർത്ഥിക്കാൻ എനിക്ക് പാടുള്ളൂ. അവർക്കെതിരായി ഉപവാസം ആചരിക്കുന്നത് അവരെ നിർബന്ധിക്കുന്നതിന് തുല്യമായിരിക്കും. എന്നാൽ എൻ്റെ ഉപവാസത്തിന് അവരുടെ മേൽ ഇപ്രകാരമുള്ള ഫലം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നിട്ടും വാസ്തവത്തിൽ അങ്ങനെയാണ് ഉണ്ടായതും. ഉപവസിക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് എനിക്ക് തോന്നി. ഇത് അനുഷ്ഠിക്കുന്നത് എൻ്റെ സ്പഷ്ടമായ കർത്തവ്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മില്ലുടമസ്ഥന്മാരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ നിൽക്കുന്ന നിലയിൽ നിന്ന് ലേശം പോലും പിന്മാറേണ്ടതില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നാൽ എൻ്റെ വാക്കുകൾ ഒരലക്ഷ്യഭാവത്തോടെയാണ് അവർ കേട്ടത്. അവർ എൻ്റെ നേരെ ഹാസ്യവും പരിഭവവും സൂചിപ്പിക്കുന്ന മുള്ളുവാക്കുകൾ പ്രയോഗിച്ചു. തീർച്ചയായും അങ്ങനെ ചെയ്യാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു.
0: ഗാന്ധിഗീതം.

0: ആയിത്തത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ആയിത്തം ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ കളങ്കമാണെന്ന് ഞാൻ കരുതുന്നു. തെക്കേ ആഫ്രിക്കൻ സമരകാലത്തെ തിക്ത അനുഭവങ്ങൾ കൊണ്ടല്ല എനിക്കിത് ബോധ്യം വന്നത്. ഒരു കാലത്ത് ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു എന്നതുകൊണ്ടുണ്ടായതുമല്ല ഈ വിചാരം. ക്രിസ്ത്യൻ മതഗ്രന്ഥങ്ങളിൽ നിന്ന് കൈക്കൊണ്ടവയാണ് എന്റെ അഭിപ്രായങ്ങളെന്ന് ചിലർ ധരിക്കുന്നത് പോലെ വിചാരിക്കുന്നതും ഇത്ര തന്നെ തെറ്റാണ്. ബൈബിളിലോ അതിന്റെ അനുയായികളിലോ എനിക്ക് കമ്പം തോന്നുന്നതിനും ബൈബിളുമായും തദനുയായികളുമായും ഞാൻ പരിചയപ്പെടുന്നതിനു മുമ്പ് ഉണ്ടായവയാണ് ഈ അഭിപ്രായങ്ങൾ. ഈ ആശയം എന്നിൽ ഉദിച്ച കാലത്ത് എനിക്ക് കഷ്ടിച്ച് 12 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഉഗ എന്ന് പേരായ ഒരു തോട്ടി ഒരൈത്തക്കാരൻ കക്കൂസുകൾ വൃത്തിയാക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അവനെ തൊടുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ അവനെ തൊടാൻ പാടില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് അമ്മയോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. യദൃശ്ചയാ ഞാൻ അവനെ തൊട്ടുപോയെങ്കിൽ കുളിച്ച് ശുദ്ധമാകാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായി ഞാൻ അനുസരിച്ചിരുന്നെങ്കിലും ആയിത്തത്തിന് മതത്തിന്റെ പിൻബലമില്ലെന്നും ഉണ്ടാകാൻ നിവൃത്തിയില്ലെന്നും ഒരു പുഞ്ചിരിയോടുകൂടി ഊന്നി പറയാതെയല്ല അപ്രകാരം ചെയ്തിരുന്നത്. ഞാൻ വളരെ വണക്കവും അനുസരണയുമുള്ള ഒരു കുട്ടിയായിരുന്നു. മാതാപിതാക്കന്മാരോടുള്ള വണക്കത്തിന് നിരക്കാവുന്നിടത്തോളം പലപ്പോഴും ഇക്കാര്യത്തിൽ ഞാൻ അവരുമായി വഴക്കിടാറുണ്ട്. ഉഗായെ തൊടുന്നത് പാപമാണെന്ന് കരുതുന്നത് തെറ്റാണെന്ന് ഞാൻ അമ്മയോട് പറയാറുണ്ട്. സ്കൂളിലാകുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ആയിത്തക്കാരെ തൊടാറുണ്ട്. ഈ വസ്തുത ഒരിക്കൽ ഞാൻ മാതാപിതാക്കന്മാരിൽ നിന്ന് മറച്ചുവെക്കാത്തത് കൊണ്ട് എൻ്റെ അമ്മ പറയും, ആ ആയിത്തം പോക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം വഴിയെ പോകുന്ന ഒരു മുസൽമാനെ തൊടുകയാണെന്ന്. അമ്മയോടുള്ള ഭക്തിബഹുമാനങ്ങൾ കൊണ്ടും മാത്രം പലപ്പോഴും ഞാൻ അപ്രകാരം ചെയ്തു. എങ്കിലും അതൊരു മതപരമായ ബാധ്യതയാണെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. കുറച്ചുകാലം കഴിഞ്ഞ് ഞങ്ങൾ പോർബന്ദറിലേക്ക് മാറി താമസിച്ചു. അവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ സംസ്കൃതവുമായി പരിചയപ്പെട്ടത്. അന്നും എന്നെ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു കഴിഞ്ഞിരുന്നില്ല. എന്റെ സഹോദരനെയും എന്നെയും ഒരു ബ്രാഹ്മണന്റെ ശിക്ഷണത്തിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അദ്ദേഹം രാമരക്ഷയും വിഷ്ണു പൂജയും ഞങ്ങളെ പഠിപ്പിച്ചു. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, ഈശ്വരൻ ജലത്തിലുണ്ട്, ഈശ്വരൻ കരയിലുണ്ട് എന്ന വരി ഒരിക്കലും മറന്നിട്ടില്ല. അമ്മയെപ്പോലെ ഒരു കിഴവി അടുത്ത് താമസിച്ചിരുന്നു. ഞാനൊരു പേടിത്തൊണ്ടനായിരുന്നു. വിളക്കുകെടുത്ത് ഇരുട്ടായാൽ ഇമ്പാച്ചിയെയും ചെകുത്താനെയും മറ്റും കണ്ടുവെന്ന് എനിക്ക് തോന്നും. എന്റെ പേടി തീർക്കാൻ വേണ്ടി ആ വൃദ്ധ പറഞ്ഞു, പേടി തോന്നുമ്പോഴെല്ലാം ഞാൻ രാമരക്ഷ ജപിക്കണമെന്നും എന്നാൽ എല്ലാ ദുർഭൂതങ്ങളും ഓടിപ്പോകുമെന്നും. ഇത് ഞാൻ ചെയ്തു. ഉദ്ദിഷ്ടഫലം അതുകൊണ്ടുണ്ടായെന്നാണ് എനിക്ക് തോന്നിയത്. ആയിത്തക്കാരെ തൊടുന്നത് പാപമാണെന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വരികൾ രാമരക്ഷയിലുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ വളരെ അപൂർണമായിട്ടേ അറിയാമായിരുന്നുള്ളൂ. എങ്കിലും എല്ലാ ഭൂതപ്രേതത്തെയും ഉച്ചാടനം ചെയ്യുന്ന രാമരക്ഷ ആയിത്തക്കാരെ തൊടാനുള്ള പേടി പോലെ എന്തിനെയെങ്കിലും അനുവദിക്കുകയില്ലെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220163, 7511-11-2140.
3: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
4: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ
4: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
7: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: ബിജുട്ട നീ എങ്ങോട്ടാ?
8: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
9: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
6: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
9: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
8: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
9: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
6: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
9: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
6: ഏയ് എനിക്കെന്ത് പ്രശ്നം?
9: ആ പിന്നെന്നാ?
10: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
11: കാരം വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന് ഏകദേശം 18 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹം EOS-5 ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
12: I am very happy to announce that GSLV F-17 vehicle has successfully and precisely injected the Advanced Earth Observation Satellite 05, the geo-imaging star satellite, in the intended and required orbit. This is the 107th launch from Sriharikota and the 19th mission of the GSLV. Once the Earth Observation Satellite 05 is operationalized in the orbit, it will become the India's first dedicated imaging satellite from the geo orbit, providing important strategic data for our country.
11: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. പഞ്ചാബ് സർവകലാശാലയുടെ എക്സ് ഓഫീഷ്യോ ചാൻസലർ കൂടെയാണ് അദ്ദേഹം. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നോവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRA ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മഹ്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ് കുമാർ ഝ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കും. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ ന്യൂഡൽഹിയിൽ ക്വാഡ് ഷെർപാസ് യോഗം സംഘടിപ്പിച്ചു. സമുദ്ര, അന്തർദേശീയ സുരക്ഷ, സാമ്പത്തിക അഭിവൃദ്ധി, സാങ്കേതിക വിദ്യകൾ, മാനുഷിക സഹായം, അടിയന്തര പ്രതികരണം എന്നിവയുൾപ്പെടെ ക്വാഡ് സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി രണ്ട് വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1259 ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടണൽ റെസ്ക്യൂ ടീമും സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ പ്രളയത്തിൽ കാണാതായ ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചറിയുന്നതിനായുള്ള DNA സാമ്പിൾ പരിശോധനയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികളുടെ സേവനം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാണാതായവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഇന്ത്യയിലെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലെത്തി രക്തസാമ്പിളുകൾ നൽകി DNA പ്രൊഫൈലിംഗ് പൂർത്തിയാക്കാം. ഇന്ന് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തിയുടെ അവസരത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പൌരന്മാർക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ജന്മാഷ്ടമി ആശംസകൾ പങ്കുവച്ചു. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
13: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
11: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000-ക്കണക്കിന് തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
14: ഇന്ന് പുലർച്ചെ 3 നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. VIP ദർശനങ്ങൾക്കും പ്രത്യേക പാസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനാണ് മുൻഗണന നൽകുന്നത്. ശയനപ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചില വഴിപാടുകൾക്ക് ഇന്ന് നിയന്ത്രണമുണ്ട്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും കാഴ്ചശീവേലിക്കും പുറമെ ഉച്ചയ്ക്ക് 40,000-ത്തോളം ഭക്തർക്കായി വിപുലമായ അഷ്ടമി രോഹിണി പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ ക്ഷേത്രനഗരിയെ അമ്പാടിയാക്കി മാറ്റുന്ന ശോഭായാത്രകളും അരങ്ങേറും.
11: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്നും നേമം വരെ നീട്ടണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രാജീവ് ചന്ദ്രശേഖർ MLA. മെട്രോ റെയിൽ നേമം വരെ നീട്ടുന്നത് തെക്കൻ തിരുവനന്തപുരത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഗുണകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത്. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്ത് ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ഗ്രൂപ്പ് എയിലെ രണ്ടാം മത്സരത്തിൽ 194 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. 64 പന്തിൽ 124 റൺസ് അടിച്ച സ്മൃതി മന്ധാനയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. ഈ ഇന്നിംഗ്സോടെ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന മിതാലി രാജിന്റെ റെക്കോർഡ് മന്ധാന മറികടന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന വനിതാ ബാറ്റർ എന്ന നേട്ടവും സ്മൃതി സ്വന്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീ ചെക് യുവിനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കാനഡയുടെ ലോക 9 നമ്പർ താരം വിക്ടർ ലായെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയിരുന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. EPF നഷ്ടപരിഹാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിലുടമകൾക്കായി വിശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പദ്ധതിയിലൂടെ വൻതോതിൽ കുറച്ച പിഴത്തുക മാത്രമടച്ച് പഴയ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ EPF രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് അവസരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമിഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: പൊള്ളിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ വർണ്ണപ്പകിട്ടില്ലാതെ വാക്കുകളിലൂടെ വരികളിലൂടെ ആവിഷ്കരിച്ച മലയാളത്തിൻ്റെ അക്ഷര പുണ്യം മഹാകവി അക്കിത്തത്തിൻ്റെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ അറിയാത്ത ഏത് മലയാളിയാണുള്ളത്? കേൾക്കെ തന്നെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വരികൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരനായ അക്കിത്തം ഭാവി പൗരന് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. അരിവെപ്പോന്റെ തീയിൽ ചെന്നീയാമ്പാറ്റ പതിക്കയാൽ പിറ്റേ നിടവഴിക്കുണ്ടിൽ കാൺമോ ശിശുശവങ്ങളെ.

0: ആണുണ്ണി തമസല്ലോ സുഖപ്രദം. മകനെ, വെളിച്ചം ദുഃഖമാണ്, ഇരുട്ടാണ് സുഖം തരുന്നത്. വെളിച്ചം എന്ന് പറയുന്ന ആധുനികത വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? യന്ത്രങ്ങൾ മനുഷ്യനെ അരച്ചു കളയുന്നു, പട്ടിണി കൊണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു. അതിനാൽ അല്ലയോ ഭാവി പൗര, നീ ജനിക്കാൻ പോകുന്ന ഈ ലോകം ഇങ്ങനെയാണ്. വാസ്തവത്തിൽ ഇതൊരു വിരുദ്ധോക്തിയാണ്. ജീർണിച്ച സമൂഹത്തിൽ സഹിക്കാൻ പറ്റാത്ത കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണിത്. വെളിച്ചമുള്ളത് കൊണ്ടാണല്ലോ ഇതെല്ലാം കാണേണ്ടി വരുന്നത്, ഇരുട്ടാണെങ്കിൽ കാണേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഇരുട്ട് നിറഞ്ഞ ലോകത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം അല്പം വാക്കുകളിലൂടെ വരച്ചിടുന്നു. നമുക്കറിയാം, നല്ലതിനെ കുറിച്ച് സംസാരിക്കുന്നവർ, ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, മാറ്റം ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ സമൂഹം നൽകുന്നത് ഒരർത്ഥത്തിൽ ദുഃഖമല്ലേ? എന്നാൽ അനീതി കണ്ടിട്ട് മിണ്ടാതെ കണ്ടില്ല എന്ന് നടിക്കുന്നവർക്ക് ജീവിതം ശാന്തസുന്ദരം. മാത്രമല്ല, നമ്മുടെ കുറവുകൾ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ എല്ലാം വെളിച്ചത്തിൽ തെളിയും. എന്നാൽ ഇരുട്ടിൽ നമ്മൾ നമ്മളെ തന്നെ കാണുന്നില്ല. അതിനാൽ താൽക്കാലിക സുഖം ലഭ്യമാകുന്നു. അതോടൊപ്പം, ലോകം അത്ര നല്ലതല്ല മോനെ, നീ സത്യം കാണാൻ പോയാൽ മുറിവേൽക്കും, നിനക്ക് പൊള്ളും, അറിയാതെ ജീവിച്ചാൽ നല്ലത് എന്നൊരു നിരാശയുടെ തണുപ്പും നാം വരികളിലൂടെ അനുഭവിച്ചറിയുന്നു. അക്കിത്തത്തിൻ്റെ കാലത്ത് നാട്ടിലെ അസമത്വം, ജാതി മത ചിന്തകൾ, പതിതരുടെ കഷ്ടപ്പാട്, ഇതെല്ലാം വെളിച്ചം വീശി കാണുമ്പോൾ മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനാൽ അറിയാതെ ജീവിക്കുന്നതാണ് നല്ലതെന്ന സ്വയം പ്രതിരോധവും ഈ ഇരടിയിൽ കാണാം.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: Summit Early Intervention and Rehabilitation Center, Palottupalli, Mattannur. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: Special Education, Occupational Therapy, Behavioral Therapy, Physiotherapy, Speech Therapy, Clinical Assessments, Medical Campുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. Summit Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017, 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും, തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തി. മലയാള സിനിമകളിലെ കൃഷ്ണഭക്തി ഗാനങ്ങളാണ് ഇന്ന് മധുര ഗീതങ്ങളിൽ. പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമകളിലും പുതിയ കാല സിനിമകളിലും കൃഷ്ണഭക്തി ഗാനങ്ങൾ ധാരാളമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1961 പുറത്തിറങ്ങിയ ഭക്തകുചേല എന്ന സിനിമയിലെ ഗാനമാണ് ആദ്യം. പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി, ജോസ് പ്രകാശ് തുടങ്ങിയവർ അഭിനയിച്ച ഭക്തകുചേലയിൽ 24 ഗാനങ്ങളുണ്ട്. തിരുനയനാർ കുറിച്ച് മാധവൻ നായർ രചന നിർവഹിച്ച ഈ ഗാനങ്ങളിൽ മിക്കതും ശ്രീകൃഷ്ണ ഭക്തി ഗാനങ്ങളാണ്. ബ്രദർ ലക്ഷ്മണന്റെ സംഗീതത്തിൽ കമുകര പുരുഷോത്തമനും പി ലീലയും സംഘവും പാടിയ ഗാനം. മായാ മാധവ ഗോപാല നീയേ.

1976 പുറത്തിറങ്ങിയ അമൃതവാഹിനി എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. പ്രേംനസീറും ജയനും ശാരദയും എം ജി സോമനും അടൂർ ബാസയും തിക്കുറിശിയും മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിൽ 7 ഗാനങ്ങളാണുള്ളത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് എ.ടി. ഉമ്മർ ഈണം നൽകി അമ്പിളി രാജശേഖരൻ പാടിയ ഗാനം വൃന്ദാവനം സ്വർഗമാക്കിയ ശ്രീകൃഷ്ണ രാഗമന്ദാകിനി തീർത്ഥമൊരുക്കിയ കാർവർ

1976 പുറത്തിറങ്ങിയ മോഹിനിയാട്ടം എന്ന സിനിമയിൽ ഭക്തിസാന്ദ്രമായ ഒരു കൃഷ്ണസ്തുതിയുണ്ട്. ജയദേവ കൃതിക്ക് ദേവരാജൻ ഈണം നൽകി മണ്ണൂർ രാജകുമാരനുണ്ണി പാടിയ ഒരു ഗാനമുണ്ട്, രാധിക കൃഷ്ണ.

സരസമശ്രണമപി മലയ ജപംഗം പച്യതി വിഷമിവ വപുഷി സശംഗം സരസമശ്രണമപി മലയ ജപംഗം പച്യതി വിഷമിവ വപുഷി സശംഗം.

ടി ഹരിഹരന്റെ സംവിധാനത്തിൽ 1977 പുറത്തിറങ്ങിയ സിനിമയാണ് സുജാത. പ്രേംനസീർ, എം ജി സോമൻ, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജയഭാരതി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണ രചനയിൽ രവീന്ദ്ര ജെയിൻ സംഗീതം നൽകിയ ഗാനങ്ങളുണ്ട്. ഹേമലതയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ, അഭയം നീ അരുളൂ, അഭയം നീ അരുളൂ.

ഹരിഹരൻ സംവിധാനം ചെയ്ത സംഗീത സാന്ദ്രമായ ഒരു സിനിമയാണ് 1992 ഇറങ്ങിയ സർഗം. നെടുമുടി വേണു, മനോജ് കെ ജയൻ, വിനീത് തിലകൻ, ഉടുവിലുണ്ണികൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയിൽ 11 ഗാനങ്ങളുണ്ട്. യൂസുഫ് അലി കച്ചേരിയുടെ ഭക്തിനിർഭരമായ വരികൾക്ക് ബോംബെ രവി ഈണമിട്ട് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കൃഷ്ണകൃപാസാഗരം.

കൃഷ്ണഭക്തി ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഗാനമാണ് നന്ദനം എന്ന സിനിമയിലുള്ളത്. ഈ സിനിമയിൽ ഒന്നിലധികം ഗാനങ്ങൾ കൃഷ്ണഭക്തി പ്രധാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട ഗാനം. സിനിമ കണ്ടിറങ്ങിയിട്ടും ചിത്രയുടെ മനോഹരമായ ആലാപനവും ബാലാമണി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകുന്ന നവ്യ നായരെയും സിനിമാസ്വാദകർ മറക്കാനിടയില്ല. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ

2004 പുറത്തിറങ്ങിയ സസ്നേഹം സുമിത്ര എന്ന സിനിമയിൽ ഒരു മനോഹരമായ കൃഷ്ണഭക്തി ഗാനമുണ്ട്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പിച്ച നേണമിട്ട് ഗായത്രി അശോകൻ പാടിയ ഗാനം. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല, കൃഷ്ണതുളസി കതിരായി ജന്മം.

ചിത്രയും സംഘവും ആലപിക്കുന്ന ഒരു കൃഷ്ണഭജൻ ഏകലവ്യൻ എന്ന സിനിമയിലുണ്ട്. ഗിരീഷ് പുത്തഞ്ചിരിയുടെ വരികൾക്ക് രാജാമണി ഈണം നൽകിയ ഗാനം. നന്ദകിശോര ഹരേ മാധവ നീയാണ്.

മൊഴിമാറ്റ ചിത്രമായി ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയ ബാഹുബലി എന്ന സിനിമയിൽ ഒരു കൃഷ്ണഭക്തി ഗാനമുണ്ട്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എം എം കീരവാണി ഈണമിട്ട് ശ്വേതാമോഹൻ പാടിയ ഗാനം. മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശ സനന്ദ.

2001 പുറത്തിറങ്ങിയ സൂത്രധാരൻ എന്ന സിനിമയിൽ എസ് രമേശൻ നായർ രചിച്ച് രവീന്ദ്രൻ ഈണമിട്ട ഗാനം എടപ്പാൾ വിശ്വനും ഗായത്രി അശോകനും ചേർന്ന് പാടുന്നു. ഹരിയോം ശ്യാമഹരേ കൃഷ്ണഹരേ ദേവഹരേ ഗോപഹരേ പ്രേമഹരേ പാഹി മുരാരേ.

ഫോട്ടോഗ്രാഫർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഒരു കൃഷ്ണഭക്തി ഗാനമുണ്ട്. കൈതപ്രം രചന നിർവഹിച്ച് ജോൺസൺ ഈണമിട്ട് യേശുദാസും മഞ്ജരിയും ചേർന്ന് പാടിയ ഗാനം. എന്തേ കണ്ണന് കറുപ്പ് നിറം, എന്തേ കണ്ണന് ഇത്ര കറുപ്പ് നിറം.

മലയാളത്തിൻ്റെ അമ്മ കവിയൂർ പൊന്നമ്മ ഗാനരംഗത്ത് അഭിനയിക്കുന്ന ബാബാ കല്യാണി എന്ന സിനിമയിലൊരു ഗാനമാണ് അടുത്തത്. ശരത് വയലാറിൻ്റെ വരികൾക്ക് അലക്സ് പോളിൻ്റെ സംഗീതം, ഗായകൻ ജി വേണുഗോപാൽ. കൈനിറയെ വെണ്ണ തരാം, കവിളിലൊരു ഉമ്മ തരാം.

0: മലയാള സിനിമയിലെ ഏതാനും കൃഷ്ണഭക്തി ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങൾ.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12 കായികം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ നന്ദൽമജൻ കൊതേരി എഴുതിയ കവിത ഉയരെ പറക്കട്ടെ, ആലപിക്കുന്നത് സുവർണ കാഞ്ഞിലേരി. ഷിബിന പ്രകാശ് എഴുതിയ ഓലച്ചൂട്ട് എന്ന കഥയുടെ നാടകാവിഷ്കാരം. പങ്കെടുക്കുന്നവർ സൗമിനി, ഗീത, ശ്രീജ, അഷിത, ഷിബിന പ്രകാശ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. ഇതിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8119336000. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ശക്തമായ എതിർപ്പ്. PM-ശ്രീയിൽ LDF സർക്കാർ ഒപ്പിട്ടത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ആയുധമാക്കിയിരുന്നു. ഭരണത്തിലെത്തിയപ്പോൾ അതിനു വിരുദ്ധമായ നിലപാട് ഉണ്ടാകരുതെന്ന അഭിപ്രായമാണ് കൂടുതൽ അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. സ്കൂൾ കരിക്കുലം തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായി ആദ്യം ചർച്ചയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചർച്ച നടക്കേണ്ടത് CPI CPM സെക്രട്ടറിമാർ തമ്മിലാണ്. വിവാദ FCRA ബിൽ പരിശോധിക്കുന്ന 31 അംഗ സംയുക്ത പാർലമെന്റ് സമിതിയെ പ്രഖ്യാപിച്ചു. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമാണ് സമിതിയിലുള്ളത്. BJP അംഗം ഡോക്ടർ സഞ്ജയ് ജയ്സ്വാളാണ് ചെയർമാൻ. കേരളത്തിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ, ആൻറ്റു ആന്റണി, സി സദാനന്ദൻ എന്നിവരും ലക്ഷദ്വീപിലുള്ള ഹംദുള്ള സയ്യിദും സമിതിയിലുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടത്തിയ തട്ടിപ്പ് ADGP PVJ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. ആഭ്യന്തര സുരക്ഷാ വിഭാഗം IG S സതീഷ് ബിനോ, ക്രൈംബ്രാഞ്ച് SP P വിക്രമൻ, DYSP മാരായ PL ഷൈജു, മാത്യു എന്നിവരാണ് സംഘത്തിലുള്ളത്. ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന റീഇമാജിനിങ് കേരളം എന്ന ദ്വിദിന നേതൃശില്പശാലയിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കും. ഇന്നും നാളെയുമാണ് ക്യാമ്പ്. CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്ത കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ചേരുന്ന PB യോഗത്തിൽ പ്രധാനമായും ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് ചർച്ച ചെയ്യുക. ഭാഷാസ്നേഹികൾക്കുള്ള പ്രേരണാ സ്രോതസ്സായി തുഞ്ചൻ പറമ്പിനെ മാറ്റുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സി സദാനന്ദൻ MP. തിരൂർ തുഞ്ചൻ പറമ്പ് സന്ദർശിച്ച ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ മെയ്തി കുക്കി വംശീയ കലാപത്തിൽ ഇതുവരെ 306 പേർ കൊല്ലപ്പെട്ടെന്നും 49 പേരെ കാണാതായെന്നും ആഭ്യന്തരമന്ത്രി ഗോവിന്ദദാസ് കോന്തൗജം നിയമസഭയിൽ പറഞ്ഞു. August 31 വരെയുള്ള കണക്കാണിതെന്ന് BJP MLA സപ്പാരഞ്ജൻ സിംഗ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷത്തിനകം ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാഡ് ഡി വിവറും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനം. വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനാൽ രാത്രിയിലെ വൈദ്യുതി നിയന്ത്രണം തുടരും. ഇന്നലെ 700 MW കുറവുണ്ടായത്. വിപണിയിൽ വൈദ്യുതി കിട്ടാനില്ല. ഇതിനു പുറമെ കേന്ദ്ര നിലയങ്ങളിൽ നിന്ന് കിട്ടുന്നതിലും കുറവുണ്ടായി. ഹരിയാനയിലെ ഹത്നി കുണ്ട് ബാരേജിൽ യമുന നദിയിൽ കരസേനാ ബോട്ട് മറിഞ്ഞ് കാണാതായ 2 സൈനികരുടെ മൃതദേഹം കണ്ടെത്തി. ഒരു സൈനികന്റെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് ബാരേജിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശ് അതിർത്തിയിൽ നിന്നും മറ്റൊരാളുടെ മൃതദേഹം ഇന്നലെ അപകട സ്ഥലത്തു നിന്ന് 150 കിലോമീറ്ററിലേറെ അകലെ ജിന്ദ് ജില്ലയിലെ ഹൻസി ബ്രാഞ്ച് കനാലിൽ നിന്നുമാണ് കണ്ടെത്തിയത്. പരാജയങ്ങളും സുരക്ഷാ പരിശോധനകളും മൂലമുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ISRO GSLV വീണ്ടും ജീവൻ വച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ ആകാശ കണ്ണാകാൻ പോകുന്ന GSAT-1A ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ഇത്തവണ ലക്ഷ്യം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV-F17 വിക്ഷേപണം ഇന്ന് പുലർച്ചെ 2:55 നടന്നു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം ലഭിച്ചു. പക്ഷാഘാതം വന്ന ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് കാണിച്ചായിരുന്നു ജാമ്യാപേക്ഷ നൽകിയത്. അതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. ആരോഗ്യനില സംബന്ധിച്ച് വാദങ്ങൾ പരിഗണിച്ച ശേഷമാണ് വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത് ജാമ്യം അനുവദിച്ചത്. കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ലാബ് ഫാർമസി സൗകര്യത്തോടെ അടിയന്തര മെഡിക്കൽ റൂം തുടങ്ങുന്നു. പദ്ധതി നടപ്പാക്കാനായി

10 സ്റ്റേഷനുകളിൽ ടെൻഡർ വിളിച്ചു. തീവണ്ടി യാത്രക്കിടെ അത്യാഹിതങ്ങൾ നേരിട്ടാൽ അടിയന്തര ആരോഗ്യ സംരക്ഷണം നൽകുകയാണ് ലക്ഷ്യം. വൈദ്യുതി വാങ്ങലിൽ KSEB വൻ സാമ്പത്തിക ബാധ്യത. വൈദ്യുതി ക്ഷമ പരിഹരിക്കാൻ ഈ വർഷം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ 1,190 കോടി രൂപയുടെ വൈദ്യുതിയാണ് വാങ്ങിയത്. ഹ്രസ്വകാല കരാറുകളിലൂടെയും പവർ എക്സ്ചേഞ്ചിൽ നിന്നുമാണ് വില കൂടിയ വൈദ്യുതി വാങ്ങൽ. ഇതുവഴിയുള്ള അധിക ബാധ്യത ജനങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടി വരും. US ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ ഇറാനെ ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിച്ചാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. സഹായികൾക്കുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഭീഷണി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ കിർഗിസ്ഥാനിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. കുവൈത്തിലെ US സേനാ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നലെ രാവിലെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അമേരിക്കൻ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന് ഇറാൻ പറഞ്ഞു. 4.5 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇടപെടൽ നടത്താൻ ഇന്ത്യ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വേണ്ടിവന്നാൽ മധ്യസ്ഥത വഹിക്കാനും സംഘർഷം പരിഹരിക്കാനും ഏത് രീതിയിലുമുള്ള സഹായം ചെയ്യാനും ഇന്ത്യ സന്നദ്ധമാണെന്ന് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. നേപ്പാളിനെ തകർത്തെറിഞ്ഞ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,252 ആയി. പ്രളയത്തിൽ കാണാതായ 4,875 പേർക്കായുള്ള തിരച്ചിൽ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ആഗോള കാലാവസ്ഥയെ തലക്കീഴായി മറിക്കുന്ന എൽനിനോ പ്രതിഭാസം കൺമുന്നിൽ വൻതോതിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഇത് ചൂട് സംബന്ധിച്ച സകല മുൻകാല റെക്കോർഡുകളും തകർക്കുമെന്നും വരും മാസങ്ങളിൽ ഭൂമിയെ കടുത്ത വരൾച്ചയിലേക്കും പ്രകൃതി ദുരന്തത്തിലേക്കും തള്ളിവിടുമെന്നും UN കാലാവസ്ഥാ ഏജൻസിയായ WMO വ്യക്തമാക്കി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയിലേക്ക് നയിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഇതോടെ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലെ തുടർ നടപടി തടസ്സപ്പെടും. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. നാടും നഗരവും ശ്രീകൃഷ്ണ ജയന്തിക്കൊരുങ്ങി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് ശോഭായാത്രകൾ നടക്കും. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി നടപ്പാക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പഞ്ചായത്തുകളും പ്രവർത്തനത്തിൽ പങ്കാളികളാകും. മലബാർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോട് നടത്തുന്ന പദ്ധതിയിൽ വിപുലമായ ബോധവൽക്കരണം, സർവേ പ്രവർത്തനം, പ്രചാരണ പരിപാടികൾ, സ്ക്രീനിംഗ് ടെസ്റ്റുകൾ, പ്രതിരോധ മാർഗങ്ങൾ, സഹായ സാധ്യതകൾ എന്നിവ നടത്തുന്നതാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൃപ്പുത്തിരി 11 ആഘോഷിക്കും. കായിക വാർത്തകൾ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇനി സെമി ഫൈനൽ പോരാട്ടം. ആവേശക്കളിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ കീഴടക്കി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൂടി എത്തിയതോടെ ലീഗിന്റെ സെമി ഫൈനൽ ലൈനപ്പായി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 6:45 രണ്ടാം സെമിയിൽ പോയിന്റ് നിലയിൽ ഒന്നാമതെത്തിയ ആലപ്പി റിപ്പിൾസ് 4-ാം സ്ഥാനക്കാരായ കാലിക്കറ്റുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിലെ 2-ാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിനെ തോൽപ്പിച്ച് ഇന്ത്യക്ക് ജയം. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും നേടുന്ന താരം സ്മൃതി മന്ധാന. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച അർജന്റീന ഇതിഹാസ താരം ലയണൽ മെസ്സിയോടുള്ള ആദരസൂചകമായി അർജന്റീന ലീഗ് മത്സരങ്ങളിൽ 1 മിനിറ്റ് മത്സരം നിർത്തിവെക്കും. റഫറിമാർ കളി നിർത്തിവെക്കുന്നതോടൊപ്പം 1 മിനിറ്റ് നേരം പൊതുവായി കയ്യടി നൽകുകയും ചെയ്യുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും ഡബിൾസിൽ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ക്വാർട്ടർ ഫൈനലിൽ. ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി VVS ലക്ഷ്മണനെ നിയമിച്ചു. മുൻ ഇന്ത്യൻ താരവും BCCI സെന്റർ ഓഫ് എക്സലൻസ് ഡയറക്ടറുമാണ്. ഏഷ്യൻ കപ്പ് അണ്ടർ 20 ഫുട്ബോൾ യോഗ്യതാ ടൂർണമെന്റിൽ ഇന്ത്യക്ക് തോൽവി. ഗ്രൂപ്പ് ബിയിലെ 2-ാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യയെ തകർത്തത്. ജപ്പാനിലെ ഐചി നഗോയയിൽ 19 മുതൽ ഒക്ടോബർ 4 വരെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ അത്ലറ്റിക് മത്സരങ്ങളിൽ ഇന്ത്യ കഴിഞ്ഞ തവണത്തേക്കാൾ 1 മെഡലെങ്കിലും അധികം നേടുമെന്ന് മുഖ്യ പരിശീലകനും മലയാളിയുമായ P രാധാകൃഷ്ണൻ നായർ. കഴിഞ്ഞ തവണ ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യ 6 സ്വർണവും 14 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 29

0: മെഡലുകളാണ് നേടിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ എണ്ണം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ 503 ഉയർത്തി. നേരത്തെ 492 അംഗ സംഘത്തെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഒഫീഷ്യലുകൾ ഉൾപ്പെടെ 768 അംഗ സംഘമാണ് ഏഷ്യൻ ഗെയിംസിനായി ജപ്പാനിലേക്ക് തിരിക്കുക. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140072590001818.
4: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
5: നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിലെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മള് നമ്മുടെ റേഡിയോ സ്റ്റേഷന്റെ സമീപത്ത് ഉള്ള ഒരു വീടുണ്ട്. വീടിന്റെ ഗൃഹനാഥയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആരാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പേര് പറയേച്ചി.
1: എന്റെ പേര് മാധവി എന്നാണ്.
0: ഈ സ്ഥലത്തിന് ശരിക്കുള്ള പേരെന്താ?
1: ലക്ഷ്മി നിവാസ എന്ന വീട്ടിന്റെ പേര്.
0: സ്ഥലം?
1: സ്ഥലത്തിന് കരീരി എന്ന് പറയും.
0: പഴശ്ശിക്കടുത്തുള്ള കരീരി.
1: ശൈല ടീച്ചറെ വീട്ടിന്റെ അടുത്താണ് വീടല്ലേ.
0: ശൈല ടീച്ചറെ വീടിന്റെ അടുത്തെന്ന് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവൂല്ലോ.
1: അന്വേഷാ പിന്നെ ഭയങ്കര ഇതാണ്. ടീച്ചറുമായിട്ട് ഭയങ്കര
0: കിടക്കണ്ടെന്ന് പറയുന്നത് ചേച്ചിന്റെ മോളാണ്,
1: മൂത്ത മോള്.
0: വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: ഈ വീട്ടില് എന്റെ ഭർത്താവും നിഷാന്റെ മൂത്ത മോളാണ്.
0: ഭർത്താവിന്റെ പേര്
1: ബൽസൻ.
0: ബൽസൻ എന്താ ചെയ്യുന്ന? ബൽസേട്ടൻ
1: ബേക്കറി പണിയാണ്.
0: എവിടെ?
1: ഇരിട്ടിയില്.
0: ദിവസം പോവുക ചെയ്യാ?
1: ആ ദിവസം പോവുക.
0: എന്തൊക്കെയാണ് ബേക്കറി പണിക്ക്?
1: സ്വന്തമായിട്ടുള്ള ബേക്കറിയേനു. നോക്കുമ്പോ ആളില്ലല്ലോ പണിക്ക്. കുട്ടികൾക്കെല്ലാം ജോലി കിട്ടിയുണ്ട്, പക്ഷെ പിന്നെ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ എല്ലാരും കൂടി വീട്ടിൽ നിന്ന് എല്ലാം ആക്കിയിട്ട് വീട്ടിൽ പോയിട്ട് എല്ലാരും ചെയ്യുന്നതാണ്. പിന്നെ മോനും ജോലി കിട്ടി. മോനെ
0: മോനെ പറ്റി പറയുമ്പോ മോന്റെ പേര് പറയൂ.
1: മോയൻ വില്ലേജിലാണ്.
0: പേര്
1: ലെനിൻ.
0: ലെനിൻ എവിടെയാ?
1: ലെനിന്റെ വീടാത്.
0: ഓ, അടുത്തടുത്താണ് വീട്. ചേച്ചിക്ക് എത്ര മക്കളാ?
1: അനക്ക് നാല്.
0: പേര് പറയും എല്ലാരും. ലെനിന്റെ പേര് പറഞ്ഞു. നിഷ എന്ന് പറഞ്ഞു.
1: ലെനി വളരെയാണ്. പിന്നെ നിഷ മൂത്തത്. പിന്നെ നടുക്കേത്ത രണ്ടാളുണ്ട്.
0: പേര് പറഞ്ഞു.
1: ഒന്ന് ഷീന. ഓള് പുന്നാട് പഞ്ചായത്തിലേനു. അടുത്തയാള് ഷീബ. ഓള് മാച്ചേരിയാണ്.
0: മാച്ചേരി കല്യാണം കഴിച്ചുകൊണ്ടത്.
1: ആ
0: ജോലി ചെയ്യുന്നുണ്ട്.
1: വലിയന്നൂര കല്യാണം കഴിച്ചു കൊണ്ടതിന് ആടുന്നിപ്പം വീടെടുത്തിട്ട് മാച്ചേരിയേക്ക് മാറ്റി.
0: ജോലി ചെയ്യുന്നുണ്ട?
1: ആ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ.
0: എല്ലാരും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ സന്തോഷമാണ്. നമ്മക്ക് പ്രതീക്ഷ ഉണ്ട് തന്നെ എല്ലാവർക്കും ജോലി കിട്ടുന്നത്.
1: ആ എനിക്ക് പ്രതീക്ഷയുണ്ട്.
0: നന്നായിട്ട് പഠിക്കുമായിരുന്നു എല്ലാരും.
1: എന്റെ മക്കൾ നല്ലോണം പഠിക്കുന്ന മക്കളാണ്. പിന്നെ എന്റെ സപ്പോർട്ടും എന്റെ പ്രാർത്ഥന എല്ലാം ഉണ്ട്.
0: വലുതായിട്ട് എങ്ങനെയെല്ലാം സഹായിക്കുക? ബേക്കറി പണിയിൽ എന്തെങ്കിലും സഹായിക്കുക? ചേച്ചി
1: ബേക്കറി പണിയിൽ സ്വന്തമായിട്ട് എടുക്കുന്നില്ല.
0: വീട്ടിന്നൊന്നും ചെയ്യില്ല?
1: വീട്ടിന്ന് എല്ലാം സഹായം എല്ലാം ചെയ്തു തരും. അനക്ക് കുളിക്കേണ്ട വെള്ളം വരെ അനക്കിപ്പോ സുഖമില്ലായിട്ട് എടുത്ത് കൊണ്ടാച്ചിട്ടാന്ന് പോകുക. പണിക്ക് പോവുക. എല്ലാ സഹായം എല്ലാം ചെയ്തു തരും.
0: മക്കളെ എല്ലാരും ഇപ്പൊ അടുത്തടുത്ത് വീട്ടിന് ചുറ്റും എത്ര മക്കളാ ഉള്ളത്?
1: വീട്ടിന് ചുറ്റും ഇപ്പം രണ്ട് മക്കളാ ഉള്ളത്. മോനും ഒരു മോളും.
0: നിഷ എന്താ ചെയ്യുന്നത്?
1: നിഷ മട്ടന്നൂര് മുനിസിപ്പാലിറ്റിയിൽ.
0: കൊറേ വർഷമായ മുനിസിപ്പാലിറ്റിയില്?
1: കൊറേ. പിന്നെ കൂത്തുപറമ്പില് നിന്ന് പിന്നെ തളിപ്പറമ്പിലേക്ക് പോയി.
0: എല്ലാവർക്കും മക്കളൊക്കെ ആയ?
1: ഓ, നിഷേന്റെ മോള് നീർവേലിയാണ്. കല്യാണം കഴിച്ചു കൊണ്ടായത്. ബസ്സിലാണ് ജോലി. തിരക്കടില്ല. നല്ല
0: ഇവരൊക്കെ എവിടെയാ പഠിച്ചത് മക്കളൊക്കെ?
1: മക്കളെല്ലാം ചേവരൂർ സ്കൂള്. ഇവിടെയുള്ള മക്കളെല്ലാം ചേവരൂർ സ്കൂളാണ് പഠിച്ചത്.
0: ഏച്ചിന്റെ സ്വന്തം വീട് എവിടെയാ?
1: എന്റെ തോലമ്പ്ര സ്കൂളിന്റെ അടുത്ത്.
0: എത്ര വർഷമായി ഈ നാട്ടിലേക്ക് വന്നിട്ട്?
1: ഈ നാട്ടില് വന്നിട്ട് 54 5 എന്നറിയല്ല. അനിയായി ഞാൻ 14 വയസ്സിൽ വന്നതാണ്. പിന്നെ വീട്
0: 14 വയസ്സിൽ കല്യാണം കഴിഞ്ഞു.
1: ഓ,
0: അന്ന് എങ്ങനെയായിരുന്നു? സമ്മതിക്കുവോ അല്ലെങ്കിൽ ഇഷ്ടമല്ല? നിങ്ങളെ ഇഷ്ടം നോക്കാറുണ്ട് അന്ന്?
1: അച്ഛനും ഇല്ല. അച്ഛനും നമുക്ക് ഇഷ്ടപ്പെട്ടു.
0: പക്ഷെ അത് തെറ്റായിട്ടില്ല. നല്ല സന്തോഷമാണ്.

0: വത്സരന്റെ കൂടെയുള്ള ജീവിതം.
1: എനിക്ക് അന്ന് എനിക്ക് ഇന്നും ഒരു മോശമായിട്ട് വന്നിട്ടില്ല.
0: ആ വത്സരന് ആദ്യം എന്തായിരുന്നു കല്യാണം കഴിക്കുമ്പോ എന്തായിരുന്നു ജോലി?
1: വെഹിക്കൽ പണിയാണ്.
0: അന്നേ വെഹിക്കൽ?
1: അന്ന് വെഹിക്കൽ പണി നാട്ടിലല്ല, പുറത്ത് പിന്നെ പേട്ടക്കെല്ലാം പോയിട്ട് അങ്ങനെയാണ് ജീവിക്കല്.
0: അന്നേരം ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്?
1: അന്നേരം അമ്മയും ഞാനും പെങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി.
0: വരുന്നതിന് മുന്നേ അടുക്കള പണിയൊക്കെ അറിയായിരുന്നു വെച്ചിക്ക്?
1: അടുക്കള പണി ഒന്നും അറിയില്ല, എന്റെ വീട്ടിലൊരുപാട് ആളുള്ളതാണ്, സ്വന്തം വീട്ടില് 10-22 ആളോട് ആദ്യം നിന്നിന്. പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് എല്ലാരും പോയകൊണ്ട് എന്തായാലും 10-14 ഉണ്ടായിരുന്നു ഒപ്പരം. അതുകൊണ്ട് പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അവരെല്ലാം കുട്ടികളെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ താലോലിച്ചിട്ട് അങ്ങനെ പോവും. എന്നല്ലാണ്ട്
0: അങ്ങനെ താലോലിച്ചയാള് ഒരു കുടുംബിനിയായി അല്ലെങ്കിൽ ഒരു ഭാര്യ ആയിട്ട് ഈ വീട്ടിലേക്ക് വന്നപ്പോ വിഷമം ഉണ്ടായിരുന്നു ഒന്നും അറിയില്ലേ എന്നുള്ള?
1: ഇല്ല ഇല്ല,
0: നന്നായി സപ്പോർട്ട് ചെയ്തു.
1: ആ
0: നേരത്തെ പണി പഠിച്ചു.
1: ആ ഇവിടെ വന്നിട്ടാണ് എല്ലാം കൂടുതൽ പണി പഠിച്ചത്.
0: പിന്നെ എല്ലാം പഠിച്ചു തുടങ്ങി. സഹായിക്കുവോ വത്സാട്ടൻ അന്നേരം?
1: ഓ വത്സാട്ടൻ നല്ലോണം സഹായിക്കും, എല്ലാ സഹായവും വത്സാട്ടന്റെ ഉണ്ട്.
0: അതെയാ?
1: എനിക്ക് ഇതുവരെ ഒരു വിഷമം വന്നിട്ടില്ല.
0: അങ്ങനെ തന്നെ ഫോട്ടോ അയച്ചു. വത്സാട്ടനെ കാണാൻ പറ്റിയില്ല നമുക്ക്, പിന്നെ എന്തായാലും നിങ്ങള് റേഡിയോയിലേക്ക് വരാൻ പറയണോ?
1: ദിവസം വരാം, നമ്മളെ അടുത്തല്ലേ.
0: അതെ. പിന്നെ ഏച്ചി അന്നേരല്ലോ സിനിമയൊക്കെ കാണലുണ്ടാ പോയിട്ട്, ടാക്കീസിലെല്ലാം പോയിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? അന്നേരം കല്യാണം കഴിഞ്ഞ ആദ്യക്കെല്ലാം
1: ആടാ നാട്ടിലുണ്ടാവില്ലല്ലോ, എന്നാലും വന്നാലും ചെലപ്പോ എല്ലാം കൊണ്ട് കാണിക്കൂ. പിന്നെ പിന്നെ ഞാൻ പണിക്ക് പോകുമ്പോ
0: പണിക്ക് പോയി
1: അന്നേരം പിന്നെ ഈ പൂഴി അരിക്കല് പിന്നെ അങ്ങനെയുള്ള പണിയും എല്ലാ പണിയും എടുക്കും ഞാൻ, ഒന്നിനൊരു മടിയില്ല.
0: എത്ര വയസ്സ് വരെ പണിക്ക് പോയി? പുറത്ത് പണിക്ക്
1: പോയത് ഇപ്പൊ 20 കാറ്റേ ആയിട്ടുള്ളൂ പണി നിർത്തിയിട്ട്.
0: ആരാ പറഞ്ഞു ഇനി
1: പോണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇവിടെ തന്നെ എടുക്കാനുള്ള ഇഷ്ടം പോലെ പണിയുണ്ട്, മക്കളെ കുട്ടികളെയും എല്ലാം നോക്കിട്ട് അങ്ങനെ പണിയുണ്ടായിരുന്നു. അതുകൊണ്ട്
0: പാട്ടൊക്കെ ഇഷ്ടാണോ? പണ്ടേ
1: പാട്ട് ഇഷ്ടാണ്, പാടാൻ ഇഷ്ടല്ല.
0: പാടാൻ ഇഷ്ടല്ല. ഏതാണ് അധികം കൂടുതൽ കേക്കല്? ആരുടെ പാട്ടാണ് ഇഷ്ടം കൂടുതൽ? കൊറേ ആൾക്കാരില്ലേ പാട്ട് പാടുന്ന? യേശുദാസ് ഉണ്ട്, ജയചന്ദ്രൻ ഉണ്ട്, ചിത്രാമ്മയുണ്ട്, ജാനകിയമ്മയുണ്ട്.
1: ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിത്രാമ്മേന്റെയാണ്.
0: ചിത്രാമ്മേന്റെ പാട്ടാണ് കേട്ടിരുന്നു?
1: കേട്ടിരുന്നു പോ. ഇപ്പം തന്നെ നമ്മളിപ്പം കാണുന്നില്ലേ ടിവിയിൽ കാണുന്നില്ലേ, ഐഡിയ സ്റ്റാർ സിംഗറിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: ഭയങ്കര സിമ്പിൾ ആണല്ലേ ചിത്രാമ്മ, ഒരു അഹങ്കാരം ഇല്ല,
1: എല്ലാരോടും ഒരേ പെരുമാറ്റല്ലേ. ചെറുത് വലുത് ഒന്നൊന്നും ഇല്ലല്ലോ, എല്ലാരോടും ഒരേ പെരുമാറ്റായിട്ട്. ഒരിക്കൽ ചിത്രാമ്മേനെ അടുത്തുനിന്ന് കാണണമെന്നുണ്ട്.
0: റേഡിയോയിലെ പരിപാടി കേട്ടിട്ട് ആരെങ്കിലും അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കട്ടെ, നാട്ടിലെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാല് കാണാൻ പറ്റുമല്ലോ.
1: അതെ, നാട്ടിൽ വന്നാൽ കാണാൻ പറ്റുമല്ലോ.
0: പണ്ട് നാട്ടിക്കൊക്കെ പോവാറുണ്ടോ?
1: ഓ നാട്ടിൽ
0: പാട്ട് ഓർമ്മയുണ്ട്? പണ്ടത്തെ
1: നാട്ടിപ്പാട്ട്
0: ഓർമ്മയുണ്ട്? വരികളൊന്ന് പറയാൻ പറ്റുമോ അന്ന് പാടുന്ന നാട്ടിക്കെല്ലാം പോകുമ്പോഴുള്ള പണ്ടത്തെ കാലല്ലേ? എനക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞാവുമ്പോ ഇങ്ങനെ നാട്ടിൽ നടുമ്പോ ആൾക്കാർ പാടുന്ന കേൾക്കാറ്.
1: നാട്ടിപ്പാട്ട് എന്ന് വെച്ചാല് അവര് പാടുമ്പോ ഞാൻ കേട്ട് ആസ്വദിക്കലാണ്ട് ഞാൻ ബൈപ്പാട്ട് പാടും അങ്ങനെയൊന്നും ചെയ്യലില്ല.
0: വരികൾ ഓർമ്മയുണ്ടാ പാടുന്നേ?
1: വരികള് ഓർമ്മിച്ചാ കിട്ടുമായിരിക്കും.
0: ഒന്ന് ഓർമ്മിച്ചു നോക്കിയേ.

0: പിന്നെ അത്ര വലിയ എനിക്ക്
1: ഓർത്തെടുത്ത് പാട്ട് കേൾക്കുമ്പോ ഞാറ് നടാൻ നല്ല സുഖം,
0: നല്ല സുഖം
1: പോകുന്ന പോലെ നിങ്ങളെ ഞാറ് ഇങ്ങനെ നട്ടു പോവുക. അതല്ല ഒരു കാലേച്ചി, അതൊരു വയല് കാണാൻ.
0: ഇന്നത്തെ അന്നത്തെ വയല് ഒരു നല്ലൊരു വയലല്ലേ, പൊന്നും വിളയുന്നൊരു കൃഷി കണ്ടാ തന്നെ മനസ്സിന് നല്ലൊരു
1: മഴക്കാലം കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരേ.
0: എന്റെ അച്ഛനും നമ്മളെ വീട്ടിലെല്ലാം ഭയങ്കരനു പിന്നെ കൃഷി ഉണ്ടാക്കലും, അച്ഛൻ കാലി വെച്ചിട്ട് അങ്ങനെ അച്ഛൻ കാലി കൂട്ടുന്നതിന്, എന്റെ അച്ഛൻ സ്വന്തമായിട്ട് കാലിയുണ്ട്.
1: ഓക്കെ, ഇനി ഏച്ചിക്ക് നമ്മള് ചിത്രാമ്മയുടെ ഒരു പാട്ട് കേക്കണ്ടേ?
0: വേണോ വേണോ.
1: ഏത് പാട്ടാ ഇഷ്ടം ചിത്രാമ്മ? ഏത് പാട്ട് പാടുന്ന ഏച്ചിക്ക് കേക്കേണ്ടത്?
0: ചിത്രാമ്മന്റെ പാട്ട് പല പാട്ടും പാടുന്നില്ലേ, അങ്ങനെ ഓർത്ത് നിൽക്കുന്നില്ല ഞാൻ.
1: നന്ദനത്തിലെ പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണോ?
0: അത് ഇഷ്ടമാണ്.
1: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു തരാം ഏച്ചി. ഒരുപാട് സന്തോഷം ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയതില്. ഓക്കെ, ഈ പാട്ട് കേൾപ്പിച്ചു തരാം.

0: നമ്മളിപ്പോ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടില്ല. ഇപ്പൊ ചേച്ചിയുടെ മകളുണ്ട്, തൊട്ടടുത്ത് തന്നെയാണ് താമസം. പേരെന്തായിരുന്നു?
1: ഷജിന.
0: ഷജിന, കൊറേ വർഷമായോ വീടും ഇങ്ങോട്ട് മാറി?
1: അഞ്ചർഷാണ്.
0: മകന്റെ ഭാര്യ? മകനല്ലേ വില്ലേജിൽ? ഏത് വില്ലേജിലാ?
1: കീഴല്ലൂര്.
0: കീഴല്ലൂരാണ്. കൊറേ വർഷമായോ ജോലി കിട്ടിട്ട്? കല്യാണം
1: കഴിക്കുമ്പോഴേ?
0: അതെ അല്ലേ. ഓക്കെ, എന്താ പഠിച്ചേ?
1: ഞാൻ ടി കഴിഞ്ഞു.
0: ടി കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയില്ല സ്കൂളില്?
1: കുറച്ച് മുനിസിപ്പാലിന്റെ ഹരിശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതി അതൊക്കെ ചെയ്തേന്. അപ്പം പിന്നെ ഒന്നും നോക്കില്ല.
0: നോക്കിയില്ല. മക്കള് വലുതായി കഴിയുമ്പോഴും നമുക്ക് തോന്നും ജോലി വേണമായിരുന്നു. എത്ര മക്കളാ?
1: രണ്ടാളുണ്ട്. മൂത്തയാള് 9-ാം ക്ലാസ്.
0: എവിടെ?
1: നട്ടനുവേ.
0: ഏത് ക്ലാസ്സാ?
1: 9-ാം.
0: മോളാ മോനോ?
1: മോളാന്ന്. ആരാധ്യ.
0: ഏത് ക്ലാസ് ടീച്ചറാ?
1: ക്ലാസ് ടീച്ചർ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ടീച്ചർ ആയിരുന്നു. ഇപ്രാവശ്യം നിമിഷ.
0: അപ്പോ എവിടെയാ സ്വന്തം വീട്?
1: ഞാൻ കരയിലാണ്.
0: കരയിലേ? അടുത്തന്നെ. കല്യാണം ആലോചിച്ചു വന്നെയാണോ ലവ് മാരേജ് ആണോ?
1: ആലോചിച്ചു
0: വന്നെയാണ്. ഓക്കെ, അടുത്തായോണ്ട് ചില ആളും അറിയില്ല അടുത്ത് വേണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്ന?
1: ഇല്ല.
0: അതിന് തന്നെ ഇഷ്ടപ്പെട്ടു സമ്മതിച്ചു
1: വന്നിട്ടില്ല. കഴിഞ്ഞു
0: കഴിഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇനി ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? പി എസ് സി ട്രൈ ചെയ്തിട്ടില്ല?
1: കുറച്ച് ക്ലാസ്സിനല്ല.
0: എല്ലാരും മക്കളെ ഇനി മക്കളെ പഠിപ്പ് നോക്കണല്ലോ അല്ലേ. നമ്മൾ അവരുടെ കാര്യം ഇനി നോക്കണം. കൂടെ ഇരുന്ന് പഠിപ്പിക്കണോ? എങ്ങനെയാ?
1: ചെറിയാളെ പഠിക്കണ്ട്.
0: മൂത്തയാള് പഠിച്ചോളൂ.
1: ഇടക്ക് കൊസ്റ്റലും ചോദിക്കണ്ട്. ഫുൾ ടൈം ഇരിക്കല്ല കൂടെ തന്നെ.
0: നല്ലൊരു ശ്രദ്ധയുണ്ടെന്നുള്ള. ഓക്കെ, പൊതുവെ മക്കൾക്ക് എന്തിനോടാ ടേസ്റ്റ്? മീൻസ് പാടാനാണോ, ഡാൻസിനാണോ, അല്ലെങ്കിൽ വേറെ?
1: ഡാൻസ് കളിക്കുന്നതാണ്. നാടോടിയത്തിന് സബ് ജില്ലകളിലും പങ്കെടുത്ത രണ്ടു മൂന്ന് വർഷം.
0: ജി യു പിന്ന്?
1: ജി യു പി. പിന്നെ ആദ്യം പഠിച്ചത് കാര എൽ പിയിലാണ്.
0: കാര എൽ പി. അവിടെ നിന്നിട്ടാണോ പോയാലും? ഇവിടെ നിന്ന്.
1: ഇവിടെ നിന്നും പോക്കണ്ട. അവിടെയും.
0: വീട്ടിലാരൊക്കെ ഉള്ളത് ഇപ്പം?
1: അച്ഛനും അമ്മയും ഏട്ടനും.
0: ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു?
1: ഇല്ല.
0: അപ്പൊ ഇടക്കിടക്ക് പോകണ്ടി വരും. അപ്പോ എങ്ങനെയാ, വീക്കെൻഡിൽ പോവോ അല്ല തോന്നുമ്പോ കാണണം തോന്നുമ്പോ?
1: ഇടക്ക് പോകും. ഇന്നിവള് ലീവായോണ്ട്
0: ഇവരെല്ലാം പോയി കഴിഞ്ഞാ എങ്ങനെയാ പോവാ?
1: ഭർത്താവ് പോകുമ്പോ
0: കൂടെ വണ്ടി ഡ്രൈവിംഗ് എല്ലാം
1: പഠിച്ചല്ല.
0: ഡ്രൈവിംഗ് എല്ലാം പഠിച്ചല്ലോ. സ്കൂട്ടി പോയാ മതിയല്ലോ, ആരെ ഡിപെൻഡ് ചെയ്യുന്നല്ലോ. ഓക്കെ, പിന്നെ എങ്ങനെയാ സിനിമയൊക്കെ കാണാറുണ്ടോ?
1: വല്ലപ്പോഴും.
0: വല്ലപ്പോഴും മക്കൾക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടാവോ? അന്ന് പറയോ, കൂട്ടിട്ട് പോവോ എല്ലാരെയും? കൂട്ടിട്ട്
1: പോക്കണ്ട്. ഭർത്താവിന്റെ കൂടെ പോക്കണ്ട്.
0: അതെയാ? എന്താ മാറി നിക്കുന്നേ? ഞാനിപ്പം മോളോട് പറയുമ്പോ, അച്ഛനും മോളും കൂടെ, എന്താ അമ്മ വരണ്ടേ, അമ്മനെയും കൂടി പോകണ്ടേന്ന് മോള് ചോദിക്കും. അതുപോലെ ഇവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ?
1: ഞാനല്ല പറഞ്ഞ, ഇപ്പൊ അമ്മക്ക് സുഖമില്ലാന്ന്, അതുകൊണ്ട് അങ്ങനെ
0: അങ്ങനെ മാറിയതാന്ന്. ഓക്കെ, അമ്മേനെ കെയർ ചെയ്യേണ്ടതുണ്ട്. അച്ഛനെന്താ ചെയ്യുന്നത്?
1: സ്ട്രോക്കിന്റെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്.
0: അപ്പൊ കേറിയണല്ലോ. എന്താ പേര് അവരെ?
1: രവീന്ദ്രൻ.
0: അവരെല്ലാം കേൾക്കുന്നുണ്ടാവും ചിലപ്പോ. കാര്യം ഒരുപാട് പേര് റേഡിയോ കേൾക്കുന്നവരുണ്ട്. അമ്മയുടെ പേര്?
1: ലീല.
0: ഏട്ടന്റെ പേര്?
1: ഷജിത്ത്.
0: ഷജിത്ത്. ഓക്കെ, മക്കളുടെ പേരൊക്കെ പറയോ.
1: ആരാധ്യ, മൂത്തയാള്, ഇളയാള് അന്മ്യ.
0: അന്മ്യ. അന്മ്യാണ് ജി യു പിയിലെ ആരാധ്യ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളില്. ഓക്കെ, മൂത്തയാള് പാട്ട് പാടുന്ന പറഞ്ഞ അല്ല? ഇളയാള് ഡാൻസ്
1: കളിക്കും.
0: മൂത്തയാളോ?
1: മൂത്തയാള് പ്രത്യേകിച്ച് അങ്ങനെ ഡാൻസിന് അങ്ങനെ പരിപാടി ആയിട്ടൊക്കെയില്ല.
0: പാട്ടിനോടെല്ലാം ഇഷ്ടമുണ്ടാ?
1: കേൾക്കാറുണ്ട്.
0: ആര് പാട്ടാ കൂടുതൽ കേൾക്കാൻ താല്പര്യം?
1: അങ്ങനെയെല്ലാം എല്ലാരെയും കേൾക്കാറുണ്ട്,
0: മിക്സ് ചെയ്ത്. എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പരിപാടിയിലേക്ക് കൂടി ഒരാളെ പാട്ട് വെച്ച് തരാം. ആരതാ വേണ്ടത്? ഏത് പാട്ടാ വേണ്ടത്? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെയും കേൾപ്പിക്കണോ?
1: എല്ലാരും പാട്ടും കേൾക്കുന്നു. ഫോണിൽ, യൂട്യൂബിലായാലും അങ്ങനെ കേൾക്കും.
0: നമ്മുടെ റേഡിയോ ഫോണിൽ കിട്ടും കേട്ടോ. പ്ലേ സ്റ്റോറിന് റേഡിയോ മലബാർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയോ തന്നെ മൊബൈലിൽ കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പരിപാടിയിലൂടെ ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
1: എന്തായാലും കുഴപ്പമില്ല.
0: തുടരില്ലത്തെ നല്ലൊരു പാട്ടുണ്ട്, അത് വെച്ച് തരാം. ഓക്കെ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നമ്മൾ ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ഏട്ടന്റെ പേര്?
1: എന്റെ പേര് ശ്രീനിവാസൻ.
0: സ്ഥലം
1: നെല്ലൂന്നി, പെരുമ്പച്ചാൽ റോഡ്.
0: എന്താ ചെയ്തോണ്ടായ മുന്നേ?
1: ഞാൻ ഗൾഫിലാണ്.
0: കൊറേ വർഷമായോ ഗൾഫിൽ നിന്ന് വന്നിട്ട്?
1: വന്നിട്ട് 10-15 വർഷത്തോളം.
0: 15 വർഷം ഗൾഫിൽ എന്തായിരുന്നു ചെയ്തേ?
1: ഞാൻ ലോറി ഡ്രൈവറാണ്.
0: ഇവിടുന്ന് മുന്നേ വണ്ടി എടുത്തിട്ട് തന്നെയാണോ അങ്ങ് പോയത്? ഗൾഫിലേക്ക് പോവാൻ കാരണം?
1: ഗൾഫിലേക്ക് നല്ലൊരു കാരണം ഉറവാൻ ഗൾഫിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞ് ഒരു നല്ലൊരു വിസ ഉണ്ട്, വരുന്നോന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നൊക്കെ കുറെ കഴിഞ്ഞ ശേഷം പറഞ്ഞ് അല്ല എന്ന് പോരി പോരി എന്ന് പറഞ്ഞു. അവസാനം അവന്റെ നിർബന്ധ പ്രകാരം ഞാൻ ഗൾഫിൽ പോയി.
0: അപ്പോ
1: 21 വർഷം ഞാൻ അവിടെ
0: നിന്നു
1: പണിയെടുത്തണം.
0: എങ്ങനെയുണ്ട്, നല്ല ജീവിതമായിരുന്നു അന്നേരം?
1: അന്നേരത്തെ നല്ല ജീവിതം. 2 വർഷം കൂടുമ്പോ നാട്ടിൽ വരാം, നല്ലൊരു കമ്പനിയേനു. പിന്നെ വയസ്സല്ലായ ശേഷം പിന്നെ
0: റിട്ടയറായിട്ട്
1: വന്ന് മുതലാളിയുടെ ഞാൻ പോകുന്ന അങ്ങനെ വന്ന്.
0: നാട്ടില് വന്നിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഗൾഫിന?
1: ഇല്ല, ഗൾഫിന മിസ് ചെയ്യാൻ ഞാൻ അങ്ങനെ ക്യാൻസൽ ആക്കിട്ട് വന്നതുകൊണ്ട്
0: പ്രശ്നമില്ല. മനസ്സിനോട് പൊരുത്തപ്പെട്ടിട്ടാണ് വന്നത്.
1: അതെ അതെ അതെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, മകൻ, മകന്റെ ഭാര്യ, 2 കുട്ടികളവന്. പിന്നെ മകളപ്പറാടിയ താമസിക്കുന്നു. ലെഞ്ചിമ മകള് ഇക്കൂറ് ഒരു ഫ്ലൈഹിന്ദ് ട്രാവൽ ഏജൻസി പണിയെടുക്കും.
0: മകൻ
1: മോയെ സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, അതിന്റെ അകത്ത്
0: ഡ്രൈവറായിട്ട്. അച്ഛന്റെ പാതയിൽ തന്നെയാണ് മകൻ. ചെറുതാകുമ്പോഴേ ആ ഒരു ശീലം ഉണ്ടായിരുന്നോ മകൻ? ടാക്സി എടുക്കാണ്?
1: ടാക്സി ഉണ്ട്, പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സുണ്ട്. അതിന്റെ അകത്തും പോകും, ലോങ്ങെല്ലാം പോകുമ്പോ വേറെ ഡ്രൈവറുണ്ട്, ഓനും അതിന്റെ അകത്തും പോകും. അങ്ങനെ
0: മകൻ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് പോകുമ്പോഴ് അച്ഛന് അതിന് താല്പര്യം ഉണ്ടായിരുന്നു?
1: താല്പര്യം തന്നെ, സന്തോഷമേ ഉള്ളൂ.
0: കാരണം ആ ജോലിയുടെ മഹത്വം അറിയാലോ അല്ലേ?
1: അതെ അതെ അതെ അതെ അതെ.
0: കമ്പനിയിൽ അവിടെ എന്തൊക്കെയാ ചെയ്യേണ്ടി വരിക? സാധനങ്ങളുടെ ഇതായിരുന്നു
1: അത്. അവിടെ ഒരു ഇവിടുത്തെ ഹോളോ ഗുഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇല്ലേ, ഞാനവിടുത്തെ അത് ലോഡ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ഇറക്കണമെന്നില്ല. ഇത് തന്നിട്ടാകുമ്പോ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറക്കിട്ട് വന്നോളൂ. ഈ ക്രെയിൻ കൊണ്ട് നമ്മൾ ഇറക്കി കൊടുക്കണം. കൈകൊണ്ടൊന്നും വേണ്ട, ക്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇറക്കി കൊടുക്കണം.
0: അവിടുന്ന് നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും ഇങ്ങനെ യാത്ര ഡ്രൈവിംഗ് ജോലി ചെയ്യുമ്പോഴും?
1: ഇല്ല, അത്ര വലിയ ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്ന് സുഖം തന്നെ, ഒന്നും അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. പിന്നെ വണ്ടി ഒരു ട്രിപ്പ് ഇറക്കി വന്നാല് പിന്നെ 1.5 മണിക്കൂർ റെസ്റ്റാ. എന്നാ വെച്ചാൽ ലോഡാക്കുന്നവരെ നേരത്തെ വേറെ ലോഡായിട്ടാകുമ്പോ പിന്നെ നമ്മള് പോകണ്ടോ? അതുവരെ നമ്മക്ക് ഫ്രീ ആണ്. നല്ല ഇതേനു, നല്ല കമ്പനിയാണ്.
0: വേറെ നാടൊക്കെ കണ്ടിട്ടുണ്ടോ?
1: ഓ ഉണ്ട്.
0: എവിടെയൊക്കെ പോയി സഞ്ചരിച്ചിട്ടുണ്ട്?
1: അവിടുന്ന് ദമാമ്, പിന്നെ കോബാറ് അങ്ങനെയുള്ള സ്ഥലമെല്ലാം പോയിട്ടുണ്ട്.
0: താമസമല്ല, എങ്ങനെയാ? ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചാണോ? എങ്ങനെയാ?
1: ഒക്കെ എല്ലാരും ഒരുമിച്ചാണ്. ഒക്കെ എനിക്ക് സ്വന്തമായിട്ട് ഒരു റൂമും ഒരു സ്വന്തം, ഞാൻ സ്വന്തം താമസിക്കില്ല.
0: അതെന്താ അങ്ങനെ കിട്ടിയത്? മറ്റുള്ള വ്യത്യസ്തമായിട്ട്
1: ഇല്ല, അത് ഞാൻ പറഞ്ഞ ശേഷം പറഞ്ഞ് സ്വന്തമായിട്ട് റൂം തരാം. അങ്ങനെ ഒരു റൂം എനിക്ക് സ്വന്തമായിട്ട്
0: തന്നു. ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏട്ടൻ?
1: ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: സ്വസ്ഥം?
1: സ്വസ്ഥല്ല, രാവിലെ ഒരു എക്സസൈസ് എന്നുള്ള കുറച്ച് റബ്ബറുണ്ട്, അതിനെ ടാപ്പ് ചെയ്യും, അതിനെ ഇതാക്കും, നല്ല ശരിയാക്കും. അത് തന്നെ. ഇപ്പൊ മഴ കഴിഞ്ഞോണ്ട് ഇപ്പം പോക്കില്ല.
0: അപ്പൊ മകൻ എന്താ പഠിച്ചത്?
1: മകൻ +2 ആണ്.
0: +2 കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗിന്റെ ഇതിലേക്ക് പോയത്. മട്ടന്നൂര് തന്നെയാണോ
1: ആള്?
0: ബസിന്റെ ടൂറിസ്റ്റ് ബസിന്റെ പേരെന്താ?
1: CVS.
0: CVS. ഓക്കെ. എവിടെയൊക്കെ പോവാറ്? അധികം ടൂറിസ്റ്റ് പാക്കേജ് തന്നെയാണോ?
1: ഉണ്ട്, അധികം ഉണ്ട്. അത് എവിടെയൊക്കെ പോവാറ് വെച്ചാൽ അത് പറഞ്ഞു. ഓരോരുത്തർ വന്നിട്ട് ട്രിപ്പ് പിടിക്കുന്നതിനനുസരിച്ചിട്ട്.
0: ബസ് വലിയ ബസ്സാണ്?
1: ആ, വലിയ ബസ്.
0: അതുപോലെ മകന്റെ ഭാര്യ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: മകന്റെ ഭാര്യ ഒന്നും ചെയ്യുന്നില്ല.
0: കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് കൊറേയോ മകന്റെ?
1: 10-30 വർഷത്തോളം.
0: മക്കളെ, കൊച്ചുമക്കള് എത്ര പേരാ?
1: കൊച്ചുമക്കള് 2 ആള്.
0: എന്താ ചെയ്യുന്നവര്?
1: മംഗലാപുരത്ത്
0: നേഴ്സിംഗിനാണോ?
1: നേഴ്സിംഗ്.
0: മൂത്തയാള്?
1: മൂത്തയാള്. പിന്നെ ഈ ചെറിയ പിന്നെ ഇളയ മോളാണ്, മോള് 5-ാം ക്ലാസ് പഠിക്കുന്നത്.
0: എവിടെ?
1: ശ്രീശങ്കരയിൽ.
0: ശ്രീശങ്കരയിൽ പഠിക്കുകയാണ്. രണ്ടുപേരും ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൊച്ചുമക്കൾ
1: ഡാൻസ്, പാട്ടും ചെറിയ മോക്ക്
0: ഉണ്ട്. നിങ്ങളാരെങ്കിലും പാടുവോ?
1: ഇല്ല, നമ്മളാരും പാടും.
0: കേൾക്കാനാണ് ഇഷ്ടം.
1: അതെ.
0: സിനിമക്ക് കൊണ്ടുപോകാറുണ്ടോ മക്കളെയും ഭാര്യനെ?
1: അവര്
0: പോണോ?
1: എനിക്ക് പിന്നെ അത്ര ഇൻട്രസ്റ്റ്
0: ഇല്ല. ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തെ ലീവ് കിട്ടും?
1: രണ്ടു മാസം.
0: എങ്ങനെയൊക്കെയാണ് സമയം, ആ സമയം ഈ രണ്ടു മാസം
1: ഉപയോഗപ്പെടുത്തുന്നത്? കുടുംബക്കാരടക്കോ യാത്രകൾ തന്നെ പോയിട്ട് അങ്ങനെ.
0: എത്ര രണ്ടു മക്കളാ നിങ്ങക്ക്? രണ്ടു മക്കളാ?
1: അതെ അതെ അതെ. എനിക്ക് രണ്ടു മക്കള്, മകനും രണ്ടു മക്കള്.
0: മോക്ക് കുട്ടികളായോ?
1: ഒറ്റൊരു കുട്ടി, ഓയൻ ദുബായിലെ
0: വർക്ക് ചെയ്യണം. അപ്പൊ മൂത്തത് മകളാണോ?
1: അല്ല, മൂത്ത മകൻ ഇവിടെ ഇല്ല. മകള്
0: കല്യാണം ആദ്യം കഴിഞ്ഞത് മകളുടെ ആയിരിക്കും.
1: ആ അതെ അതെ അതെ.
0: അവളുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഓ, മിലിറ്ററിയിലേനു. മിലിറ്ററിന്ന് ഇപ്പം വീട്ടിന്
0: വന്ന്.
1: ആടോ.
0: എല്ലാരും നിങ്ങള് ഓണത്തിനും വിഷുവിനെല്ലാം ഒരുമിച്ച് തന്നെയാണോ?
1: ഒരുമിച്ച് എല്ലാം ഒരുത്തന്നെ തന്നെ സബ്ജി എല്ലാം.
0: അടുത്തന്നെ വിളിപ്പുറത്ത് അതിനെ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ?
1: കുഴപ്പമില്ല.
0: ഇനിയിപ്പം മക്കള് ജോലിക്ക് പുറത്ത് സെറ്റിൽ ആവേണ്ട പരിപാടി ഒക്കെ നഴ്സിംഗിന് പഠിക്കുന്ന ഫൈനൽ ഇയർ ആണോ?
1: ഫൈനൽ ഇയർ അല്ല, രണ്ടാമത്തെ വർഷം.
0: രണ്ടാമത്തെ വർഷം. നഴ്സിംഗ് ഫീൽഡ് തെരഞ്ഞെടുക്കാൻ കാരണം?
1: നഴ്സിംഗ് ഫീൽഡിലാണ് നല്ല രീതിയിൽ
0: പെട്ടെന്ന് ജോലി കിട്ടാൻ.
1: അതുകൊണ്ട്
0: എങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പൊ ഉള്ള ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കുന്നത്?
1: ഒഴിവ് സമയം ടി വി കാണും, റേഡിയോ കേൾക്കും.
0: റേഡിയോ? നമ്മളെ റേഡിയോ ഒക്കെ കുറെ വർഷമായോ കേട്ടു തുടങ്ങിയിട്ട്?
1: ആയി, കുറെ വർഷമായി. എനിക്ക് പാട്ട് കേൾക്കാനും അത് ചെറിയ പഴയ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ റേഡിയോ ഇല്ലാത്ത.
0: എന്നാലും എടുത്ത് നാടകമൊക്കെ കേൾക്കാറുണ്ടോ നമ്മളെ?
1: ആ, ചെലപ്പോ കേൾക്കല്ലോ. നാടകം ചില സമയത്ത് കേൾക്കില്ല. എന്തെങ്കിലും പണിയായിട്ട് അങ്ങ് പോയിട്ടുണ്ടോ? പിന്നെ
0: എന്തെങ്കിലും സജഷൻ ഉണ്ടോ നമ്മളെ റേഡിയോനെ കുറിച്ച്? എന്തെങ്കിലും മാറ്റങ്ങള് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ?
1: ഇപ്പോഴത്തെ പരിപാടി നല്ല പരിപാടിയാണ്.
0: പരിപാടിയാണ്
1: ആ, നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന.
0: എല്ലാ ജനറേഷനെയും കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്.
1: ഇപ്പോഴത്തെ പഴയ പാട്ട് നല്ല രസമുള്ള പാട്ടാണ്. പഴയ പരിപാടി എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്.
0: പാട്ട് കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടിയിൽ പാട്ട് പാടുവോ ചേട്ടൻ? രണ്ടു വരുമ്പോ വിളി തരുവ പഴയ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പാട്ടിന്റെ രണ്ടുപേരും.
1: ചന്ദന കാറ്റേ കുളിർ കൊണ്ടുവാ.
0: മറന്നു പോകുന്നുണ്ട് വരികളല്ലേ? എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് പറഞ്ഞു തന്നല്ലോ. ഈ പാട്ട് തന്നെയാണോ കേക്കണ്ടേ? ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും
0: കേൾക്കുന്നില്ല.
1: എല്ലാവർക്കും
0: ഓക്കെ. അപ്പോ പുറത്തെവിടെങ്കിലും പോവാറുണ്ടോ? യാത്ര ഇഷ്ടമുണ്ട്? ഇപ്പോഴും
1: യാത്ര എവിടെയും കാര്യമായിട്ട് എവിടെയും പോക്കില്ല, എന്നാലും പോക്കുണ്ട്.
0: അമ്പലങ്ങളെല്ലാം ഇഷ്ടമാണ്.
1: അതെല്ലാം
0: ഇപ്പഴും ഡ്രൈവ് ചെയ്യാറുണ്ടോ?
1: ആ, ഉണ്ട്.
0: ഇഷ്ടമാണ്.
1: ചെറിയ വണ്ടി എടുത്തിട്ട് റോഡിനും മട്ടന്നൂരും അത് ചെയ്തു.
0: ഓ അല്ലേ. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഡ്രൈവർമാരോട് എന്താ പറയാനുള്ളേ? നല്ലൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ എന്ന രീതിയിൽ. കാരണം ഒരുപാട് വണ്ടികൾ പണ്ടത്തെ പോലെയല്ല. എല്ലാവരും വീട്ടിൽ ഈ രണ്ട് വണ്ടിയാണ് അല്ലേ? അപ്പം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന റോഡാണ്, ആക്സിഡന്റുകൾ കൂടി കൂടി വരികയാണ്. എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്?
1: ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ.
0: ക്ഷമ വേണം.
1: ക്ഷമ വേണം. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഏറ്റവും നല്ലൊരു പണിയാണ്. അല്ലേ, പിന്നെ കെയർലെസ് ആയിട്ട് പോയാല് അതിന് കണക്കായിട്ട് പ്രശ്നമായിരിക്കും.
0: ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോ ചേട്ടാ, നമ്മളെ റേഡിയോയിലേക്ക് ഒരു ദിവസം വരിക, എല്ലാരും കൂടി വരിക. റേഡിയോ കാണണ്ടേ? ഇത്ര അടുത്തല്ലേ?
1: അറിയാം. അതിലേക്ക് പോകുമ്പോ
0: എല്ലാരെയും കൂട്ടിയിട്ട് വരിക, വൈഫിനെ ഒക്കെ. അപ്പോ പാട്ട് തീർച്ചയായിട്ടും കേൾപ്പിക്കാം. പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: ഫാമിലി ലൈഫ് ഇതുപോലെ നന്നായിട്ട് സന്തോഷത്തോടെ പോകട്ടെ.
1: ഓക്കെ,
0: താങ്ക് യു.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിലെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മള് പരിചയപ്പെടാൻ പോകുന്നത്
2: സൗമ്യ.
1: സൗമ്യ, എത്ര മക്കളായില്ല നിങ്ങള്?
2: ഞങ്ങള് 3 പെൺപിള്ളേര്. ഞാൻ കർണാടകത്തിലാണ്.
1: ആണോ? എങ്ങനെയാ ഇവിടെ എത്തിയത്?
2: കല്യാണം ആലോചിച്ചു വന്നു.
1: അങ്ങോട്ടേക്ക് ഇവര് കല്യാണം ആലോചിച്ചു വന്നു.
2: ഇവർക്ക് ഇവിടെ നോക്കി നോക്കി പെണ്ണ് ശരിയാണ്ടിരിക്കുമ്പോ
1: അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് നല്ല ഫ്ലുവന്റ് ആയിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ.
2: അല്ല, നമ്മളവിടെ എല്ലാരും മലയാളം തന്നെയാണ്. പാലക്കാട് ആണ് അച്ഛൻ ഉണ്ടായത്, പിന്നെ അവരവിടെ പോയി താമസമായി, പിന്നെ അങ്ങനെ അച്ഛന്റെ വീട്ടിലും പിന്നെ അവിടെ തന്നെ
1: സെറ്റിൽ. അവിടെ എന്താ അച്ഛൻ, എന്താ ജോലി?
2: അച്ഛൻ ഇപ്പില്ല, അച്ഛനും അമ്മയും ഇല്ല. ഇപ്പൊ മരണപ്പെട്ട്. അച്ഛന് ഡ്രൈവർ ആയിരുന്നു, അമ്മ കൂലിപ്പണി.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഹസ്ബൻഡ് ഡ്രൈവറാണ്.
1: അതുകൊണ്ടാണോ ഡ്രൈവിംഗ്?
2: ഞാനവിടുന്ന് പഠിച്ചു, പക്ഷെ ഇങ്ങനെ കല്യാണക്കാരി ലാസ്റ്റ് ലാസ്റ്റ് ഇങ്ങനെ ആവുമ്പോ പിന്നെ ഇവര് ഇങ്ങോട്ട് തന്നെ. ഞാനവിടുന്ന് TTC
1: കഴിഞ്ഞതായിരുന്നു,
2: 2 വർഷം അവിടെ വർക്ക് ചെയ്തിന്.
1: ഗസ്റ്റ്
2: ടീച്ചർ ആയിട്ട് അവിടെ ചെയ്തിന്, പക്ഷെ അവിടെ ഞാൻ കന്നഡ പഠിച്ചിന്. അതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ.
1: മലയാളം
2: മലയാളം ഞാൻ വായിക്കും, ചെയ്താൽ കുറച്ച്
1: വിഷമം. PSC നമുക്ക് അത് ട്രൈ
2: ചെയ്യാൻ പറ്റുന്നില്ല.
1: കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എപ്പോഴെങ്കിലും കർണാടകത്തിൽ നിന്ന് തന്നെ നിക്കണം എന്നുള്ള ഒരു ആഗ്രഹം
2: ഇഷ്ടപ്പെട്ടു?
1: എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്?
2: ഇത് 12th വർഷം.
1: 12th വർഷം. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു കല്യാണം?
2: ഇവരന്നെ ഹസ്ബൻഡിന്റെ ചേച്ചിയും അനിയത്തിയുള്ള അവരുടെ കല്യാണം കഴിഞ്ഞു. അമ്മയുള്ളു, നമ്മൾ ഇത്ര ആളുകൾ.
1: അച്ഛൻ
2: മുന്നേ മരിച്ചു. എന്റെ കല്യാണത്തിന്റെ 4 കൊല്ലം മുമ്പേ
1: മരണപ്പെട്ടു.
2: വന്നു, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല.
1: കാരണം ഞങ്ങളിവിടെ വരുമ്പോഴേ നല്ല അടുക്കളയില്
2: നല്ല ആക്റ്റീവ് ആണ്.
1: നല്ല സാമ്പാറിന് മണവും. കർണാടകത്തെ സ്പെഷ്യൽ എന്തെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ?
2: അപ്പലം ചുട്ട് കൊടുക്കലുണ്ട്.
1: ഇഷ്ടപ്പെടാറുണ്ട്?
2: അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട്.
1: പറയലുണ്ട് ഇന്നേ ഭക്ഷണാക്കിത്ത കർണാടകത്തിൽ.
2: അങ്ങനത്തതൊന്നുമില്ല, പക്ഷെ അമ്മ അങ്ങനെ വെജാണ്.
1: വെജാണ്?
2: നോൺ വെജ് അങ്ങനെ
1: പണ്ടേ എങ്ങനെയാണ്?
2: അമ്മ പണ്ടേ അങ്ങനെ പോലും.
1: ശീലമായി. അപ്പൊ ഇവിടെ
2: വെക്കും വെക്കും. അമ്മ ഞാൻ വരുന്ന മുമ്പ് അമ്മ എന്നെ വെച്ചു കൊടുക്കുന്നതിന്. ഇവർക്ക് വെച്ചു കൊടുക്കില്ല,
1: കഴിക്കില്ല.
2: എല്ലാ മീനും കഴിക്കില്ല, മീൻ ചിലത് കഴിക്കും, ചിലത് കഴിക്കൂല. അങ്ങനെ
1: എത്ര മക്കള്?
2: അവര് 3 ആള്.
1: അവര് 3 ആള്? 3 ആള് ഇവിടെ അടുത്ത് തന്നെയാണോ?
2: ഒരാള് കൊതേരി, ഒരാള് ഉളിയേരി.
1: പോവാറുണ്ടോ അങ്ങോട്ടേക്ക്?
2: പോവാറുണ്ട്. ഓണത്തിന് അനിയത്തിന്റെ അടുത്ത് പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങ് പോയിന്. 1 കൊല്ലത്തോളം ആയി ഞാൻ പോവാതെ. അതുകൊണ്ട് നമുക്ക്

0: അവിടെ പോകും. നാശം ഉണ്ടാവും, പക്ഷെ എല്ലാ പേരൻസും വരും, അവരെ നമ്മൾ റെഡി ആക്കി കൊടുക്കണല്ലോ, മേക്കപ്പ് എല്ലാം ചെയ്ത് കൊടുക്കണം.
1: മോള് പൊതുവേ പാട്ടിനോട് അത്ര കമ്പമില്ല,
0: പാട്ട് അങ്ങനെ പാടലില്ല അധികം. ഈ ഡാൻസ് കളിക്കുന്നുണ്ട്, അത് സംബന്ധിച്ചിട്ട്
1: പഠനത്തിൽ എങ്ങനെ
0: കുഴപ്പമില്ല,
1: ബാക്ക് സപ്പോർട്ട് വേണം,
0: കൂടെ പറഞ്ഞു കൊടുക്കണം, കമ്പ്യൂട്ടർ എന്തെങ്കിലും പഠിച്ചിട്ട് വേറെ എന്തെങ്കിലും നോക്കാം. സ്കൂളിലല്ലാണ്ട് തന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെ സ്കൂളിൽ ഇപ്പൊ ഇംഗ്ലീഷിനെ കൂടി കുറച്ചൊരു പ്രോബ്ലം ഉണ്ട്, അതും കൂടി ആവണേ പ്രശ്നമില്ലേനും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ
1: ശ്രമിക്കണം.
0: അല്ല, വെറുതെ ഇരിക്കൂല, ഇപ്പൊ രണ്ടാമത്തെ മോളും പോകാൻ തുടങ്ങിയോണ്ട് ഇനി കുറച്ചും അമ്മയും വീട്ടിലുണ്ടല്ലോ.
1: എത്ര മക്കളാണ്?
0: രണ്ടു മക്കള്, ഒരാള് മൂത്താള് ആറിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് രണ്ടില് പഠിക്കുന്നു.
1: ശങ്കര തന്നെയാണ്. ബസ് വരും,
0: അവിടെ ബസ് വരും,
1: പോകാറുണ്ടോ പാരന്റ്സ് മീറ്റിംഗിനെല്ലാം?
0: ആ പോക്കുണ്ട്.
1: എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയർ അവിടുത്തെ?
0: കുഴപ്പമില്ല.
1: അമ്മ പാട്ട് പാടോ?
0: അമ്മ പാട്ട് അമ്മ നല്ല ആക്റ്റീവ് ആണ്, എന്തിനും പരിപാടിക്കാൻ നിൽക്കാനും പിടിക്കാനും നല്ലതാണ്.
1: കുടുംബശ്രീ റിലേറ്റഡ് എല്ലാം ഉണ്ട്,
0: കുടുംബശ്രീ ഉണ്ട്, അവരുടെ കുടുംബശ്രീ. അമ്മ പോകുന്നുണ്ട്.
1: ഹസ്ബൻഡ് എങ്ങനെ ആള്?
0: ഹസ്ബൻഡ് കുഴപ്പമില്ല,
1: പാട്ട്
0: ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല, ഇങ്ങനത്തെ കലാപരിപാടികളൊന്നും ഇല്ല.
1: അങ്ങനെയാണ്
0: പിന്നെ ഇങ്ങനത്തെ കളരീന്റെ അങ്ങനത്തെ തന്നെ അഭ്യാസങ്ങൾ അതെല്ലാം പറഞ്ഞു. അതിനെല്ലാം ഭയങ്കര ഇതാണ്.
1: എവിടെയാ വണ്ടി വെക്കാറ്? ടാക്സി അല്ലേ?
0: അല്ല, ഇത് ടിപ്പറാണ്.
1: ടിപ്പറാണ്?
0: അതങ്ങ് കൂത്തോർമ്മ സൈഡ് അങ്ങോട്ടാ പോകുന്നത്, അതുകൊണ്ട് അവിടെ തന്നെ വണ്ടി വെക്കും. ചില സമയം ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരും, നല്ല കാട് വെക്കും.
1: എപ്പോഴും അധികം പണി ഉണ്ടാവും അല്ലേ?
0: ആ പണി ഉണ്ടാവും. ഇന്നിപ്പോ ഇല്ലായിട്ടാണ്, ഇന്ന് അവര് എല്ലാരും വേറെ അവരുടെ മേസ്രി എല്ലാം അങ്ങ് തിരുവനന്തപുരം പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടാവും പണി.
1: ഇങ്ങനത്തെ ഒഴിവ് സമയങ്ങളിൽ എവിടെയെങ്കിലും യാത്ര പോകാറുണ്ടോ?
0: യാത്ര ഇപ്പൊ പോയി വന്ന് ക്ഷണോളം മാറ്റി കൊടകിലേക്ക് ഓണത്തിന്.
1: ഓണത്തിന് വേണ്ടിട്ടാണ്
0: പോയി. മൂന്ന് ദിവസം അവിടെ കൂടിയിട്ട് വന്നേ.
1: സിനിമയൊക്കെ പോയിട്ട് കാണലുണ്ട്?
0: കാണലുണ്ട്.
1: ലാസ്റ്റ് കണ്ട സിനിമ ഓർമ്മയുണ്ട്?
0: ലാസ്റ്റ് കണ്ടത് ഇനിയിപ്പോ ആദ്യം കാണാൻ പോണം എന്ന് വിചാരിച്ചിരുന്നു, അപ്പോഴേക്ക് ഇതിന്റെ എല്ലാം തിരക്കിലുണ്ട്. മമിതാ ബേജിന്റെ
1: നല്ല സിനിമയാണ്,
0: നല്ല സിനിമയെന്ന് പറയുന്ന കേട്ടിന്.
1: അതായത് എല്ലാ പഴയ ജനറേഷനും പുതിയ ജനറേഷനും മിങ്കിൾ ചെയ്യുന്ന
0: സംഭവം.
1: പിന്നെ അപ്പൊ പോയി കാണുക, അടിച്ചു പൊളിച്ച് ആസ്വദിക്കുക. ഇനി നമ്മൾ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെട്ട പാട്ട് പാടാനുള്ള അവസരം ഉണ്ട്? പാടുവോ?
0: ഇല്ല ഇല്ല.
1: പാടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
0: പണ്ട് കാലത്ത്
1: ആദ്യം പാടിയതെന്നാന്ന്
0: ഓർമ്മയില്ല.
1: ഓക്കെ, എന്നാ പിന്നെ വിഷമിപ്പിക്കുന്നില്ല. ഏത് പാട്ടാ കേക്കണ്ടേ?
0: ചിത്രന്റെ?
1: ചിത്രേന്റെയാണ് ഇഷ്ടം. ചിത്രേന്റെ ഏതെങ്കിലും ഒരു പാട്ട്. ആർക്ക് വേണ്ടിട്ട്? ഡെഡിക്കേഷൻ
0: മക്കൾക്ക് വേണ്ടിട്ട്.
1: അപ്പൊ നമുക്ക് മക്കൾക്ക് വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുന്നാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധന കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: Summit Early Intervention and Rehabilitation Center Palottupalli Mattannur kuttigalile samsara chalana perumatta padana sambandhamaya prayasangalum sharirika manasika valarcha vidyanangalum krithyamaya samayathu tirichirinju shastriyamaya padana sevanangalilude pariharikkunu. Our facilities: special education, occupational therapy, behavioral therapy, physiotherapy, speech therapy, clinical assessments, medical campukal, bodhavalkarana classukal. Summit Early Intervention and Rehabilitation Center Palottupalli Mattannur. Phone 9400113030 9496974141.
0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്,
3: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
4: 9447-371-836,
3: 8078-502-836.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന്. അവിടെ നിന്ന് പ്രശ്നമുണ്ടോ?
2: അവിടെ നിന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: അല്ല നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ അങ്ങനെ പറഞ്ഞ.
4: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
0: എടോ 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

പോകട്ടെ ഈഗറില്ല ആടെ നമ്മുടെ ഫാദർ. കുരങ്ങിൽ നിന്നും പിറന്ന നമ്മളെല്ലാം.

ലോകത്തുള്ള എന്തിനും ഏതിനും ഒരു നേരുണ്ട്. എവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു സത്യം. കളവിൻ്റെ, ദുരയുടെ, കൊലയുടെ തമസിനുള്ളിൽ പൊരുളിൻ്റെ കനലെറിയുന്നുണ്ട്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ചില കായിക വിശേഷങ്ങൾ കേൾക്കാം. അഫ്ഗാനിസ്ഥാനെതിരായ 3 T20 മത്സര പരമ്പരയ്ക്കായുള്ള ഇന്ത്യൻ ടീമിനെ BCCI സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു. പേസ് ബൗളർ ജസ്പ്രീത് ബുംറ ഉൾപ്പെടെ പരുക്കുമൂലം പുറത്തായിരുന്ന ഒരു പിടി താരങ്ങൾ ടീമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ബുംറയെ കൂടാതെ നിതീഷ് കുമാർ റെഡ്ഡി, വാഷിങ്ടൺ സുന്ദർ, ഹർഷിത് റാണ എന്നിവരാണ് മടങ്ങിയെത്തിയത്. എന്നാൽ പരുക്ക് പൂർണ്ണമായി ഭേദമായെന്ന് തെളിയിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ ഇവർക്ക് കളിക്കാൻ സാധിക്കൂ. ഈ താരങ്ങളുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ബോർഡിന് 100% ഉറപ്പില്ലെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. പരുക്കേറ്റ താരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ അടുത്തിടെ നേരിട്ട വിമർശനങ്ങൾക്കിടെ ഇത്തവണ ടീം തിരഞ്ഞെടുപ്പിൽ BCCI പുതിയ സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ട്. പരുക്കേറ്റ താരങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയുടെ പേരിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി BCCI സെന്റർ ഓഫ് എക്സലൻസ് കടുത്ത വിമർശനങ്ങൾ നേരിടുകയായിരുന്നു. ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ, വാഷിങ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരെയെല്ലാം ടീമിലെടുത്തിരുന്നെങ്കിലും അധികം വൈകാതെ അവർക്ക് വീണ്ടും പരുക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നു. ക്രിക്ബസ് റിപ്പോർട്ടനുസരിച്ച് താരങ്ങളുടെ ഫിറ്റ്നസ് കാര്യത്തിൽ മാനേജ്മെന്റിന് 200% ഉറപ്പില്ലെങ്കിൽ അവരെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന് BCCI ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നൂറ് ശതമാനമല്ല, ഒരു താരത്തെ ടീമിലേക്ക് വിട്ടുകൊടുക്കുന്നതിനു മുൻപ് അവരുടെ ലഭ്യതയെക്കുറിച്ച് 200% ആത്മവിശ്വാസം ഉണ്ടായിരിക്കണമെന്നാണ് BCCI ആഗ്രഹിക്കുന്നത്. BCCIയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തം പറഞ്ഞു. ടീം തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും സുതാര്യത ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് COE മേധാവി VVS ലക്ഷ്മൺ അടുത്തിടെ ബോർഡിന്റെ നിലപാട് വിശദീകരിച്ചു. ഫിറ്റ്നസ് റിപ്പോർട്ടുകളിലും ടീം തിരഞ്ഞെടുപ്പിലും പൂർണ്ണമായ സുതാര്യത കൊണ്ടുവരികയാണ് BCCI ചെയ്യുന്നത്. ടീം തിരഞ്ഞെടുപ്പിന് ശേഷം അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമ്പോൾ ഈ താരങ്ങളെ ഫിറ്റ്നസിന് വിധേയമായാണ് തിരഞ്ഞെടുത്തതെന്ന് വ്യക്തമായി രേഖപ്പെടുത്താറുണ്ട്. അതായത് അവർ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ അവർക്ക് പകരം ആരെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് സെലക്ടർമാർക്ക് കൃത്യമായി അറിയാം. അത് തികച്ചും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്, ലക്ഷ്മൺ പറഞ്ഞു. ചില താരങ്ങളെ ഫിറ്റ്നസ് തെളിയിച്ചാലേ ഉൾപ്പെടുത്തൂ എന്ന നിബന്ധന സംബന്ധിച്ച് BCCI സെക്രട്ടറി ദേവജിത് സൈഗിയെയും വിശദീകരിച്ചു. ഒരു രാജ്യാന്തര മത്സരത്തിന് 3-4 ആഴ്ചകൾക്ക് മുൻപാണ് ടീം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ തിരഞ്ഞെടുപ്പിന്റെ നിബന്ധനകൾ വ്യക്തമായി രേഖപ്പെടുത്താൻ ബോർഡ് ആഗ്രഹിക്കുന്നു. 21 അല്ലെങ്കിൽ 28 ദിവസത്തിനുള്ളിൽ ആ താരത്തിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിച്ചാൽ ടീമിലേക്ക് എടുക്കും. ടീം പ്രഖ്യാപിക്കുന്ന ദിവസം കളിക്കാരൻ ഫിറ്റ് അല്ലാത്തതുകൊണ്ട് മാത്രം ആ താരത്തെ ഞങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയാത്തത് ഇതുകൊണ്ടാണ്. മത്സരം കളിക്കേണ്ട സമയമാകുമ്പോഴേക്കും താരം പൂർണ്ണ ആരോഗ്യവാനാകാൻ സാധ്യതയുണ്ട്, ദേവജിത് സൈഗിയ പറഞ്ഞു. ജസ്പ്രീത് ബുംറയും നിതീഷ് കുമാർ റെഡ്ഡിയും അഫ്ഗാനിസ്ഥാൻ പരമ്പര തുടങ്ങുന്നതിനു മുൻപ് തന്നെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള പാതയിലാണ്. എന്നാൽ ഹർഷിത് റാണ, വാഷിങ്ടൺ സുന്ദർ എന്നിവരുടെ കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഈ മാസം നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള അതേ ടീമിനെയാണ് അഫ്ഗാൻ പരമ്പരയ്ക്കും നിയോഗിച്ചിരിക്കുന്നത്. 13, 15, 17 മത്സരങ്ങൾ. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും കൗമാര താരം വൈഭവ് സൂര്യവംശിയും ഇടം നേടി. സിംബാബ്വെക്കെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് 8 മാറ്റങ്ങളാണ് അഫ്ഗാനിസ്ഥാനെതിരെ BCCI സെലക്ഷൻ കമ്മിറ്റി വരുത്തിയത്. അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് സിംബാബ്വെക്കെതിരെ ഒരു പിടി പുതിയ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇവരെയെല്ലാം അഫ്ഗാനിസ്ഥാനെതിരെ ഒഴിവാക്കി പ്രധാന താരങ്ങളെയെല്ലാം തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിനുള്ള അതേ ടീമിനെയാണ് അഫ്ഗാനിസ്ഥാനെതിരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. പരമ്പരയ്ക്ക് തൊട്ടു പിന്നാലെ ഏഷ്യൻ ഗെയിംസും നടക്കുന്നതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഇത്. ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ ഇവരാണ്: റിങ്കു സിംഗ്, പ്രഭ് സിമ്രാൻ സിംഗ്, സൂര്യൻഷ് ഷെഗ്ഡെ, ഹർഷ് ദുബെ, പ്രിൻസ് യാദവ്, യാഷ് ടാക്കൂർ, അശോക് ശർമ്മ, മായങ്ക് യാദവ്. ടീമിൽ ഉൾപ്പെടുത്തിയവർ: സഞ്ജു സാംസൺ, നിതീഷ് കുമാർ റെഡ്ഡി, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ. അർജന്റീന ഫുട്ബോൾ ടീമിൽ ലയണൽ മെസ്സിയുടെ പിൻഗാമിയായി ഇനി ആര്? രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച മെസ്സി ബാക്കി വയ്ക്കുന്നത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. തുടർച്ചയായ രണ്ടു ലോകകപ്പുകളുടെ ഫൈനലിലേക്ക് ടീമിനെ നയിച്ച മെസ്സിക്കു പകരം വെക്കാൻ പോകുന്നൊരു പേര് അർജന്റീനയിൽ എന്നല്ല, ലോകത്തേത് ടീമിൽ തേടിയാലും കിട്ടാനിടയില്ല. അതിനാൽ പുതിയ മെസ്സിയെ തേടുകയല്ല, പുതിയൊരു അർജന്റീനയെ സൃഷ്ടിക്കുകയാവും അർജന്റീന കോച്ച് ലയണൽ സ്കലോനിയുടെ ദൗത്യം. ലയണൽ മെസ്സിയെ ചുറ്റിക്കറങ്ങുന്ന ഒന്നായിരുന്നു അർജന്റീനയുടെ ഗെയിം പ്ലാൻ. മെസ്സിക്കു കളത്തിൽ സ്വാതന്ത്ര്യം നൽകി സഹതാരങ്ങളെ അതിനെ കേന്ദ്രീകരിച്ച് കളിപ്പിക്കുന്നതിലായിരുന്നു ലയണൽ സ്കലോനിയുടെ ശൈലി. മെസ്സിക്കു പന്തെത്തിക്കൂ, മെസ്സി തീരുമാനിക്കട്ടെ എന്ന എളുപ്പവഴിയിൽ നിന്നും കൂട്ടുത്തരവാദിത്തത്തിന്റെ കളത്തിലേക്കാകും അർജന്റീന ഇനി ഇറങ്ങുന്നത്. കഴിഞ്ഞ ലോകകപ്പിലെ മിക്ക കളികളിലും മെസ്സിക്കൊപ്പം മുന്നേറ്റ നിരയിൽ യൂലിയൻ അൽവാരസിനെയാണ് സ്കലോനി ആശ്രയിച്ചത്. അൽവാരസിന്റെ പ്രസിംഗ് മികവായിരുന്നു മെസ്സി തക്കം പാർത്തിരിക്കുന്ന ആക്രമണത്തിലെ ടാക്ടിക്കൽ കോമ്പിനേഷൻ. അൽവാരസ് ഇനി ഗോൾവേട്ടയ്ക്ക് ചുക്കാൻ പിടിക്കുമെന്നാണ് വിലയിരുത്തൽ. വിങ്ങർമാരുടെയും മിഡ്ഫീൽഡർമാരുടെയും പ്രൈമറി ടാർഗറ്റ് എന്ന വലിയ റോളിലേക്കുള്ള യുവതാരത്തിന്റെ എൻട്രിയാണ് അർജന്റീനയുടെ തന്ത്രങ്ങളിൽ വരാൻ പോകുന്ന വലിയ മാറ്റം. അൽവാരസും ലൗറ്റാരോ മാർട്ടിനസും ആദ്യ ഇലവനിൽ ഒരുമിച്ചെത്തുന്ന അർജന്റീനയെയാകും ഇനി കാണാനാവുക. തിയാഗോ അൽമാഡയും നിക്കോ പാസും വിങ്ങുകളിലുള്ള ടീമിൽ സെൻട്രൽ സ്ട്രൈക്കർ റോളിൽ ലൗറ്റാരോ മാർട്ടിനസ് കൂടി വരുന്നതോടെ അർജന്റീന അപകടകാരികളാകും. മധ്യത്തിലും മുന്നിലുമായി പഴുതുകളെല്ലാം അടച്ചാലും അർജന്റീന മിസ് ചെയ്യുന്നൊരു ഘടകം ബാക്കിയാണ്. ഫൈനൽ തേർഡിൽ മെസ്സിക്കു മാത്രം സാധ്യമായിരുന്ന അസാധ്യ കാര്യങ്ങൾ. മെസ്സിയുടെ അഭാവത്തിൽ പത്താം നമ്പറിലെ ക്രിയേറ്റീവ് ദൗത്യം ഇനി യുവതാരം നിക്കോ പാസിനാകും. ഇറ്റാലിയൻ ക്ലബ്ബ് കോമോയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് 21-കാരൻ നിക്കോ പാസ് ഇപ്പോൾ കളിക്കുന്നത്. അർജന്റീന ടീമിന് മെസ്സിയിൽ നിന്നും ലഭിച്ചതുപോലെ ഒരു നമ്പർ 10 ഇഫക്റ്റ് യുവതാരത്തിൽ നിന്നും പ്രതീക്ഷിക്കാനാവില്ല. ഇത് മറികടക്കാൻ എൻസോ ഫെർണാണ്ടസും അലക്സിസ് മക്കാലിസ്റ്റും ചെൽസി താരം വാലന്റീൻ ബാർക്കോയുമടങ്ങുന്ന മധ്യനിരയിൽ നിന്ന് കൂടുതൽ ക്രിയേറ്റിവിറ്റി കോച്ച് തേടേണ്ടി വരും. 19-കാരൻ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോ ഇപ്പോൾ ഇറ്റലിയിലാണ് കളിക്കുന്നത്. സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡിൽ നിന്ന് വായ്പാ കരാറിൽ സീരി എ ക്ലബ്ബ് ഫിയോറിൻഡീനയിലാണ് വിങ്ങർ പൊസിഷനിൽ കളിക്കുന്ന ഫ്രാങ്കോയുള്ളത്. മെസ്സിക്കു ശേഷം അർജന്റീന ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള യുവതാരങ്ങളുടെ നിരയിൽ മുൻപന്തിയിൽ ഫ്രാങ്കോ വരാനുള്ള കാരണം കളിശൈലി തന്നെ.
2: പ്രിയ ശ്രോതാക്കളെ, ചില കായിക വിശേഷങ്ങളായിരുന്നു കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

രണ്ടു ദിവസത്തെ CPIM പൊളിറ്റ് ബ്യൂറോ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് സെമി ഫൈനൽ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. EOS-5 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവ്

0: നൂതന ആശയങ്ങൾ, വളർന്നുവരുന്ന ശേഷി എന്നിവയുടെ പ്രതിഫലനമാണ് ഇതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിലെ പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നതിനൊപ്പം ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യ ഇമാജിംഗ് ഉപഗ്രഹമായ EOS-5 വിജയകരമായ വിക്ഷേപിച്ച ISROയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണശേഷി ശക്തിപ്പെടുത്താനും ബഹിരാകാശ വളർച്ചയെ പ്രതിഫലിപ്പിക്കാനും വിക്ഷേപണം സഹായിക്കുമെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ISROയും ഇന്ത്യൻ വ്യവസായവും തമ്മിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കാളിത്തം നവീകരണത്തിനും കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ വഴികൾ തുറക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രിക്കുന്ന FCRA നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി. ലോക്സഭയിലെ BJP അംഗം സഞ്ജയ് ജയ്സ്വാളാണ് സമിതിയുടെ അധ്യക്ഷൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമുണ്ട്. കേരളത്തിൽ നിന്ന് കോൺഗ്രസിലെ ആന്റോ ആന്റണി, മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീർ, BJPയിലെ C. സദാനന്ദൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടാകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ശ്രീകൃഷ്ണന്റെ ജീവിതകഥയും സന്ദേശങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും ഊർജ്ജം പകരുന്നവയാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യം, ധർമ്മം, നീതി, കരുണ, നിസ്വാർത്ഥ കർമ്മം എന്നിവയുടെ പാതയാണ് ശ്രീകൃഷ്ണൻ കാണിച്ചു തന്നതെന്നും രാഷ്ട്രപതി കുറിച്ചു. നിസ്വാർത്ഥ കർമ്മത്തിന് അഗാധമായ പ്രചോദനം ശ്രീകൃഷ്ണന്റെ ദൈവിക സന്ദേശങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്നും അത് മാനവരാശിയെ നിരന്തരം നയിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായവിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി AC നസീർ ബാബു.
1: കേരളത്തിന് ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുന്നതിനുള്ള സംവാദ പദ്ധതിയാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. IIM ഡയറക്ടർ ദേബാശിഷ് ചാറ്റർജി ആദ്യ സെഷൻ നയിച്ചു. IIMK അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസന പാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. കാലാവസ്ഥാ പ്രതിരോധം, സാമൂഹ്യാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ മേഖല, ഉന്നത വിദ്യാഭ്യാസ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്ന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. കേരള മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തും പരിശീലനം സംഘടിപ്പിച്ചിരുന്നു.
0: ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. റീ ഇമാജിനിങ് കേരളം എന്ന പരിശീലനത്തിൽ വലിയ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് പങ്കെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധി യുഗത്തിലെ ഭരണ നേതൃത്വം, കാലാവസ്ഥാ പ്രതിരോധം, ദുരന്ത നിവാരണം, ധനകാര്യ നവീകരണം, പൊതുജന ആരോഗ്യരംഗത്തെ വെല്ലുവിളികളും സാധ്യതകളും തുടങ്ങി വിവിധ സെഷനുകൾ പരിശീലന പരിപാടിയുടെ ഭാഗമാണെന്ന് VD സതീശൻ അറിയിച്ചു. IIMലെ ശില്പശാല കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും അഭിപ്രായപ്പെട്ടു. രണ്ടാം തവണയാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നതെന്നും അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനം സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. എല്ലാ മേഖലയിലും വികസന സാധ്യത ചർച്ചയാകുമെന്ന് മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. കാർഷിക സർവകലാശാലയുടെ ജനറൽ കൌൺസിലിലേക്ക് ഗവർണർ നടത്തിയ നാമനിർദ്ദേശത്തിൽ മന്ത്രി T. സിദ്ദിഖ് അതൃപ്തി രേഖപ്പെടുത്തി. സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്ന നിലയിലോ ഗവൺമെന്റിന്റെ ഭാഗമായ കൃഷിമന്ത്രി എന്ന നിലയിലോ യാതൊരുവിധ കൂടിയാലോചനയും നടത്താതെയാണ് നാമനിർദ്ദേശങ്ങളിൽ പ്രത്യേക രാഷ്ട്രീയ സമീപനവും താൽപര്യവും സ്വീകരിച്ചതെന്നും ഇത് ആശങ്കയുളവാക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഈ മാസം 13 മുതൽ 15 വരെ കോഴിക്കോട്ട് ചേരുന്ന കേരളത്തിലെ വിശാല സംസ്ഥാന കമ്മിറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ തോൽവി, പാർട്ടിയിലെ തെറ്റുതിരുത്തൽ നടപടികൾ തുടങ്ങിയവയാകും യോഗത്തിന്റെ അജണ്ട. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ്

0: സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് ആരംഭിക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും രണ്ടാം സെമി രാത്രി 7:00 തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നത്. ആദ്യ സെമി ഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമി. രാത്രി 7:00 നടക്കുന്ന രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയാണ് നേരിടുന്നത്. 10 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി ആലപ്പി റിപ്പിൾസാണ് പോയിന്റ് പട്ടികയിൽ ഇത്തവണ 1. ഇതേ പോയിന്റുള്ള ട്രിവാൻഡ്രം റോയൽസാണ് പട്ടികയിൽ 2. 11 പോയിന്റുള്ള തൃശൂർ 3, 10 പോയിന്റുള്ള കാലിക്കറ്റ് 4.
0: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും ചീഫ് ജസ്റ്റിസുമാർ, സുപ്രീംകോടതി അധ്യക്ഷന്മാർ, മുതിർന്ന ജുഡീഷ്യൽ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ കൂട്ടായ്മയ്ക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. നീതിന്യായ നിർവഹണം, അന്താരാഷ്ട്ര തർക്കപരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളാണ് കൂട്ടായ്മയിൽ ചർച്ച ചെയ്യുന്നത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1282 5050 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. പ്രസിദ്ധമായ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യക്ക് തുടക്കമായി. ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന സമൂഹ സദ്യ എന്ന നിലയിൽ പ്രശസ്തമാണ് വള്ളസദ്യ. ആറന്മുള ഭഗവാന്റെ പിറന്നാൾ സദ്യയുണ്ണാൻ കേരളത്തിന് പുറത്തുനിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 100 ഭക്തരാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരൂർ തുഞ്ചൻപറമ്പിൽ തുഞ്ചത്താരാചാര്യന്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് സി സദാനന്ദൻ MP അറിയിച്ചു. തിരൂർ തുഞ്ചൻപറമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മട്ടാഞ്ചേരിയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വൻ MDMA വേട്ട. ഏകദേശം 2.5 കിലോയിൽ അധികം MDMAയുമായി 2 പിടിയിലായത്. മട്ടാഞ്ചേരി സ്വദേശി നൌഫലിനെയും സുഹൃത്തിനെയുമാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഡൽഹിയിൽ നിന്ന് പാഴ്സലിലാണ് MDMA എത്തിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദിന്റെ കബറടക്കം ഉച്ചകഴിഞ്ഞ് നടത്തും. UDF ജില്ലാ കൺവീനർ കൂടിയായ റഷീദ്, ലീഗ് സംസ്ഥാന സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി കെൽ ഹാർട്ടികോർപ്പ്, സിഡ്കോ എന്നിവയുടെ ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട്. കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ ടെക് ഫെസ്റ്റ് സൈനപ്പ് 2026 പ്രചാരണാർത്ഥം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിപാടി കോഴിക്കോട് ADM കെ ഷെറീന ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾ ദേശീയ ടെക് ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുക. മേയർ O. സദാശിവൻ രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ്, CWRDM, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, വനംവകുപ്പിന്റെ മാത്തോട്ടത്തെ ഉത്തരമേഖലാ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ബൂസ്റ്റർ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സാഹചര്യത്തിൽ നാളെ രാവിലെ മുതൽ മെഡിക്കൽ കോളേജിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങും. ഉപഭോക്താക്കൾ കുടിവെള്ളം ശേഖരിച്ച് വെക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. EOS-5 വിജയകര വിക്ഷേപണത്തിൽ പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ISROയെ അഭിനന്ദിച്ചു. ഇന്ന് ജന്മാഷ്ടമി, രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. റീ ഇമാജിനിങ് കേരളം വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2 CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് സെമിഫൈനൽ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7 മണിക്ക് ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ നന്ദൽമജൻ കൊതേരി എഴുതിയ കവിത ഉയരെ പറക്കട്ടെ, ആലപിക്കുന്നത് സുവർണ കാഞ്ഞിലേരി. ഷിബിന പ്രകാശ് എഴുതിയ ഓലച്ചൂട്ട് എന്ന കഥയുടെ നാടകാവിഷ്കാരം. പങ്കെടുക്കുന്നവർ സൗമിനി, ഗീത, ശ്രീജ, അഷിത, ഷിബിന പ്രകാശ്. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. ഇതിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഒരു റിപ്പോർട്ട്.
1: അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹം ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദുരന്ത സമയത്ത് സമയബന്ധിതമായ വിവരങ്ങൾ നൽകാനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപഗ്രഹം ഫലപ്രദമാകും. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ V.നാരായണൻ പറഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഈ ദൌത്യം പ്രകടമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ചരിത്ര വിജയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വർദ്ധിച്ചുവരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രിയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. EOS-05 ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷികളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഈ നേട്ടം ആഗോള ബഹിരാകാശ ശക്തിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ് അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി എത്തിയ 2 കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRI ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മക്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ്കുമാർ ഝാ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. സുപ്രീംകോടതിയുടെ ആതിഥേയത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നു. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ, തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാജ്യമാകെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളിലാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശങ്ങൾ നിസ്വാർത്ഥ പ്രവർത്തനത്തിനായി

0: പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ നടന്നു. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ പ്രത്യേക ദർശനം ഒരുക്കിയിരുന്നു. പുലർച്ചെ 3:30 ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:15 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 4:30 മുതൽ 5:30 വരെയും 6:45 മുതൽ 7:20 വരെയുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അത്താഴശീവേലിക്ക് ശേഷവും ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ടായിരിക്കും.
1: ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: തളിപ്പറമ്പ്, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി തലായി ബാലഗോപാല ക്ഷേത്രം, കണ്ണൂർ ശ്രീകൃഷ്ണൻ കോവിൽ, എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, കല്യാശ്ശേരി കണ്ടൻതാളി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 500 പരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് കണ്ണൂർ നഗരത്തിലെ വിളക്കുന്നറയിൽ നിന്ന് 100 ബാലികാ ബാലന്മാർ അണിനിരക്കുന്ന ശോഭായാത്രയും ഉണ്ടാവും.
1: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. വിയറ്റ്നാമിലെ ദാനാങ്ങിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിലെ ടീം ഇനത്തിന്റെ ആദ്യ ദിനം പൂർണ്ണ ആധിപത്യം പുലർത്തി ഇന്ത്യ. കരുത്തരായ ആന്റിഗ ആൻഡ് ബാർബുഡ, ഇസ്രയേൽ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളെയാണ് ലീഗ് ഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഈ മാസം 6 നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇതുവരെ 37 മെഡലുകൾ നേടിയിട്ടുണ്ട്. മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1282 ഉയർന്നു. 5,000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിത്വാൻ പ്രദേശത്തു നിന്നാണ്. 355 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ മഹാദുരന്തത്തിന് പിന്നിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ശക്തമായി ഉന്നയിക്കേണ്ടതുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30 രണ്ടാം സെമി രാത്രി 7 നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. സമയം

0: ഒരു മണിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ പറയുന്നു 04 9702 97 8 9 6. ഇന്ന് ആരാണ് ആദ്യം വിളിച്ചിട്ടില്ലേ എന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം അശ്വിനി.
0: നമസ്കാരം.
1: ഞാൻ
0: വിചാരിക്കായിരുന്നു നല്ല കേട്ട് പരിചയമുള്ള ശബ്ദാണല്ലോ എന്ന്. എന്തുണ്ട് വിശേഷം?
1: പിന്നെ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ?
0: അതെ.
1: എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ.
0: തീർച്ചയായിട്ടും സുജാത ചേച്ചിക്കും അതുപോലെ റേഡിയോ മലബാർ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകളെ ഞങ്ങൾ. ഹലോ, കോള് ഡ്രോപ്പായെന്ന് തോന്നുന്നു. എന്തായാലും സുജാത ചേച്ചി ജന്മാഷ്ടമി ആശംസകൾ എല്ലാവർക്കും ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. നമുക്കൊരു പാട്ട് കേൾക്കാം, ശേഷം അടുത്ത കോളിലേക്ക് പോവാം.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400, 7220-9001-8.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ട ഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നേ? സതീച്ചി, കുറച്ചധികമായി തോന്നുന്നില്ലേ വിളിച്ചിട്ട്? ഓക്കേ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
1: ഇവിടെ നല്ല
0: വിശേഷം.
1: എന്തോ മഴ കുറഞ്ഞു.
0: ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടോ?
1: പരിപാടി ഇവിടെ ഘോഷയാത്ര ഒക്കെ ഉണ്ട്. മോളികൃഷ്ണനെ കിട്ടുന്നുണ്ട്.
0: അതെയോ? ഓക്കേ. എപ്പോഴാ തുടങ്ങുന്നത്? ഉച്ചയാകുമ്പോഴാന്നോ?
1: വൈകുന്നേരം 4 മണിയായിക്കോ.
0: അതാ
1: 4 മണി.
0: എന്റെ എവിടെയാ? എന്റെ എവിടെയാ ഇതിന്റെ?
1: ഇത് സമാപനം ഇവിടെ കീഴൂർ മഹാദേവ ക്ഷേത്രം.
0: കീഴൂർ മഹാദേവ ക്ഷേത്രം.
1: അതെയാ.
0: ഓക്കേ, അപ്പൊ വലിയ പരിപാടി ആയിരിക്കും അല്ലേ? ശോഭയാത്രകൾ ഒരുമിച്ച് സംഗമിച്ചിട്ട് വലിയ ഒന്നായിട്ട് ആണ് അമ്പലത്തിലേക്ക് പോകുന്നത്. പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് വാസന്തി ലക്ഷ്മി മാലിലക്കണ്ണ.
0: ജന്മാഷ്ടമി പ്രമാണിച്ചുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചത്. ആർക്ക് വേണ്ടിട്ടാ? ഇന്ന് കൃഷ്ണനെ കെട്ടുന്ന എല്ലാ മക്കൾക്കും വേണ്ടിട്ടാണോ?
1: ഓക്കേ,
0: അപ്പോ ഇന്ന് ജന്മാഷ്ടമിക്ക് വേണ്ടിട്ട് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ?
1: ഓക്കേ,
0: വിളിച്ചാൽ ഒത്തിരി സന്തോഷം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഇത് പാജിപ്പൻ ദയാനന്ദനാണേ.
0: ആഹാ, അത്രയായി ഒച്ച കേട്ടിട്ട്.
1: കൊറിയായപ്പോ നമ്മള് ഓണനെ കഴിഞ്ഞ് ട്രിപ്പ് അടിച്ച് എനിക്കെല്ലാം ഇപ്പം വന്ന ഇന്നാ കുറച്ച് വിശ്രമം കിട്ടിയ.
0: അതെ, എങ്ങോട്ട് പോയേ?
1: വീടാ വയനാട്ടില്.
0: എത്ര ദിവസം?
1: 2 ദിവസം.
0: പിന്നെന്നാ വേണ്ടേ?
1: ആടെ റിസോർട്ടിൽ എടുത്ത് അടിച്ച് പോളിച്ച്.
0: അതെയാ? നിങ്ങള് മാത്ര അല്ലെങ്കില്?
1: അല്ല, കുടുംബ സമീതം.
0: അതെയാ?
1: നമ്മള് ഒറ്റക്കടി.
0: ഒരുപാട് പേരുണ്ടാവൂലേ?
1: നമ്മള് നമ്മളെ കുടുംബം മാത്രം.
0: അതായത് മോനും
1: ഏഴാള്?
0: അങ്ങനെ വണ്ടി എടുത്തിട്ട് പോയതാ?
1: ആ, നമ്മള് വണ്ടി എടുത്തു പോയ.
0: അങ്ങനെയൊക്കെയാണ് വിശേഷം.
1: നിങ്ങൾ ഓണെല്ലാം കഴിഞ്ഞല്ലേ?
0: നമ്മൾ ഓണെല്ലാം കഴിഞ്ഞില്ലേ.
1: നിങ്ങൾ 2 ദിവസം പോയിന്?
0: നമ്മള് ഏത്
1: 2 ദിവസം പരിപാടി ഒന്നും ഇല്ലാതെ റെഡി.
0: 2 ദിവസം അതിന്റെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
1: അറിയിപ്പ് ട്രിപ്പ് അടിച്ചാന്നല്ലേ നമ്മക്കറിയാ.
0: നമ്മള് ട്രിപ്പ് പോയിട്ടൊന്നുമില്ല.
1: എങ്ങനെയൊക്കെ പോകാം?
0: മഴ പറ്റിച്ചതല്ലേ?
1: അതെ, മഴ പറ്റിച്ച. ആ, ഇപ്പൊ കൊറേ ദിവസം ഇവിടെ ക്ലിയർ ഇല്ലായിരുന്നു തീരെ.
0: ഓ, അതെയാ?
1: ഇപ്പം ക്ലിയർ ആയി.
0: ആ, മഴ നല്ലോണം ഉണ്ടായ സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, പക്ഷെ ഇപ്പൊ അത് സോൾവ് ചെയ്തു.
1: ആ, ഇപ്പം ശരിയായി. അതെ.
0: ഓക്കേ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് ശ്രീകൃഷ്ണജയന്തി അല്ലേ? അതിന്റെ അതിലെ ചില പാട്ടില്ലേ?
0: ആ, ഇൻഡിപെൻഡൻസിലെ.
1: ആ, അതിലെ ചില നല്ല അടിപൊളി പാട്ട്.
0: ഓക്കേ, എല്ലാരും ഇന്ന് ജന്മാഷ്ടമിക്ക് വേണ്ടിട്ടാണല്ലോ പാട്ട് ചോദിക്കുന്നത്.
1: ആ, പിന്നെ കൃഷ്ണന്റെ കാര്യമായ ഇതല്ലേ?
0: അതെ അതെ. ഘോഷയാത്ര കാണാൻ പോകുന്നുണ്ടോ?
1: പോണോ? എന്താ, ചെറിയ മോനില്ലേ, അവിടെ ഒരേം കൂട്ടിട്ടൊന്ന് പോവാ.
0: എവിടെ? കൂത്തുപറമ്പ് ടൗണില്ല അല്ലേ?
1: ആ, കൂത്തുപറമ്പ് ടൗണില്.
0: അവിടെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ശോഭയാത്ര വന്നിട്ട്. അതെ അതെ. എത്ര
1: മണിക്കാ? 5 മണിക്കാ പറഞ്ഞു.
0: അതെയാ? ഓക്കേ, അപ്പൊ എന്തായാലും ജന്മാഷ്ടമി ആഘോഷങ്ങള് പൊടി പൊടിക്കട്ടെ. നമുക്ക് അതിനു വേണ്ടിട്ട് ഒരു പാട്ട് കൂടെ കേൾക്കാം അല്ലേ? എല്ലാരോടും ചോദിച്ചെന്ന് പറയണേ
1: സുഷ്ട.
0: ഇപ്പൊ ലക്ക് വീണത്
1: ദയാന്തേട്ടനാണ്.
0: ഹലോ,
2: ഹലോ. ആ അശ്വിനി, പിന്നെ സമയം കൊറേയായി ഇവര് തള്ളാൻ നിന്നിട്ട്, അതുകൊണ്ട് കൊറേ സമയം വർത്താനം പറയുന്നില്ല.
0: അതെ അതെ, ഞാൻ തേട്ടൻ കേക്കണ്ട. നിങ്ങൾ എന്തോ വരുന്ന പറഞ്ഞേ.
2: അത് ഓളക്കൊണ്ടാണ്, മോന്റെ ഓളക്കൊണ്ട്. ആ, എന്നെ കൊണ്ടല്ല. ആ, ഞാൻ കൊറേ നേരമായി വരുന്നു, ഒന്ന് വിളിക്കപ്പ. ഒന്ന് നമ്മള് ലൈവില് നമ്മള് സൗണ്ട് ആരും കേക്കായിട്ട് വിചാരിക്കുന്നുണ്ടാവില്ല നമ്മള് അവരെ വിട്ടുപോയി.
0: അതെ അതെ.
2: ആ, അതുകൊണ്ട് വിളിച്ചോക്കേതാ.
0: അപ്പൊ എല്ലാരടുത്തും ചോദിച്ചെന്ന് പറയണം.
2: എല്ലാരടത്തും ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നമ്മളെ മൂന്നാട്ടനും കൃഷ്ണാട്ടനും ഒരു അന്വേഷണം പറഞ്ഞേ, അതിന്റെ അകത്തോട്ട് കേൾക്കുന്നുണ്ടോ? കേക്കട്ടെ.
0: ആയിക്കോട്ടെ, മൂന്നാട്ടനും കൃഷ്ണാട്ടനും വേണ്ടിട്ട് സുഷിതേച്ചി സ്പെഷ്യൽ ആയിട്ട് ഒരു അന്വേഷണം പറഞ്ഞിട്ടുണ്ട്.
2: അന്വേഷണം പറഞ്ഞിട്ടുണ്ട്.
0: കേട്ടെങ്കിലും മറുപടി തരണം അല്ലേ?
2: അത് തരൂ. വിജയനപ്പടും അല്ല, മൂന്നാണ്ടല്ലേ വിജയട്ടെ. മൂന്നാം വീഡിയോ വിജയട്ടനില്ലേ?
0: മൂന്നാം വീഡിയോ വിജയട്ടൻ എന്ന് പറയുമ്പോ എല്ലാം കൂടെ മൂന്നാട്ടനായി പോയി.
2: മൂന്നാട്ടനായി പോയി.
0: ഓക്കേ, അപ്പൊ മൂന്നാം വീഡിയോത്തെ വിജയട്ടനും കൃഷ്ണാട്ടനും.
2: ആ, കേട്ടിട്ടുണ്ട്, അപ്പാടും വിളിക്കൂ.
0: അതെയാ? ആയിക്കോട്ടെ. അപ്പൊ അവര് പാട്ട് കേൾക്കാം.
2: എന്നാ ഓക്കേ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880111933600. CM Vistara,
0: CM Vistara Nilluni.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: റേഡിയോ മലബാർ 89.6 FM. ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾക്കായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0402-970-896. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ,
5: ഹലോ,
4: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
5: ഞാൻ കുഞ്ഞുമോനാണ്, ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ നിന്ന്.
4: ആ, മനസ്സിലായി. എന്തൊക്കെയാണ് വിശേഷം?
5: വിശേഷം സുഖം തന്നെ. ഓണമൊക്കെ കഴിഞ്ഞു.
4: ഓണത്തിന്റെ ക്ഷീണമൊക്കെ കുറഞ്ഞോ?
5: ക്ഷീണമുള്ള സാധനമൊന്നും ഞാൻ കഴിക്കാറില്ല,
4: അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അല്ലേ?
5: ഇല്ല ഇല്ല, അതുകൊണ്ടുള്ള പരിപാടിയില്ല.
4: ഓ, നല്ലത്. വള്ളം കളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നോ?
5: വള്ളം കളിക്ക് പോയില്ല, പോയില്ലായിരുന്നു,
4: പോയിട്ടില്ല. ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
5: ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന പടത്തിലെ തീരി പൊന്മുടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
4: ഓക്കേ, ജന്മാഷ്ടമി ആയതുകൊണ്ടാണല്ലേ.
5: ആ, ഇന്ന് പിന്നെ ഇതല്ലേ, ശ്രീകൃഷ്ണ ജയന്തി അല്ലേ?
4: അതെ.
5: അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോഴേ, കഴിഞ്ഞൊരു അന്നേരം എന്റെ ഒരു പാർട്ടി പരാതി പറഞ്ഞു. ഞാൻ ഇടാ, നീ വിളിച്ചിട്ട് നിന്റെ ഭാര്യയുടെയും മക്കളുടെ ഒന്നും പേര് പറഞ്ഞില്ല, നീ നാട്ടുകാരുടെ ഒക്കെ പേര് പറഞ്ഞൊന്നും പണ്ട്. ആലപ്പുഴ കലവൂരിൽ നിന്ന് സരസ എന്ന് പറയുന്ന ഒരു ചേച്ചി വിളിച്ചായിരുന്നു.
4: ഞങ്ങളുടെ ന്യായമായ പരാതിയാണത്.
5: ആ, ന്യായമായ പരാതിയാ. അതിൽ ആ ചേച്ചിയുടെ അനിയത്തി രോഹിണി ചേച്ചി ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്. ആ, അന്നേരം പുള്ളിക്കാരി പിന്നെ ഇങ്ങനെ പറഞ്ഞ്, നിന്റെ ഭാര്യയുടെ പേരൊന്നും പറഞ്ഞില്ല, എന്താ പറയാനൊക്കെ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞ്.
4: അപ്പൊ പരാതി ഇപ്പൊ തന്നെ തീർക്കണ്ടേ നമുക്ക്?
5: ആ, തീർക്കണം. ആര്യഗീത, മക്കള് ശ്യാം, ശരത്.
4: ഓക്കെ,
5: ഞങ്ങളുടെ ആ സരസ ചേച്ചി കലവൂരുള്ളതാണേ.
4: കലവൂരുള്ള ആള്.
5: ആ, അന്നേരം ഈ പരിപാടി കേൾക്കുന്നതാണ് അവര്. അന്നേരം പരിപാടി കേട്ടു അല്ല, അനിയത്തിയുടെ വീട്ടിൽ, അനിയത്തി എന്ന് പറയുന്ന ഞങ്ങളുടെ അടുത്തുള്ള രോഹിണി ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞ്, അവൻ ഇങ്ങനെ നാട്ടുകാരുടെ പറഞ്ഞിട്ട് അവന്റെ ഭാര്യയുടെ മക്കളെ പേരൊന്നും പറഞ്ഞില്ലല്ലോ.
4: ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നമ്മൾ ആ പരാതി അങ്ങ് തീർത്തിട്ടുണ്ട്.
5: പരാതി ചേച്ചി,
4: പിന്നെ സരസ്വതി ചേച്ചിയോട് ഞങ്ങൾ അന്വേഷിച്ചതായിട്ട് പറയണം. കലവൂരുള്ള സരസ്വതി ചേച്ചിയോട്.
5: ആ ചേച്ചി കേൾക്കുന്നുണ്ടെങ്കിൽ അന്വേഷണമൊക്കെ
4: സ്വീകരിക്കട്ടെ. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. എല്ലാവരുടെ അടുത്തും അന്വേഷണം പറഞ്ഞു എന്ന് പറയാ. ജന്മാഷ്ടമി ഒക്കെ അടിച്ചു പൊളിക്കുക.
5: ഇന്നത്തെ ഇന്ന് അഷ്ടമി രോഹിണി അല്ലേ?
4: അതെ,
5: അഷ്ടമി രോഹിണിക്ക് കൃഷ്ണനും രാധയും ഒക്കെ ആയിട്ട് ഒരുങ്ങി വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ആശംസകൾ നേരിയാണ്. അഷ്ടമി രോഹിണിക്ക് എല്ലാവർക്കും, പരിപാടി കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ആശംസ.
4: ഓക്കേ, റേഡിയോ മലബാറിന്റെ വകയും ഞങ്ങളും ആശംസിക്കാണ്. അഷ്ടമി രോഹിണി ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, എല്ലാവരും ആഘോഷിക്കട്ടെ അല്ലേ? പാട്ട് കേൾക്കാം.
5: ഓക്കേ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900018.
4: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: 7140027225900018.
4: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: ഫോൺ നമ്പർ 9656120022.
6: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിൽ അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ.
7: ഹലോ, നമസ്കാരം.
6: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
7: അഭിലാഷ് പരിപാടിയാണ്.
6: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം?
7: ഇങ്ങനെ പോകുന്നു.
6: അവിടെ ജന്മാഷ്ടമി പരിപാടികളൊക്കെ ഇല്ലേ?

0: ഏതാണ് പാട്ട് കേൾക്കേണ്ടത് ഇന്ന്?
1: ഇന്ന് വേണ്ട പാട്ട് ഭീഷ്മാചാര്യ എന്ന് പറഞ്ഞ സിനിമയിലെ ശ്യാമമേഘവർണ്ണൻ മണി വേണുഭൂതി കണ്ണനുള്ള പാട്ടാണ്.
0: ഓക്കേ, രണ്ടുപേരും പാടുന്നോ?
1: വേണം,
0: വെറുതെ ഒന്ന് ട്രൈ ചെയ്തൂടെ.
2: കലയുടെ യോമനേ പൊൻചിലങ്കേ ഹോയ് പൊൻചിലങ്കേ, കളിച്ചിരി മാറ പൈതൽ നീ. കലയുടെ യോമനേ പൊൻചിലങ്കേ ഹോയ് പൊൻചിലങ്കേ, കളിച്ചിരി മാറ പൈതൽ നീ.
1: ബാക്കി പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല.
0: സാരില്ല, നന്നായിട്ട് പാടി. ഈ പാട്ട് അഭിലാഷേട്ടൻ്റെ കോളും കട്ടായെന്ന് തോന്നുന്നു. സാറിലെ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളാണ്. അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നു, ആരാ നോക്കാം. ഹലോ,
5: ഹലോ,
4: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
5: നമസ്കാരം, ഞാൻ വിജയൻ, മൈസൂരിൽ നിന്നാണ്.
4: മൈസൂരിൽ നിന്ന്? ഓക്കേ, കൊറേ ആയില്ലേ സൗണ്ട് കേട്ടിട്ട്?
5: കൊറേ ആയി.
4: എന്ത് പറ്റി?
5: ഞാൻ കേൾക്കാറുണ്ട്, പിന്നെ പണിന്റെ തിരക്ക് കാരണം അങ്ങനെ.
4: ആഹാ, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, എവിടെയായിരുന്നു ഇത്രയും കാലം? അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഓണാഘോഷങ്ങളൊക്കെ പൊടിപൊടിച്ചോ?
5: ഓണാഘോഷം കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. പിന്നെ നാളെ മറ്റന്നാള് ഇവിടെ കേരള സമാജത്തിന്റെ ഓണാഘോഷം ഉണ്ട്.
4: അതെയോ? ഓണത്തിന് നാട്ടിൽ വന്നിട്ടേ ഇല്ലേ?
5: നാട്ടില് വന്നിട്ടില്ല, ഇവിടെ ഇവിടെ ആഘോഷിച്ചു. ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നുണ്ട് നാട്ടില്.
4: അപ്പൊ ഇങ്ങോട്ടേക്കും കൂടെ പോര്.
5: ഇനി ഒരു ദിവസം വരും.
4: ഇനി ഒരു ദിവസം വരും.
5: അതെ,
4: ആയിക്കോട്ടെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: എനിക്ക് ഇളമുല്ലപ്പൂവേ എന്നുള്ള പാട്ട്, ലേഡി ടീച്ചർ.
4: ആർക്ക് വേണ്ടിയാ?
5: എല്ലാവരും കേൾക്കട്ടെ
4: പാട്ട്, ഇഷ്ടപ്പെടുന്ന എല്ലാരും.
5: അതെ,
4: രണ്ടുപേരും മൂളി തരുന്നോ?
5: ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല, പഠിക്കണ്ട.
4: പാട്ട് പഠിച്ചിട്ട് പാടിത്തരാന്ന്?
5: അതെ.
4: ഓ, ആയിക്കോട്ടെ. പക്ഷെ പാട്ട് പാടിക്കൊടുക്കാൻ നമ്മള് പാട്ട് പഠിക്കണമെന്നുണ്ടോ?
5: അങ്ങനല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെ
4: പാടാന്ന്.
5: അതെ,
4: തിരക്കുണ്ടോ അവിടെ?
5: ആ, ഇപ്പൊ കുഴപ്പമില്ല.
4: അതെ, ഭക്ഷണോ? ഭക്ഷണൊക്കെ കഴിച്ചോ?
5: ഭക്ഷണം കഴിക്കണേ.
4: പിന്നെ എന്താ സ്പെഷ്യല്?
5: സ്പെഷ്യൽ ഒന്നുമില്ല, സാധാരണ ചോറും കറിയൊക്കെ തന്നെ ഉള്ളു.
4: അതെയോ?
5: മോരുകറി.
4: മോരുകറിയും
5: ചോറും പപ്പടമൊക്കെ തന്നെ ഉള്ളു.
4: അവിടെയുള്ള സ്പെഷ്യൽ ഫുഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറില്ലേ?
5: ആ, ഇവിടെയല്ല ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്.
4: ആ, എന്തൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ?
5: ഇവിടെ ചിത്രന്ന എന്ന് പറയുന്ന ഒന്നുണ്ട്, ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ചിത്രന്ന എന്ന് പറയും.
4: ചിത്രന്ന?
5: ആ, അതെ. നമ്മളെ ഒരു ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങനെ, അത് ചോറന്നെയാണ് അതും. പിന്നെ പുളിയോഗര എന്ന് പറയും.
4: പുളിയോഗര?
5: ആ, അത് ഇവിടെ മേടിക്കാൻ കിട്ടും. അത് നമ്മള് മിക്സ് ചെയ്യാണ് ചെയ്യുക, ചോറുണ്ടാക്കിയിട്ട് എണ്ണയിലൊക്കെ ഒന്ന് വറുത്തിട്ട്. പിന്നെ വെജിറ്റബിൾ ബാത്ത്, വെജ് ബിരിയാണി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇനി ഒന്ന്. അതൊക്കെ
4: നിങ്ങള്
5: ദസറയ്ക്ക് ഇങ്ങോട്ട് വന്നാ മതി, ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കി തരാം.
4: ഓ, എന്തായാലും ഒരു ദിവസം എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരാം. അപ്പൊ സ്പെഷ്യൽ
5: മാസം ദസറയാണ്. ഓക്കെ, അടുത്ത മാസം ദസറയല്ലേ?
4: ആ, അത് ശരിയാണല്ലോ. ഓക്കെ, എന്തായാലും ഞങ്ങളെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം. എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരും.
5: എന്തായാലും വരും എല്ലാവരും.
4: ഓ, അതോടൊപ്പം തന്നെ നാട്ടിൽ വരുമ്പോ ഇങ്ങോട്ടേക്കും വരിക.
5: ഓക്കെ,
4: വിളിച്ചാൽ ഒത്തിരി സന്തോഷം. പാട്ട് കേൾക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ ഇവിടെ തിരികെയാണ്. വീണ്ടും അടുത്ത ഞായർ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ തുടരുന്നതായിരിക്കും കൃത്യം ഒരു മണിക്ക്, ഉച്ചയ്ക്ക് ഒരു മണിക്ക്. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി, സാങ്കേതിക സഹായം നൽകിയത് സൂര്യ ഇടവന.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
0: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദി ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ?
4: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
6: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

தெரியும் படி

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
0: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി,
2: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
3: റേഡിയോ മലബാർ 89.6 FM, സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ആദ്യത്തെ രണ്ടാഴ്ചയോളം മിൽ തൊഴിലാളികൾ വളരെ ധൈര്യത്തോടെ ശാന്തരായിരുന്നു. ദിനംപ്രതി വമ്പിച്ച സഭകൾ കൂടി വന്നു. ഈ അവസരങ്ങളിൽ ഞാൻ അവരെ അവരുടെ പ്രതിജ്ഞ ഓർമ്മപ്പെടുത്തുകയും അതിനവർ തങ്ങളുടെ വാക്ക് നിറവേറ്റുന്നതിൽ മരിക്കുവാൻ തന്നെയും തങ്ങൾ ഒരുക്കമാണെന്ന് ഉറപ്പായി ഉറക്കെ വിളിച്ചു പറയുകയും പതിവായിരുന്നു. എന്നാൽ ഒടുവിൽ അവർക്ക് തളർച്ച തട്ടിയതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ദേഹദൗർബല്യം മനുഷ്യന് ശുണ്ഠിക്ക് കാരണമാകാറുണ്ട്. പണിമുടക്കത്തിൻ്റെ ദാർഢ്യം കുറഞ്ഞു വരുന്നുവെന്ന് കണ്ടതോടുകൂടി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പണിക്ക് പോയിക്കൊണ്ടിരുന്നവരുടെ നേരെ പണിമുടക്കുകാർ പ്രദർശിപ്പിച്ച മനോഭാവം അധികമധികം ഭയങ്കരമായിത്തീർന്നു. അവർ ബുദ്ധിശൂന്യമായി ലഹള തുടങ്ങുക എപ്പോഴാണെന്ന് എനിക്ക് പേടി തുടങ്ങി. ദിനംപ്രതി ഉണ്ടായിരുന്ന അവരുടെ യോഗങ്ങളിൽ ഹാജരും ക്രമേണ ചുരുങ്ങിത്തുടങ്ങി. ഹാജരായവരുടെ മുഖത്താകട്ടെ നിസ്സഹായതയും നിരാശതയും സ്പഷ്ടമായി കണ്ടു. ഒടുവിൽ പണിമുടക്കത്തിലേർപ്പെട്ടവർ തങ്ങളുടെ നിശ്ചയത്തിൽ നിന്ന് തെറ്റാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് എനിക്ക് വർത്തമാനം കിട്ടി. ഇതെൻ്റെ മനസ്സിന് വല്ലാതെ വ്യാകുലമാക്കി. ഈ അവസ്ഥയിൽ എൻ്റെ കർത്തവ്യം എന്താണെന്നതിനെപ്പറ്റി ഞാൻ ഉഗ്രമായി ചിന്തിച്ചു. തെക്കേ ആഫ്രിക്കയിൽ വെച്ച് വമ്പിച്ചൊരു പണിമുടക്കവുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ എനിക്ക് നേരിടുവാനുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. മിൽപ്പണിക്കാർ പ്രതിജ്ഞ അംഗീകരിച്ചത് എൻ്റെ പ്രേരണ പ്രകാരമാണ്. ദിവസം പ്രതി അവർ അതെൻ്റെ മുൻപാകെ ആവർത്തിച്ചു വന്നു. ഇപ്പോൾ അവർ

0: അതിന് വിപരീതമായി പ്രവർത്തിക്കുക എന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യാതായി. എൻ്റെ ഈ വിചാരത്തിന് കാരണം എന്തായിരിക്കും? അഭിമാനമായിരിക്കുമോ? അഥവാ തൊഴിലാളികളോടുള്ള സ്നേഹമോ സത്യത്തോടുള്ള മതിമറന്ന ഭക്തിയോ ആയിരിക്കുമോ? ആർക്കറിയാം. ഒരു ദിവസം രാവിലെ തൊഴിലാളികളുടെ യോഗത്തിൽ വെച്ച് എൻ്റെ മാർഗമെന്തെന്ന് ഇനിയും തിരിയാതെ ഞാൻ വിവശനായി തന്നെ ഇരിക്കെ എനിക്ക് മനസ്സിൽ ഒരു വെളിച്ചം വന്നു. പെട്ടെന്ന് തനിയെ എൻ്റെ നാവിൽ ഈ വാക്കുകൾ ഉദിച്ചു. പണിമുടക്കത്തിലേർപ്പെട്ട തൊഴിലാളികൾ യോജിച്ചു നിൽക്കുകയും പണിമുടക്കത്തെ പറ്റി ഒരു തീർപ്പുണ്ടാകുകയോ അല്ലെങ്കിൽ അവരെ തീരെ മില്ലുകൾ വിട്ടുപോകുകയോ ചെയ്യുന്നതുവരെ പണിമുടക്കം തുടരുകയും ചെയ്യാത്ത പക്ഷം ഞാൻ ഭക്ഷണം തൊടുന്നതല്ല. തൊഴിലാളികൾ ഇടിവെട്ടേറ്റ പോലെ നടുങ്ങി. അനസൂയാബഹന്റെ കവിൾത്തടത്തിൽ കൂടി കണ്ണീർ ധാരധാരയായി ഒഴുകി. തൊഴിലാളികളുടെ വികാരം വാക്കുകളിൽ ഇപ്രകാരം പൊട്ടിപ്പുറപ്പെട്ടു: നിങ്ങളല്ല, ഞങ്ങൾ പട്ടിണി കിടക്കാം. നിങ്ങൾ ഉപവസിക്കേണ്ടി വരികയെന്നത് കടുപ്പമാണ്. ഞങ്ങൾക്ക് പറ്റിയ പിഴവ് പൊറുക്കണം. ഇനിമേലിൽ ഒടുവ് വരെ ഞങ്ങളുടെ പ്രതിജ്ഞ നടത്തിക്കൊള്ളാം. എൻ്റെ മറുപടി ഇതായിരുന്നു: നിങ്ങൾ ഉപവസിക്കേണ്ടതില്ല, നിങ്ങളുടെ പ്രതിജ്ഞ നടത്തിയാൽ മതി. നമ്മുടെ വശം പണമില്ലെന്ന സംഗതി നിങ്ങൾക്കറിയാമല്ലോ. പൊതുജനങ്ങൾ നൽകുന്ന ധർമ്മത്തെ ആശ്രയിച്ച് പണിമുടക്കം തുടരണമെന്നും നാം വിചാരിക്കുന്നുമില്ല. അതുകൊണ്ട് പണിമുടക്കം എത്ര നീണ്ടാലും മനസ്സിളക്കം തട്ടാതിരിക്കുവാനായി വേറെ വല്ല പണിയിലും ഏർപ്പെട്ട് കഷ്ടിച്ച് നിത്യവൃത്തി കഴിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ ഉപവാസമാകട്ടെ, ഈ പണിമുടക്ക് കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകുമ്പോൾ മാത്രമേ അവസാനിക്കൂ. ഇതിനിടയ്ക്ക് പണിമുടക്കം ചെയ്യുന്നവർക്ക് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വല്ല പ്രവൃത്തിയും കൊടുക്കുവാനുണ്ടോ എന്ന് വല്ലഭായി നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ വലിയ ഗുണമാശിക്കാൻ വഴിയുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ നെയ്ത്ത് സ്കൂളിന് സ്ഥലം മണ്ണിട്ട് തൂർത്ത് പൊന്തിക്കേണ്ടിയിരിക്കുന്നതിനാൽ കുറേ ആളുകളെ ആ പ്രവൃത്തിക്ക് ഉപയോഗിക്കാമെന്ന് മഗൻലാൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. തൊഴിലാളികൾക്ക് അത് സന്തോഷമായി. ആദ്യം തന്നെ അനസൂയ ബഹൻ തലയിൽ ഒരു കൊട്ട മണൽ ചുമന്ന് മുമ്പിൽ നടന്നതോടുകൂടി അവർ അവസാനിക്കാത്തൊരണിയായി പുഴയിൽ നിന്നും മണൽക്കൊട്ടകളും തലയിലേറ്റി പുറപ്പെട്ടത് കാണായി. അത് കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. പണിക്കാർക്ക് പുതിയൊരു ശക്തി കൈവന്ന പോലെ തോന്നി. അവർക്ക് കൂലി കൊടുത്ത് ഒപ്പിക്കുക എന്നത് വിഷമമായിത്തീർന്നു. എൻ്റെ ഉപവാസത്തിന് സഗൗരവമായൊരു ന്യൂനതയുണ്ടായിരുന്നു. ഞാൻ മില്ലുടമസ്ഥന്മാരുമായി വളരെ അടുത്ത് ഹാർദ്യമായി ബന്ധപ്പെട്ടവനായിരുന്നുവെന്ന് മുമ്പൊരധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ തീർപ്പ് എൻ്റെ ഉപവാസത്തെ ആശ്രയിക്കാതിരിക്കില്ലെന്നത് സ്പഷ്ടമാണ്. സത്യാഗ്രഹി എന്ന നിലയിൽ അവർക്കെതിരായി ഉപവാസം ആചരിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. തൊഴിലാളികളുടെ പ്രവൃത്തി മുടക്കം മാത്രമേ അവരെ ബാധിക്കാൻ പാടുള്ളൂ. എൻ്റെ ഉപവാസത്തിന് കാരണം മില്ലുടമസ്ഥന്മാരുടെ ഭാഗത്ത് വല്ല വ്യതിചലനം വന്നതല്ല, തെറ്റ് തൊഴിലാളികളുടേതാണ്. അതിൽ അവരുടെ പ്രതിനിധിയുടെ നിലയിൽ എനിക്ക് ഒരു പങ്കുണ്ടെന്ന് തോന്നി. മില്ലുടമസ്ഥന്മാരോട് കാര്യം അർത്ഥിക്കാൻ എനിക്ക് പാടുള്ളൂ. അവർക്കെതിരായി ഉപവാസം ആചരിക്കുന്നത് അവരെ നിർബന്ധിക്കുന്നതിന് തുല്യമായിരിക്കും. എന്നാൽ എൻ്റെ ഉപവാസത്തിന് അവരുടെ മേൽ ഇപ്രകാരമുള്ള ഫലം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നിട്ടും വാസ്തവത്തിൽ അങ്ങനെയാണ് ഉണ്ടായതും. ഉപവസിക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് എനിക്ക് തോന്നി. ഇതനുഷ്ഠിക്കുന്നത് എൻ്റെ സ്പഷ്ടമായ കർത്തവ്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മില്ലുടമസ്ഥന്മാരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ നിൽക്കുന്ന നിലയിൽ നിന്ന് ലേശം പോലും പിന്മാറേണ്ടതില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നാൽ എൻ്റെ വാക്കുകൾ ഒരലക്ഷ്യഭാവത്തോടെയാണ് അവർ കേട്ടത്. അവർ എൻ്റെ നേരെ ഹാസ്യവും പരിഭവവും സൂചിപ്പിക്കുന്ന മുള്ളുവാക്കുകൾ പ്രയോഗിച്ചു. തീർച്ചയായും അങ്ങനെ ചെയ്യാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു.
1: ഗാന്ധി ഗീതം.

0: ഐത്തത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ഐത്തം ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ കളങ്കമാണെന്ന് ഞാൻ കരുതുന്നു. തെക്കേ ആഫ്രിക്കൻ സമരകാലത്തെ തിക്ത അനുഭവങ്ങൾ കൊണ്ടല്ല എനിക്കിത് ബോധ്യം വന്നത്. ഒരു കാലത്ത് ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു എന്നതുകൊണ്ടുണ്ടായതുമല്ല ഈ വിചാരം. ക്രിസ്ത്യൻ മതഗ്രന്ഥങ്ങളിൽ നിന്ന് കൈക്കൊണ്ടവയാണ് എന്റെ അഭിപ്രായങ്ങളെന്ന് ചിലർ ധരിക്കുന്നത് പോലെ വിചാരിക്കുന്നതും ഇത്ര തന്നെ തെറ്റാണ്. ബൈബിളിലോ അതിന്റെ അനുയായികളിലോ എനിക്ക് കമ്പം തോന്നുന്നതിനും ബൈബിളുമായും തദനുയായികളുമായും ഞാൻ പരിചയപ്പെടുന്നതിനു മുമ്പ് ഉണ്ടായവയാണ് ഈ അഭിപ്രായങ്ങൾ. ഈ ആശയം എന്നിൽ ഉദിച്ച കാലത്ത് എനിക്ക് കഷ്ടിച്ച് 12 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഉഗ എന്ന് പേരായ ഒരു തോട്ടി ഒരൈത്തക്കാരൻ കക്കൂസുകൾ വൃത്തിയാക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അവനെ തൊടുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ അവനെ തൊടാൻ പാടില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് അമ്മയോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. യദൃശ്യ ഞാൻ അവനെ തൊട്ടുപോയെങ്കിൽ കുളിച്ച് ശുദ്ധമാകാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായി ഞാൻ അനുസരിച്ചിരുന്നെങ്കിലും ഐത്തത്തിന് മതത്തിന്റെ പിൻബലമില്ലെന്നും ഉണ്ടാകാൻ നിവൃത്തിയില്ലെന്നും ഒരു പുഞ്ചിരിയോടുകൂടി ഊന്നി പറയാതെയല്ല അപ്രകാരം ചെയ്തിരുന്നത്. ഞാൻ വളരെ വണക്കവും അനുസരണയുമുള്ള ഒരു കുട്ടിയായിരുന്നു. മാതാപിതാക്കന്മാരോടുള്ള വണക്കത്തിന് നിരക്കാവുന്നിടത്തോളം പലപ്പോഴും ഇക്കാര്യത്തിൽ ഞാൻ അവരുമായി വഴക്കിടാറുണ്ട്. ഉഗായെ തൊടുന്നത് പാപമാണെന്ന് കരുതുന്നത് തെറ്റാണെന്ന് ഞാൻ അമ്മയോട് പറയാറുണ്ട്. സ്കൂളിലാകുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഐത്തക്കാരെ തൊടാറുണ്ട്. ഈ വസ്തുത ഒരിക്കൽ ഞാൻ മാതാപിതാക്കന്മാരിൽ നിന്ന് മറച്ചു വയ്ക്കാത്തത് കൊണ്ട് എൻ്റെ അമ്മ പറയും, ആ ഐത്തം പോക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം വഴിയേ പോകുന്ന ഒരു മുസൽമാനെ തൊടുകയാണെന്ന്. അമ്മയോടുള്ള ഭക്തിബഹുമാനങ്ങൾ കൊണ്ട് മാത്രം പലപ്പോഴും ഞാൻ അപ്രകാരം ചെയ്തു. എങ്കിലും അതൊരു മതപരമായ ബാധ്യതയാണെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. കുറച്ചുകാലം കഴിഞ്ഞ് ഞങ്ങൾ പോർബന്ദറിലേക്ക് മാറി താമസിച്ചു. അവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ സംസ്കൃതവുമായി പരിചയപ്പെട്ടത്. അന്നും എന്നെ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു കഴിഞ്ഞിരുന്നില്ല. എന്റെ സഹോദരനെയും എന്നെയും ഒരു ബ്രാഹ്മണന്റെ ശിക്ഷണത്തിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അദ്ദേഹം രാമരക്ഷയും വിഷ്ണു പൂജയും ഞങ്ങളെ പഠിപ്പിച്ചു. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, ഈശ്വരൻ ജലത്തിലുണ്ട്, ഈശ്വരൻ കരയിലുണ്ട് എന്ന വരി ഒരിക്കലും മറന്നിട്ടില്ല. അമ്മയെപ്പോലെ ഒരു കിഴവി അടുത്ത് താമസിച്ചിരുന്നു. ഞാൻ ഒരു പേടിത്തൊണ്ടനായിരുന്നു. വിളക്കു കെടുത്ത് ഇരുട്ടായാൽ ഇമ്പാച്ചിയെയും ചെകുത്താനെയും മറ്റും കണ്ടുവെന്ന് എനിക്ക് തോന്നും. എന്റെ പേടി തീർക്കാൻ വേണ്ടി ആ വൃദ്ധ പറഞ്ഞു, പേടി തോന്നുമ്പോഴെല്ലാം ഞാൻ രാമരക്ഷ ജപിക്കണമെന്നും എന്നാൽ എല്ലാ ദുർഭൂതങ്ങളും ഓടിപ്പോകുമെന്നും. ഇത് ഞാൻ ചെയ്തു. ഉദ്ദിഷ്ടഫലം അതുകൊണ്ടുണ്ടായെന്നാണ് എനിക്ക് തോന്നിയത്. ഐത്തക്കാരെ തൊടുന്നത് പാപമാണെന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വരികൾ രാമരക്ഷയിലുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ വളരെ അപൂർണമായിട്ടേ അറിയാമായിരുന്നുള്ളൂ. എങ്കിലും എല്ലാ ഭൂതപ്രേതത്തെയും ഉച്ചാടനം ചെയ്യുന്ന രാമരക്ഷ ഐത്തക്കാരെ തൊടാനുള്ള പേടി പോലെ എന്തിനെയെങ്കിലും അനുവദിക്കുകയില്ലെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു. കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇപ്പോൾ 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും, 6:40 കൃഷ്ണ കഥാമൃതം, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നുമുള്ള മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകമാണ്. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതിയ കവിത ഉയരെ പറക്കട്ടെ, ആലപിക്കുന്നത് സുവർണ കാഞ്ഞിലേരി. ഷിബിന പ്രകാശ് എഴുതിയ ഓലച്ചൂട്ട് എന്ന കഥയുടെ നാടകാവിഷ്കാരം, പങ്കെടുക്കുന്നവർ സൗമിനി, ഗീത, ശ്രീജ, അഷിത, ഷിബിന പ്രകാശ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ വേഡ് സ്കൂൾ. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതിന്റെ 1-ാം ഭാഗം. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, 6:05 പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വീണ അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിതാരയിൽ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത, ആലപിക്കുന്നു അമൃതരാജ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:15 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണ കഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകളും തൊഴിലറിയിപ്പുകളും നാട്ടുവിശേഷവും കേൾക്കാം. 7:10 പാട്ടും പൊരുളും, അവതരണം ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ, ലീന ജയരാജ് മട്ടന്നൂർ. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പും ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രവും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ ഈ വർഷത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതാധ്യാപിക ശ്രീമതി ധന്യ ടീച്ചറുമായുള്ള അഭിമുഖം. 8:00 ആഴ്ച വൃത്താന്തമാണ്. തുടർന്ന് ഗാനതരംഗം, ഇതിലൂടെ ദേവദാസി എന്ന ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഒരിക്കൽ കൂടി ആസ്വദിക്കാം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷമാണ്. തുടർന്ന് താരസ്വരം, 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 ആകാശവാണിയിൽ നിന്നും വീണ്ടും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ, 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 പാട്ടും പൊരുളും. 5:45 അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ധന്യ ടീച്ചറുമായുള്ള അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 കൃഷ്ണ കഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, 8:00 ആഴ്ച വൃത്താന്തം, തുടർന്ന് ആർദ്രഗീതങ്ങൾ, 9:00 ചാരുകസേര, മഹാഭാരതത്തിലെ അമ്മ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്. മട്ടനോഡ് ബർഗർ സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
3: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999-447-6836,
3: 9447-371-836,
0: 8078-502-836.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075-1756-47.
3: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ല നിങ്ങള്?
4: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः जतिन शर्मा। आदौ मुख्य वार्ताः। देशेन लब्धः प्रथमः उपभू समकालिक भू अवलोकन उपग्रहः। सफल प्रक्षेपणं भारतस्य अंतरिक्ष क्षेत्रस्य संवर्धमान सामर्थ्यस्य प्रतीक भूतमस्तीति प्रधानमंत्री नरेंद्र मोदी प्रख्यापितवान्। न्याय प्रदान प्रक्रियां विवाद समाधानं चाधिकृत्य समसामयिक विषयेषु विचार विमर्शार्थं नवदिल्ल्यां दीक्ष मुख्य न्यायाधीश मञ्चः समारब्धः। नेपाल जलौघे विलुप्तानां परिजनेभ्यः केन्द्र सर्वकारेण डीएनए परीक्षण सौविध्यं प्रकल्पितम्। विनाशकारी जलाप्लावेन मृतानां संख्या द्व्यशीत्युत्तर द्वादशशतं समुपगता। कृत्स्नेहि देशे अपार श्रद्धया जन्माष्टमी पर्व समनुष्ठीयते। अपि च श्वः यावत् मध्यप्रदेशे अतिवृष्टेः भारत ऋतु विभागेन पूर्वानुमानं प्रकटितम्। अथ वार्ताः विशदीकृत्य। प्रधानमंत्री नरेंद्र मोदी भूसमकालिक कक्षायाः भारतस्य सर्वप्रथमेन चित्रण उपग्रहेण EOS 05 इत्यनेन साकं GSLV F-17 प्रक्षेपण यानस्य सफल प्रक्षेपणं भूरिशः अभिनंदितवान्। सामाजिक संचार पटले एकस्मिन् संदेशे श्रीमोदी न्यवेदयत् यत् सफलमिदं प्रक्षेपणं भारतस्य अंतरिक्ष क्षेत्रस्य उत्कृष्टतायाः नूतनोन्मेषस्य प्रवर्धमान सामर्थ्यस्य च साक्षात् प्रतिबिम्बः वर्तते। सः एताम् इसरो संस्थायाः काचित् विशिष्टा उपलब्धिः अथ च राष्ट्रस्य कृते गौरवास्पदं क्षणम् उदघोषयत्। भारतीय अंतरिक्ष अनुसंधान संघटनेन अद्य प्रातःकाले आन्ध्रप्रदेशस्य श्रीहरिकोटा स्थितात् सतीश धवन अंतरिक्ष केन्द्रात् GSLV F-17 अंतरिक्ष यानेन EOS 05 इति भू अवलोकन उपग्रहः गगने साफल्येन प्रक्षिप्तः। इसरो संघटनस्य अध्यक्षः वी नारायणन इत्येषः प्रत्यपादयत् यत् अभियानमिदं भारतस्य भू अवलोकन सामर्थ्यं सुदृढीकरिष्यति अथ च एतत् सम्बद्धानां सेवानां प्रदान प्रक्रियां समेधिष्यति। प्रधानमंत्री नरेंद्र मोदी इटली देशस्य प्रधानमन्त्रिणे जॉर्जिया मेलोनी इत्यस्यै युद्धात् परं इटली देशस्य इतिहासे नैरन्तर्येण दीर्घतमकालं यावत् प्रधानमन्त्री पदमलंकरणाय शुभाशंसाः समर्पितवान्। सामाजिक संचार पटलीय सन्देशे श्रीमोदी प्रतिपादितवान् यदियं ऐतिहासिकी उपलब्धिः तस्याः कुशल नेतृत्वे इटली जनगणस्य अगाध विश्वासस्य प्रत्ययस्य च साक्षात् प्रतिफलनं वर्तते। प्रधानमन्त्रिणा विशेषतया प्रतिपादितं यत् मेलोनी वर्यायाः प्रगाढमैत्री भारत इटली विशेष सामरिक सहभागितायाः संवर्धने सुदृढीकरणे च प्रमुखा हेतुभूता सिद्धा। श्रीमोदी अग्रेपि न्यवेदयत् यत् उभयोः देशयोः प्रजानां समृद्धाभ्युदयाय घनिष्ठ सहयोगं सातत्येन अग्रे नेतुं सः सोत्कण्ठं प्रतीक्षते। सः आगामिवर्षेषु जॉर्जिया मेलोनी महोदयायाः निरन्तर साफल्याय यशसे च मंगलकामनाः प्रास्तौत्। नवदिल्ल्यामद्यारभ्य ब्रिक्स मुख्यन्यायाधीशमञ्चः आरब्धः यत्र ब्रिक्स सदस्य राष्ट्रेभ्यः सहयोगी देशेभ्यश्च मुख्याः न्यायाधीशाः सर्वोच्च न्यायालयेभ्यः अध्यक्षाः वरिष्ठ न्यायिक प्रतिनिधयश्च एकत्र समागताः। भारतस्य सर्वोच्च न्यायालयः अस्य मञ्चस्य आतिथ्यं निर्वहति। उद्घाटनावसरे भारतस्य प्रधान न्यायाधीशः न्यायमूर्तिः सूर्यकान्तः रूस चीन मिस्र इंडोनेशिया संयुक्त अरब अमीरात बेलारूस कजाकिस्तान दक्षिण अफ्रीका ईरान उज्बेकिस्तान देशानां न्यायिक शिष्टमण्डलानां प्रमुखैः सह द्विपक्षीय मन्त्रणामाचरिष्यति। एतासु मन्त्रणासु परस्पर न्यायिक हित विषयेषु प्रत्यक्ष संवादः भविष्यति येन सम्बद्ध न्यायपालिकानां मध्ये सहभागिता सहयोगश्च भृशं समेधिष्यते। अयं त्रिदिवसीयः मञ्चः प्रतिभागिन्यायपालिकाभ्यः न्यायप्रदानप्रक्रियाम् अन्ताराष्ट्रियविवादसमाधानम् प्रौद्योगिकीं सततोन्मुखविकासं चाधिकृत्य समसामयिकविषयेषु विचारविमर्शार्थम् अथ च न्यायिकनेतृणां मध्ये दृष्टिकोणविनिमयार्थमेकां दृढां पीठिकाम् उपस्थापयति। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। नेपालदेशे सञ्जातेन आकस्मिकजलाप्लावेन भारतात् ये नागरिकाः विलुप्ताः तेषां साक्षात् जैविकसम्बन्धिनां डीएनए रूपरेखानिर्धारणाय गृहमन्त्रालयेन केन्द्रीयन्यायालयिकविज्ञानप्रयोगशालानां राज्यन्यायालयिकविज्ञानप्रयोगशालानाम् अथ च राष्ट्रियन्यायालयिकविज्ञानविश्वविद्यालयस्य प्रयोगशालानां सेवाः प्रापयिष्यन्ते। विदेशमन्त्रालयेन विज्ञापितं यत् भारते निवसन्तः साक्षात् रक्तसम्बन्धिनः परिजनाः निर्दिष्टेषु केन्द्रेषु स्वकीयान् जैविक प्रारूपान् समर्प्य डीएनए प्रोफाइल निर्माणं कारयितुं शक्नुवन्ति। नेपाल आरक्षिदलस्य परामर्शानुसारं निरुद्दिष्टजनानां प्रत्यभिज्ञानार्थं नेपाल प्रशासन निर्दिष्ट तान्त्रिक मापदण्डाननुसृत्य ऑटोसोमल एसटीआर डीएनए परीक्षणं विधास्यते। अस्मिन् सन्दर्भे सहायतायै नेपाल पक्षतः 9841616095 इति सहायता दूरवाणी संख्या अपि प्रसारिता वर्तते। नेपाल तिब्बत सीमावर्ति क्षेत्रेषु संजातेन प्रलयंकरेण आकस्मिक जलाप्लावेन मृतानां संख्या सम्प्रति 82% यावत् समुपगता। नेपाल आरक्षिदलेन प्रदत्तानुसारं सर्वाधिक प्राणहानिः चितवन मण्डले पञ्जीकृता, यत्र 61300 जनाः मृताः। तदनु पूर्व नवलपरासी मण्डले 18200 जनाः मृताः। काठमाण्डु स्थितेषु चिकित्सालयेषु उपचार निरतौ प्राणत्यागं कृतवन्तौ। अत्रांतरे भारत सर्वकारेण जलौघ प्रभावितेषु क्षेत्रेषु प्रचलत्सु रक्षणकार्येषु सहायतायै सहायता सामग्रीमादाय अपरं विमानद्वयं नेपालं प्रति प्रेषितम्। भगवतः श्रीकृष्णस्य जन्मोत्सवोपलक्ष्ये जन्माष्टमी पर्व अद्य सम्पूर्णे देशे धार्मिकोल्लासेन आचर्यते। अत्रावसरे भक्ताः उपवासं कुर्वन्ति, अनुष्ठानं विदधति, मन्दिरेषु च गच्छन्ति। कृष्णेन सम्बद्धानि मधुराणि अन्यानि खाद्यानि च निर्मीय भगवते कृष्णाय समर्पयन्ति। भक्तिगीतानि संकीर्तनानि च आदिनादारभ्य प्रायः रात्रिपर्यन्तं च गायन्ति। अत्रावसरे राष्ट्रपतिपदासीना द्रौपदी मुर्मुः, प्रधानमन्त्री नरेन्द्र मोदी च जन्माष्टमी पर्वणः शुभाशयाः प्रेषितवन्तौ। राष्ट्रपति द्रौपदी मुर्मुः, उपराष्ट्रपतिः सीपी राधाकृष्णन्वर्यः, प्रधानमन्त्री नरेन्द्र मोदी च जन्माष्टमी पर्वणि शुभाशयाः प्रेषितवन्तः। सामाजिकान्तर्जालीये पटले राष्ट्रपतिः मुर्मुः अवदत् यत् भगवतः श्रीकृष्णस्य जीवनकथाः, सन्देशाश्च भारतीयसंस्कृतौ, दर्शनशास्त्रे च प्राणशक्तिं प्रसारयन्ति। सा सर्वेभ्यः भगवतः श्रीकृष्णस्य आदर्शान् स्वीकृत्य सर्वसमावेशकं विकसित भारतं निर्मातुं निरन्तरं कार्यं कर्तुम् आग्रहम् अकरोत्। उपराष्ट्रपतिः सीपी राधाकृष्णन्वर्यः अवदत् यत् भगवतः श्रीकृष्णस्य सन्देशाः सत्यस्य, धर्मस्य, कर्तव्यस्य, सद्गुणस्य च मार्गेण गन्तुं मानवतायै प्रेरयन्ति। प्रधानमन्त्रिणा नरेन्द्रमोदिना उक्तं यत् भगवतः श्रीकृष्णस्य दिव्यसन्देशेषु निस्वार्थसेवा भावस्य गहनप्रेरणा निहिता अस्ति। आईएमडी इति भारत ऋतु विभागेन मध्यप्रदेशे श्वः यावत् प्रचण्डवृष्ट्यै नारङ्गवर्णीया पूर्वसञ्चेतना प्रदत्ता अस्ति। हरियाणायां चण्डीगढे, हिमाचलप्रदेशे, उत्तराखण्डे, पश्चिमी उत्तरप्रदेशे, बिहारे, झारखण्डे, देशस्य पूर्वोत्तरभागेषु च अद्य प्रचण्डवृष्टिः भवितुमर्हति। इति वार्ताः।
1: ആകാശവാണി. സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൗമനിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് 3rd season ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 kg ഭാരമുള്ള ഉപഗ്രഹത്തെ സുസ്ഥിര ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഭൗമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISRO-യും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്നും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. ഹൃദ്രോഗ ചികിത്സാരംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 എന്ന ദേശീയ അക്കാദമിക മീറ്റിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്.
5: കോഴിക്കോട് IIMലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യും. IIM കോഴിക്കോടിലെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ കാലാവസ്ഥാ പ്രതിരോധം, പൊതുജനാരോഗ്യം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് 2nd തവണയാണ് കേരള മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ലോകത്ത് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അറിവുകൾ നിരന്തരം ആർജിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോട കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
7: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി, ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം ഇന്ന് വിഭവസമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
4: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ഈ പോർട്ടൽ പ്രസാർഭാരതി .eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൌമസൂചിക പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
8: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുക്കുപെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുക്കുപെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ചു വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
4: കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 wicketന് പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 wicket നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം. 9 wicket നഷ്ടത്തിൽ 167 റൺസ് നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 മണിക്ക് നടക്കുന്ന 2rd സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 76,515ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 പോയിന്റ് ഉയർന്ന് 23,897ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും പവന് 960 ര�പ വർദ്ധിച്ച് 1,14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യ മേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.
2: കൃഷ്ണ

വീരന്മാരിങ്ങനെ ചെയ്തു ന്യായം. വീരന്മാരായുള്ള മന്നവർ കേൾക്കവേ ധീരന്മാരായി നിന്നു ചൊന്നാരപ്പോൾ. ദേദീപന്തന്നൂടെ പെണ്ണിനെ ചൊവ്വോടെ യാദവന്മാരായ ഞങ്ങളിപ്പോൾ. കൊണ്ടങ്ങു പോരുന്നതെല്ലാരും കണ്ടാലോ മണ്ടി വന്നിടുവീനാകൽ നിങ്ങൾ. വീരന്മാരായുള്ള മന്നവരെന്നപ്പോൾ ഘോരങ്ങളായുള്ള ബാണങ്ങൾക്കു പാരണ നൽകിയ യാദവന്മാരുടെ മാറിയിലെഴുന്നൊരു ചോരവെള്ളം.

0: ചെല്ലുകയാൽ.
1: രുക്മിണി സ്വയംവരം ഇതുവരെ പാരായണം ചെയ്തത് ഷൈജ കൃഷ്ണകുമാർ.

0: തീർത്ഥാടനം കഴിഞ്ഞ് ഗർഗമുനി തിരിച്ചെത്തി. ആചാര്യൻ യാത്രാവിശേഷങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ദ്രൗപദിയുടെ സ്വയംവര വിശേഷവും. ജനങ്ങളും കൗരവരും പാണ്ഡവർ മരിച്ചുവെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ വിദുരന്റെ അജ്ഞാനസരണം കുന്തിയും മക്കളും കാട്ടിൽ വസിക്കുകയായിരുന്നു. അവിടെ ഹിഡുംബൻ എന്ന രാക്ഷസനെ കൊന്ന് സഹോദരിയായ ഹിഡുംബിയെ ഭീമൻ വിവാഹം കഴിച്ചു. അവൾക്ക് ഘടോൽക്കജൻ എന്ന പുത്രൻ ജനിച്ചു. ഹിഡുംബവനത്തിൽ നിന്നും സന്യാസിമാരുടെ വേഷത്തിൽ പാണ്ഡവർ ഏകചക്രയിൽ വസിച്ചു. അവിടെ ഒരു ബ്രാഹ്മണഗ്രഹത്തിൽ വസിച്ചുകൊണ്ടിരിക്കെ ബഗൻ എന്ന ക്രൂരനായ അസുരനെക്കുറിച്ചറിഞ്ഞു. അസുരൻ ആഹാരവുമായി പോകാനുള്ള ഊഴം അന്ന് ആ ബ്രാഹ്മണഗ്രഹത്തിലായിരുന്നു. എന്നാൽ കുന്തിദേവിയുടെ നിർദ്ദേശപ്രകാരം ഭീമസേനനാണ് പോയത്. ഭീമസേനൻ ബഗനെ വധിച്ചു. പിന്നീട് അവർ പാഞ്ചാലത്തേക്ക് പോയി. പാഞ്ചാലിയുടെ വിവാഹത്തിനായി കേശവനും പുറപ്പെട്ടു. ദുര്യോധനനും ദുശാസനനും കർണനും ജരാസന്ധനും ശിശുപാലനും സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരായി. വേദിയുടെ മധ്യത്തിൽ ഒരു കൂറ്റൻ വില്ല്. അതിന് ഞാൻ ചേർത്ത് ഉയരേക്കറങ്ങുന്ന യന്ത്രക്കൂട്ടിലിരിക്കുന്ന കിളിയുടെ തല മുറിച്ചിടണം. അതാണ് സ്വയംവരത്തിൻ്റെ നിബന്ധന. രാജാക്കന്മാരുടെ പിന്നിലാണ് ബ്രാഹ്മണർക്ക് ഇരിപ്പിടം. ബ്രാഹ്മണ യുവാക്കളെ കേശവൻ ശ്രദ്ധിച്ചു. രാജാക്കന്മാരോരോരുത്തരായി വില്ല് കുലുക്കാനായി ശ്രമിച്ചു. ശിശുപാലനും ജരാസന്ധനും പെട്ടെന്ന് തന്നെ പരാജയപ്പെട്ടു. വില്ല് കുലുക്കാനായി മുന്നോട്ട് നീങ്ങിയ കർണനെ കണ്ടപ്പോൾ ദൃഷ്ടദ്യുമ്നൻ വിളിച്ചു പറഞ്ഞു, കർണ, അങ്ങ് ക്ഷമിക്കണം, എന്റെ സഹോദരി സൂതപുത്രനെ വേൽക്കുകയില്ല. കർണന്റെ മനസ്സിൽ അപമാനത്തിന്റെ പുഴുക്കൽ നുഴഞ്ഞിറങ്ങി. അടിയേറ്റ് പുളയുന്ന പാമ്പനെ പോലെ ഞെരിപ്പിരിക്കൊണ്ടു. ആഗതരായ രാജാക്കന്മാർക്കാർക്കും വില്ല് കുലക്കാനായില്ല. അപ്പോൾ കേശവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സഭയിലിരിക്കുന്ന വില്ല് നിഷ്പ്രയാസം ഞാൻ കെട്ടി കിളിയുടെ തല ഛേദിക്കുവാൻ എനിക്ക് കഴിയും. പക്ഷെ രാജാവല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. രാജാക്കന്മാർക്കാർക്കും വില്ല് കുലക്കുവാനാവില്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ഒരവസരം നൽകാം. കേശവന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ബ്രാഹ്മണരുടെ കൂട്ടത്തിലിരുന്ന 5 യുവാക്കളിൽ ഒരാൾ എഴുന്നേറ്റ് വന്നു. കേശവൻ കണ്ണുകൊണ്ട് അനുഗ്രഹിച്ചു. രാജാക്കന്മാർ നിശബ്ദരായി വർത്തിക്കവേ ബ്രാഹ്മണ യുവാവ് ചാപത്തെ വലം വെച്ചു വന്ദിച്ചു. വില്ല് സാവധാനം ഉയർത്തി. ബ്രാഹ്മണൻ അസ്ത്രമയച്ചു. കിളിയുടെ തല ഛേദിച്ചു. ദ്രൗപദി കേശവന്റെ അനുവാദത്തോടെ വരണമാല്യം ബ്രാഹ്മണ യുവാവിന്റെ കഴുത്തിലണിയിച്ചു. പെട്ടെന്ന് ശിശുപാലന്റെ നേതൃത്വത്തിൽ രാജാക്കന്മാർ ഒത്തുകൂടി. ബ്രാഹ്മണ യുവാവിന് സ്വയംവരം നടത്തുവാൻ വിധിയില്ല. ദ്രുപദ സൈന്യം ബ്രാഹ്മണ യുവാവിന്റെ രക്ഷക്കെത്തി. എതിർക്കാൻ വരുന്ന ശത്രു സൈന്യത്തെ ബ്രാഹ്മണ യുവാവ് തന്നെ നേരിട്ടു. വില്ലാളിയായ ഒരു രാജകുമാരനാണ് ദ്രൗപദിയെ വേളികഴിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യമായി. അത് അർജുനനാണെന്ന വിവരം ദുര്യോധനാദികളെ അമ്പരപ്പിച്ചു. പാഞ്ചാലിയുമായി വാസസ്ഥലത്തെത്തിയ പാണ്ഡവർ അമ്മയോട് ഒരു ഭിക്ഷ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പതിവ് പോലെ 5 പേരും വീതിച്ചെടുക്കാൻ കുന്തിദേവി പറയുകയും ചെയ്തു. ഭിക്ഷയായി കൊണ്ടുവന്നത് പാഞ്ചാലിയാണ് എന്നറിഞ്ഞപ്പോൾ കുന്തിദേവി വിഷമിച്ചു. കേശവന്റെ ഉപദേശത്താൽ പാഞ്ചാലി 5 പാണ്ഡവർക്കും ഭാര്യയായിത്തീർന്നു. ഹസ്തനാപുരത്തിൽ ദ്രൗപദിയുടെ സ്വയംവര വാർത്തയെത്തി. പാണ്ഡവർ മരിച്ചിട്ടില്ലെന്നറിഞ്ഞ ഭീഷ്മർ അവർക്ക് അർഹമായത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. വിദുരനും കേശവനും പാണ്ഡവരുടെ കാര്യത്തിൽ ചർച്ച നടത്തി. അർദ്ധരാജ്യം പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, പാണ്ഡവരും കൗരവരും ഒന്നിച്ചു വസിക്കുക ദുഷ്കരമാണ്. അതുകൊണ്ട് അർദ്ധരാജ്യത്തിന് അവകാശികളായ അവർ ദാണ്ഡവപ്രസ്ഥത്തിലേക്ക് പോകട്ടെ. അവിടെ രാജധാനി പണിയുവാനുള്ള ഒരുക്കങ്ങൾ നടത്താം. എല്ലാവരും മഹാരാജാവിൻ്റെ വാക്കുകൾ അംഗീകരിച്ചു. ദാണ്ഡവപ്രസ്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥ നഗരി ഉയർന്നു. അവിടെ പാണ്ഡവർ വസിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം ബലരാമൻ കേശവനെ വിളിച്ചു പറഞ്ഞു, മാധവ, നമ്മുടെ സഹോദരിയായ സുഭദ്ര പൂർണ്ണ യൗവനത്തിലെത്തിയിരിക്കുകയാണ്. അവളെ അനുയോജ്യനായ ഒരു വരന് നൽകേണ്ട ചുമതല നമുക്കുണ്ട്. കേശവൻ ചോദിച്ചു, ജ്യേഷ്ഠന്റെ മനസ്സിൽ ആരെങ്കിലുമുണ്ടോ? ഉണ്ട്, എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, ധൃതരാഷ്ട്രസുതനായ ദുര്യോധനൻ. ജ്യേഷ്ഠന്റെ വാക്കുകൾ കേട്ട് കേശവൻ ചിരിച്ചു. എല്ലാം ജ്യേഷ്ഠന്റെ ഇഷ്ടം പോലെയാകട്ടെ. ഒരു ദിവസം യുധിഷ്ഠിരനോടൊപ്പം പാഞ്ചാലി ആയുധപുരയിൽ ഇരിക്കുകയായിരുന്നു. വിധിവശാൽ ആയുധങ്ങളെടുക്കാൻ അർജുനന് അവിടെ ചെല്ലേണ്ടി വന്നു. കരാറനുസരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും വനവാസത്തിന് പോകാൻ അർജുനൻ നിർബന്ധിതനായി. അർജുനൻ വനവാസത്തിനിടെ കേശവനെ കണ്ടു. ദ്വാരകയിൽ അർജുനൻ കേശവ സഹോദരിയായ സുഭദ്രയെ കണ്ടു. അവളെ ജ്യേഷ്ഠൻ ദുര്യോധനന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ച കാര്യവും പാർത്ഥനോട് പറഞ്ഞു. പാർത്ഥൻ സുഭദ്രയിൽ അനുരക്തനായിരുന്നു. അർജുനന് സുഭദ്രയെ കൊടുക്കുവാൻ കേശവൻ ആലോചിച്ചു. സന്യാസി വേഷത്തിൽ ദ്വാരകയിൽ അർജുനൻ കഴിയുകയാണ്. സന്യാസിയെ പരിചരിക്കുവാൻ ബലരാമനും കേശവനും സുഭദ്രയാണ് ചുമതലപ്പെടുത്തിയത്. ദ്വാരകയിൽ ഉത്സവം നടക്കുന്ന ദിവസം സുഭദ്രയുമായി അർജുനൻ രഥത്തിൽ കയറിപ്പോയി. വിവരമറിഞ്ഞ് ബലരാമൻ ദേഷ്യപ്പെട്ടു. അർജുനൻ എന്തൊരു ധിക്കാരമാണ്! അവിവേകം കാണിച്ച അവൻ ഇനി ജീവിച്ചിരിക്കുവാൻ പാടില്ല. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. തന്നോടൊപ്പം കേശവനും വരുമെന്നായിരുന്നു ബലരാമൻ കരുതിയത്. എന്നാൽ കേശവൻ മൗനം പാലിച്ചു. നീ എന്താണൊന്നും പറയാത്തത്? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പട നയിക്കണ്ടേ? അതോ അവൻ്റെ ധിക്കാരം കണ്ട് അടങ്ങിയിരിക്കാനാണോ ഭാവം? കേശവൻ പറഞ്ഞു, ജ്യേഷ്ഠ, നടന്നത് നടന്നു കഴിഞ്ഞു. ഇനി പോരിന് പോകാതിരിക്കുന്നതാണ് ഭംഗി. അർജുനൻ കിടയറ്റ വില്ലാളിയാണ്. അങ്ങനൊരു പോരാളിയെ ബന്ധുവായി ലഭിക്കുക നിസ്സാര കാര്യമില്ല. കേശവന്റെ വാക്കുകൾ കേട്ട് വസുദേവനും പറഞ്ഞു, ബലരാമ, ഇനി വഴക്കിന് പോവുക വേണ്ട. അവളും കൂടി സമ്മതിച്ചാണ് പോയതെന്ന് തോന്നുന്നു. സന്യാസിയായ അർജുനനെ അവൾ മനസ്സാ വരിച്ചിരിക്കുന്നു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ബലരാമൻ ശാന്തനായി. അർജുനനെയും സുഭദ്രയെയും ബലരാമൻ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ യമുനാ തീരത്തേക്ക് വന്നു. അവിടെ കേശവനും അർജുനനും ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് വനഭിക്ഷ വേണം. എന്താണ് വനഭിക്ഷ? ബ്രാഹ്മണൻ പറഞ്ഞു, അഗ്നിദേവനാണ് ഞാൻ. കാണ്ഡവം എനിക്ക് ദഹിപ്പിക്കണം. ഇടതിങ്ങിയ വൻമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഗാന്ധവത്തിലേക്ക് അവരെത്തി. അർജുനൻ ശാപം കുലച്ചു. ഗാന്ധവവനം അഗ്നി വിഴുങ്ങാൻ തുടങ്ങി. തീക്കുണ്ടത്തിൽ നിന്നും രക്ഷയാചിക്കുന്ന ശബ്ദം കേട്ടു. അവിടെ ഒരു കറുത്ത രൂപം മാധവന്റെ മുന്നിലേക്ക് ചാടി വീണു. അയാൾ പറഞ്ഞു, അസുരശില്പിയായ മയനാണ് ഞാൻ, എന്നെ രക്ഷിക്കണം. യമുനയിലെ ജലം ഒരു കുടന്നയിൽ കോരി മയന്റെ ശരീരത്തിലേക്കൊഴിച്ചു. പൊള്ളലേറ്റ പാടുകൾ അപ്രത്യക്ഷമായി. മയൻ ചോദിച്ചു, കേശവ, ഈ ജീവദാനത്തിന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് അനുഷ്ഠിക്കേണ്ടത്? കേശവൻ പറഞ്ഞു, അസുരശില്പിയായ താങ്കൾ യുധിഷ്ഠിര മഹാരാജാവിന് ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു സഭാമണ്ഡപം പണിഞ്ഞു കൊടുക്കുക. പാർത്ഥൻ യമുനയുടെ തീരത്തേക്ക് നടന്നു. അവിടെ ധ്യാനത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു യുവതിയെ കണ്ടു. പാർത്ഥൻ ചോദിച്ചു, ആരാണ് നിങ്ങൾ? ഒറ്റയ്ക്കിവിടെ നിന്നും തപസ് ചെയ്യുന്നത് എന്തിനാണ്? യുവതി അർജുനനെ നോക്കി പറഞ്ഞു, കാളിന്ദിയാണ് ഞാൻ. സൂര്യദേവന്റെ മകളാണ്. ഗോകുലപാലകനായ കണ്ണനിൽ എൻ്റെ മനസ്സുറച്ചു. കണ്ണനു വേണ്ടിയാണ് തപസ്സു. കാളിന്ദിയുടെ കരയിലിരിക്കുന്ന മാധവനെ അർജുനൻ ആനന്ദത്തോടെ നോക്കി നിന്നു. സിതസൈകത പരപ്പിലൂടെ നടന്നു വരുന്ന മാധവനെ കാളിന്ദി കണ്ടു. കണ്ണന്റെ മുന്നിൽ അവൾ പ്രണമിച്ചു. അർജുനനും കേശവനും കാളിന്ദിയും ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. അല്പദിവസങ്ങൾക്ക് ശേഷം മാധവൻ കാളിന്ദിയുമൊത്ത് ദ്വാരകയിലേക്ക് മടങ്ങി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. തമ്പാൻ മട്ടന്നൂർ എഴുതിയ ഗാനം കേൾക്കാം. സംഗീതം നൽകിയത് രഘുരാജ് ചാലോട്. ആലാപനം ബൈജു സുന്ദരൻ മട്ടന്നൂർ. വാരി വാരി പുണരാൻ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവം പങ്കിടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ഇതുപോലെ പിന്നെ ഒരു അഞ്ചെട്ട് വർഷമായി ഈ മേഖലയിലേക്ക് തിരിച്ചെടുത്ത് കാർഷിക മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ പല ബിസിനസ്സും ചെയ്തു. ഇവിടെ എല്ലാവർക്കും എന്നെ കുറിച്ച് പലവർക്കും ഇവിടെ എന്നെ കുറിച്ച് അറിയാം. പൊതുപ്രവർത്തകനാണ്. അതിനിടയിൽ ഒരുപാട് ബിസിനസ് ചെയ്തു. എല്ലാം പൊളിഞ്ഞ് പാപ്പരായി. ഒരു ഘട്ടത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയായി. ബാങ്ക് ലോണാണെങ്കിൽ ഒന്നുകൂടി കൂടി വരികയാണ്. എല്ലാം വലിയ രീതിയിൽ വലിയ പ്രയാസങ്ങളുണ്ടായി. ആ ഘട്ടത്തിലാണ് കുശാട്ടിനെ പോലെയുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് തിളങ്ങി നിൽക്കുന്നത് കണ്ടത്. അതിന്റെ പിറകെ ഞങ്ങളും ഞാനും മെല്ലെ മെല്ലെ ചുവട് വെച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു പക്ഷേ 3-4 മാസം കൊണ്ട് 1-1.5 ലക്ഷത്തിനിടയിൽ പൈസ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ആകെ കൃഷി ചെയ്യുന്നത് 60 സെന്റ് സ്ഥലത്താണ്. ഈ 60 സെന്റ് സ്ഥലത്തിനകത്ത് 1 ലക്ഷത്തിലധികം രൂപ 4 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ബാങ്ക് ലോൺ, എന്റെ ബാങ്ക് ലോൺ പരിധി വരെ നമ്മൾ സാധിച്ചത് ഈ കൃഷിയാണ്. ഞാൻ പലപ്പോഴും പല വേദികളിലും ഇതേ പേനാരും എന്റെ പേരെടുത്ത് അല്ലെങ്കിൽ ഒരു അഭിമാനം കൊള്ളാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, വളരെ കണക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നെ ആക്കി മാറ്റിയതും ഞാൻ ഈ മേഖല ഇന്നിപ്പോ നിലനിൽക്കുന്നതും ഈ കൃഷി കൊണ്ട് മാത്രമാണ്, ഇതിൽ കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കൃഷി ഒരിക്കലും നഷ്ടമല്ല. വലിയ രീതിയിൽ ഇത് എന്റെ ഒരു അനുഭവമല്ല, ഈ മുയത്തിലെ എല്ലാവരുടെയും വലിയ അനുഭവം തന്നെ, വലിയ സാമ്പത്തികമായുള്ള വലിയ മാറ്റങ്ങൾ തന്നെയാണ്. പലരും ഇത് തുറന്നു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കാർഷിക മേഖലയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കണം. നമ്മൾ എല്ലാ വ്യൂഹങ്ങളിലും പോയിട്ട് എല്ലാം നൈതികമായ വശങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അതിന്റെ പോസിറ്റീവായ വശങ്ങൾ കേട്ടുകൊണ്ട് ഈ മേഖലയിൽ എങ്ങനെ ഇടപെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും, ആ നിലയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. അതാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലക്ക് നമുക്ക് വിപണനം നടത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇട്ട സാധനങ്ങളൊക്കെ തന്നെ തളിപ്പുറം മാർക്കറ്റിനകത്ത് കൊണ്ടുവിട്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പൈസ കിട്ടും, പറയുന്ന പൈസയാണ്, ഒരു മാസം കഴിഞ്ഞാലേ കിട്ടുക. ആ ഒരു ചാക്കിട്ട് അപ്പുറം തന്നെ കയറ്റി കൂലി കറക്കൂലി കൊടുക്കണം, എല്ലാ കൂലിയും കൊടുക്കണം. എല്ലാ ഇടപാടും കഴിഞ്ഞാൽ കർഷകന്റെ കയ്യിൽ കിട്ടുന്ന നാമമാത്രം പൈസയാണ്. അതൊന്നും ഇല്ലാതെ കയറ്റുകൂലിയില്ല, ഇറക്കുകൂലിയില്ല, വാഹന ചെലവില്ല, ഒന്നുമില്ലാതെ എല്ലാം നേരിട്ട് ലൈവായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് പൂർണ്ണമായിട്ട് വില കർഷകന് കിട്ടുക. അതാണ് എന്റെ അനുഭവം എന്ന നിലയിൽ പറയാനുള്ളത്. ഒരു 100-120 കർഷകർ മുയം മേഖലയിൽ മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. ആരും കടയിൽ കൊടുക്കുന്നു, ഞങ്ങൾ കടയിൽ കൊടുക്കുന്നില്ല, ഞങ്ങളിപ്പോ പുറത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ എല്ലാ സാധനവും മുയത്തല്ല വിപണനം നടത്തുന്നത്. നമ്മുടെ ജില്ലയിലെ പല കുടുംബശ്രീന്റെ ചന്തകൾ വന്ന കുടുംബശ്രീക്കാർ ഇവിടെ ഒന്ന് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ധർമ്മശാല ഹോർട്ടികോർപ്പിന്, ഇപ്പൊ ഞാൻ എന്തെങ്കിലും സാധനം മിക്കവാറും ഹോർട്ടികോർപ്പിലാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ പല ഇറങ്ങുന്ന നല്ല ഇഷ്ടംപോലെ ആളുകൾ, ചെറുകുന്നും കണ്ണപുരം ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ മുയത്ത സാധനങ്ങളാണ് കൊണ്ടുപോകാറുള്ളത്. കുടുംബിനിപ്പോ കഴിഞ്ഞാൽ കുടുംബശ്രീ ചന്തകൾ വരും. ആ മേഖലയിലൊക്കെ തന്നെ ഞങ്ങൾ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ സാധനം ഇവിടെ നിന്നല്ല വിറ്റഴിക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ക്ലസ്റ്റർ ഉണ്ട്, ക്ലസ്റ്ററിന് കമ്മിറ്റി ഉണ്ട്, അതിന്റെ വില നിലവാര കമ്മിറ്റി തന്നെയുണ്ട്. ആ വില നിലവാര കമ്മിറ്റി ചേർന്നുകൊണ്ടാണ് ഇതിന്റെ മാർക്കറ്റ് നിശ്ചയിക്കപ്പെടുന്നത്. അത് കൃഷി ഓഫീസർ ഉൾപ്പെടെ വില നിലവാര കമ്മിറ്റി ഉണ്ട് ഈ ക്ലസ്റ്ററിന്റെ കീഴിൽ. അവരിപ്പോ സ്റ്റാർട്ടിങ് നമ്മൾ അത് ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ചേരും, കമ്മിറ്റി ചേർന്നുകൊണ്ട് അതാത് ദിവസത്തെ വില നിലവാരം മാർക്കറ്റിന്റെ വിലയിൽ നിന്ന് 5 രൂപയോ 10 രൂപയോ കൂട്ടിയിട്ട് എല്ലാ ദിവസവും ഇല്ല, ഇടക്കിടക്ക് കമ്മിറ്റി നിലവിലെ കമ്മിറ്റിയുടെ തീരുമാന പ്രകാരമാണ് വിലകളൊക്കെ നിശ്ചയിച്ച് കൊടുക്കുന്നത്. 100% ജൈവമല്ല. ജൈവ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോലെ അഗ്രി ബിസിനസ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അത് വലിയ രീതിയിൽ അഗ്രി ബിസിനസ്സിലേക്ക് പോകണമെങ്കിൽ ഈ രീതിയിൽ അല്പം പിന്നെ രാസവളം മേഖലയിലേക്ക് പോകാം. പക്ഷെ നമുക്ക് കേട്ടി പറയാം 100% വിഷരഹിതമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി. കൃഷി ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിക്കുന്ന, കൃഷി ഓഫീസർമാർ നിർദ്ദേശിക്കുന്ന ജൈവ കീടനാശിനികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളൊക്കെ കീടനാശിനി നമ്മൾ ഉൽപ്പാദിക്കുന്നു. PPKP എന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ പഞ്ചായത്തിനകത്ത് അതിന്റെ യൂണിറ്റുകളുണ്ട്. അതിന്റെ കഷായം ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംവിധാനം നമ്മളിവിടെ നിർമ്മിച്ചിട്ട് പല ഘട്ടങ്ങളിലും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വന്യമൃഗശല്യം ഇപ്പോൾ പിന്നെ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും പന്നിയാണ്. ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം വീടുകളിലെ സ്ത്രീകളിലെ സാരികളൊക്കെ തന്നെ ആദ്യം എല്ലാ സാരികളും വീടുകളിലെ വേസ്റ്റ് തുണികളൊക്കെ തന്നെയാണ് കൊണ്ടുവന്ന് കിട്ടാറ്. ഇപ്പൊ അതിൽ നിന്നും മാറി ഇപ്പം ഗ്രീൻ ഐറ്റിലേക്ക് മാറി. ഇപ്പൊ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടപ്പോൾ

0: ഇപ്പൊ പൈസ കൊടുത്ത മാർക്കറ്റ് ഗ്രീൻ നെറ്റ് വാങ്ങിച്ചിട്ട് തന്നെ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധിക്ക് ഒരു പരിധി വരെ ഒരു 80% വരെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ വിൽപ്പന നടത്തുന്നവര് ശരാശരി അതാ ദിവസത്തേക്കില് മാത്രമേ വിളവെടുക്കുന്നുള്ളൂ. ഇപ്പൊ കൂടുതൽ വരുമ്പോ പിന്നെ കക്കിരി വെള്ളരിയാണ് കൂടുതൽ വരിക. അതിപ്പോ ഞങ്ങളെ പോലത്തെ ആളുകൾ ഹോർട്ടി കുറപ്പിലേക്കോ മറ്റു രീതിയിലേക്കോ പോകും. ഇവിടെ വിൽപ്പന നടത്തുന്നവർ അതാ ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രമേ വിളവെടുക്കൂ. ഓരോ ദിവസവും അതാത് ദിവസത്തേക്ക് വിളവെടുക്കും മാത്രം. ഇഷ്ടം പോലെയുണ്ട്. ഇപ്പൊ തോട്ടത്തിൽ വന്നിട്ട് ഞങ്ങൾ തന്നെ തോട്ടത്തിന് പറിച്ചു കൊടുക്കാറുണ്ട്. സാധനങ്ങൾ തൂക്കി വയലിൽ തന്നെ തൂക്കി കൊടുക്കാറുണ്ട്. എല്ലാ സംവിധാനവും ഈ പറഞ്ഞ പോലെ എല്ലാ കൃഷിക്കാരുടെ കഴിവിലും ഇത് ഇതിന്റെ സാധനമുണ്ട്, തൂക്കിട്ട സാധനമുണ്ട്. ഈ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് സെന്റ് സ്ഥലവും കൃഷിക്കാരുടെ കയ്യിലും ഈ സാധനമുണ്ട്. ഏത് സാധനം ഒരാള് വന്നാലേ തൂക്കി കൊടുക്കാൻ ഒരു സുമാറ് വെച്ചിട്ട് കൊടുക്കണ്ടാവില്ല. കൃത്യമായ തൂക്കത്തില് കൃത്യമായ അളവില് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഞങ്ങൾക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത് നമ്മളൊരു പരീക്ഷണം നടത്തിയാണ് ഒരാഴ്ച ചന്ത നടത്താൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഇതിലും കൂടെ കുറേയും കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും, വിപണനം നടത്താൻ വേണ്ടി പറ്റും. ചില ആളുകൾ രാവിലെ 7 മണി 8 മണിക്ക് തന്നെ തുടങ്ങും. കുറെ കഴിഞ്ഞാൽ രാവിലെ 7 മണി മുതൽ തുടങ്ങും, രാത്രി 7 മണി 8 മണി വരെ ഉണ്ടാവും. ലൈറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. മിക്കവാറും സ്ത്രീകളായിരിക്കും. സ്ത്രീകളാകുമ്പോൾ സന്ധ്യയോടുകൂടെ അത് മതിയാക്കിട്ട് പോകും. പുരുഷന്മാരാണെങ്കിൽ അല്പം ലൈറ്റിലും വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. മാർക്കറ്റിംഗ് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ മാർക്കറ്റിംഗ് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ പുതിയ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നത്. മാർക്കറ്റിംഗ് ഉണ്ടായതുകൊണ്ട് വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടി തോന്നും. അങ്ങനെ ആളുകൾ കൂടുതൽ കൃഷിയിലേക്ക് വരാൻ വേണ്ടി കാരണം ഈ മാർക്കറ്റിംഗ് തന്നെയാണ്. പുതുതായിട്ട് വരുന്നവരോട് ഞങ്ങൾക്ക് ഇതേ നിർദ്ദേശിക്കാനുള്ളത്, വലിയ നേട്ടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. കുടുംബസമേതം തന്നെയാണ് ഈ മേഖലയിൽ പല ആളുകളും ചെയ്യുന്നത്. മറ്റൊരു ഭാഷത്ത് നോക്കിയാൽ നമ്മളെ എംപ്ലോയീസ് സർവീസ് കഴിഞ്ഞാല് പലപ്പോഴും പല ആളുകൾ ഇപ്പം മുയ്യത്തെ സമയത്ത് എംപ്ലോയീസ് റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് വലിയൊരു വിഭാഗം കാർഷിക മേഖലയിലേക്കാണ് വരുന്നത്. അത് വലിയൊരു മാറ്റമാണ്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. യുവാക്കള് ഒരു പരിധിവരെ വരുന്നുണ്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിലും യുവാവ് പരിധി വരുന്നുണ്ട്. പക്ഷേ എംപ്ലോയീസ് ഈ റിട്ടയർമെന്റ് ആളുകൾ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. തൊഴിലുറപ്പ് ചെയ്യുന്നവർ നമുക്ക് നിലമൊരുക്കലം മാത്രമാണ് അവരെ കിട്ടുക. ആ നിലമൊരുക്കലം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി വെച്ചുകൊണ്ട് കൃഷി ഒറ്റ ഒരേ സമയത്ത് ചെയ്യേണ്ടതാണ്. ഈ വലിയ ഏരിയക്കകത്ത് ഈ 10-20 തൊഴിലുറപ്പ് അവിടെ പിന്നെ നിലമൊരുക്കൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും എല്ലാവരും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കൃഷി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരേ ചെയ്യേണ്ട വിഷയല്ല. മറ്റൊന്ന് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്, പക്ഷെ അവർ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഭൂമിയില്ല. ഭൂമിയില്ല, അവർ കൃഷി ചെയ്യാൻ താല്പര്യമില്ല. അവർ വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മുമ്പേ മുയ്യത്തെ ഏത്തവാഴക്ക് വലിയ പേര് കേട്ട സ്ഥലമായിരുന്നു. അതെ, അപ്പൊ ഏത്തവാഴ നടമടി ഒരു കുഴിക്ക് പൈസ കൊടുത്തിട്ടാണ് നേന്ത്രവാഴ വെക്കാറ്. എന്നാ പച്ചക്കറി കൃഷി സൗജന്യമായിട്ടാണ് എല്ലാവരും പിന്നെ കൊടുക്കാറ്. ഇന്നിപ്പോ എല്ലാരും പൈസയാണ്, പൈസക്കാണ് ഇപ്പൊ സ്ഥലം കൊടുക്കുന്നത്. ഭൂവുടമകളെ പൈസ വാങ്ങിച്ചിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഇത് പാട്ടത്തിന് കൊടുക്കുന്നത്. കാരണം ഈ വരുമാനം അവർക്കറിയാം, ഭൂവുടമകൾക്ക് അറിയാം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അത് അറിഞ്ഞുകൊണ്ട് ആരെയും ഭൂമിയുള്ളവർ കൃഷി ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയില്ല. ആ ഒരു പ്രയാസം ഈ മേഖലയിൽ നേരിടുന്നുണ്ട്.
1: ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

ഭാരതത്തിന്റെ തനിമയും പെരുമയും പേറുന്ന രണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇഞ്ചിയും മഞ്ഞളും. നൂറ്റാണ്ടുകളായി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ശൈലികളുമായി ഇഴുകിച്ചേർന്നവർ. അടുക്കളയിലും അരങ്ങത്തും മാത്രമല്ല, ആരോഗ്യരംഗത്തും ഇവയ്ക്കുള്ള സ്ഥാനം അനന്യമാണ്. ചുക്ക് ചേരാത്ത കഷായമില്ല, മഞ്ഞള് ചേരാത്ത കറികളും സൗന്ദര്യവർദ്ധനകളുമില്ല. രോഗാണുനാശത്തിനായുള്ള ഇവയുടെ കഴിവുകളെക്കുറിച്ച് പുതിയ പുതിയ കണ്ടെത്തലുകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒപ്പം ഇവയുടെ ബൗദ്ധിക സ്വത്തവകാശത്തിനായുള്ള തർക്കങ്ങളും ഏറി വരുന്നു. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി ഇഞ്ചിയും മഞ്ഞളും കാർഷിക മേഖലയിൽ പൊതുവെ ഒരുണർവ് കാണപ്പെടുന്നുണ്ട്. ആദായകരമായ ഹ്രസ്വകാല വിളകളായി ഇവ രണ്ടും ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇഞ്ചി കൃഷിക്കു വേണ്ടി കൃഷിയിടങ്ങൾ തേടി നമ്മുടെ കർഷകർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. സ്വപ്നങ്ങളുടെ ചിറകിലേറിപ്പോകുന്ന ഇവരെ അലട്ടുന്നത് പ്രധാനമായും രോഗങ്ങളുടെയും കീടങ്ങളുടെയും ഭീഷണിയാണ്. ഇഞ്ചിയും മഞ്ഞളും ഒരേ കുടുംബത്തിൽ പിറന്നവരാണ്. അതുകൊണ്ട് തന്നെ ആകാരത്തിലും പ്രകൃതത്തിലും കൃഷിരീതികളിലും മാത്രമല്ല, ഇവയെ ബാധിക്കുന്ന കീടങ്ങൾക്കും രോഗങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത സമാനതയുണ്ട്. ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ മഞ്ഞളിന് പൊതുവെ രോഗങ്ങൾ കുറവാണ്. എങ്കിലും ഇഞ്ചിയെയും മഞ്ഞളിനെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചും അവയെ നേരിടാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് കേൾക്കാം. മഞ്ഞളിനെയും ഇഞ്ചിയെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് മൂടുചീയൽ, മൃദുചീയൽ എന്നും അറിയപ്പെടുന്നുണ്ട്. മണ്ണിൽ വികസിക്കുന്ന പ്രത്യേകതരം ജനുസിൽപ്പെട്ട ചില കുമിളുകളാണ് രോഗകാരികൾ. കനത്ത മഴ കാരണം മണ്ണിൽ ഈർപ്പം കൂടുമ്പോഴാണ് രോഗബാധ സാധാരണ കാണുക. കടഭാഗത്ത് ആരംഭിച്ച് ക്രമേണ കുമിൾ ബാധ തണ്ടുകളിലേക്കും മണ്ണിനടിയിലുള്ള തടങ്ങളിലേക്കും വ്യാപിക്കും. ചെടിയുടെ മണ്ണിനോടടുത്തുള്ള ഇലകളുടെ അഗ്രങ്ങൾ മഞ്ഞളിക്കുന്നതാണ് രോഗത്തിന്റെ പ്രഥമ ലക്ഷണം.

മരങ്ങളിൽ നിന്നും അരികുകളിൽ നിന്നും മഞ്ഞളിപ്പ് വ്യാപിച്ച് ഇലകൾ വാടിത്തുടങ്ങും. തണ്ടുകളുടെ ചുവടുഭാഗത്ത് നനവും മൃദുത്വവും തടങ്ങളിൽ ദുർഗന്ധവും ഉണ്ടായിരിക്കും. ഈ തണ്ടുകൾ പിടിച്ചു വലിച്ചാൽ അവ കടഭാഗത്തു നിന്നും പെട്ടെന്ന് വേർപെട്ടു പോരും. വിത്തിനായി ഇവ സൂക്ഷിച്ചു വച്ചാൽ അവ അപ്പാടെ നശിച്ചു പോകുന്നതായും കാണാറുണ്ട്. രോഗങ്ങളില്ലാത്ത കൃഷിയിടങ്ങളിൽ നിന്ന് മാത്രം വിത്തുകൾ ശേഖരിക്കുക എന്നതാണ് ഈ രോഗത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. വിത്തുകൾ രാസപരിചരണത്തിന് ശേഷം മാത്രം സംഭരിച്ചു വയ്ക്കണം. ഇതിനായി 0.3% വീര്യമുള്ള മാൻകോസെപ് കുമിൾനാശിനിയിൽ 30 മിനിറ്റ് നേരം വിത്തുകൾ മുക്കിവച്ചാൽ മതി. നടാനുള്ള തടങ്ങൾ നല്ലതുപോലെ ഉഴുതു നിരപ്പാക്കി സുതാര്യമായ കനം കുറഞ്ഞ പോളിത്തീൻ ഷീറ്റുകൊണ്ട് മൂടി മണ്ണ് സോളറൈസ് ചെയ്യുന്നതും മണ്ണിലെ കുമിൾ ബീജങ്ങളെ നശിപ്പിക്കാൻ ഉത്തമമാണെന്നും പറയപ്പെടുന്നു. തോട്ടങ്ങളിൽ നല്ല നീർവാർച്ച ഉറപ്പുവരുത്തണം. രോഗബാധ കണ്ടാലുടൻ അത്തരം ചെടികൾ പിഴുതുമാറ്റി നശിപ്പിച്ച് തടങ്ങളിൽ 0.2% കോപ്പർ ഓക്സിക്ലോറൈഡ് ലായനിയോ 0.3% മാൻകോസെബ് ലായനിയോ ഒഴിക്കണം. വിത്തുകൾ നടുന്നതോടൊപ്പം രോഗത്തിന്റെ ജൈവിക നിയന്ത്രണത്തിനായി ട്രൈക്കോഡെർമ തടമൊന്നിന് 50 ഗ്രാം എന്ന തോതിൽ വേപ്പിൻ പിണ്ണാക്കിലോ ചാണകത്തിലോ മറ്റോ ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്. രോഗബാധ രൂക്ഷമായുള്ള കൃഷിയിടങ്ങളിൽ തുടർച്ചയായുള്ള കൃഷി ഒഴിവാക്കി വിളപരിക്രമണം നടത്തണം. അടുത്ത കാലത്തായി ഇഞ്ചി കൃഷിക്ക് കടുത്ത ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബാക്ടീരിയ വാട്ടം. മണ്ണിലുള്ള റാൽസ്റ്റോണിയ സൊളനേസേറിയം എന്ന ഒരുതരം ബാക്ടീരിയയാണ് ഇതിന് കാരണം. തുടർച്ചയായ മഴയ്ക്ക് ശേഷം വെയിൽ തെളിയുമ്പോഴാണ് രോഗം സാധാരണ കാണപ്പെടുക. ജലാംശം നഷ്ടപ്പെട്ട് ഇലകൾ കൂമ്പുന്നതാണ് പ്രഥമ ലക്ഷണം. ഇലകളിൽ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം പടരുമെങ്കിലും തണ്ടിന്റെ നിറം പച്ചയായിരിക്കും. എന്നാൽ കടഭാഗത്തോട് ചേർന്ന് തണ്ടിന്റെ ചുവടുഭാഗത്ത് പിങ്കു നിറം കാണാം. ക്രമേണ കാണ്ഡം ചീഞ്ഞ് ദുർഗന്ധം വമിക്കും. ഉൾഭാഗമാകെ വഴുവഴുപ്പുള്ളതായിരിക്കും. വേരുകളിലേക്കും ചീയൽ വ്യാപിക്കുന്നതോടെ ചെടികൾ സമ്പൂർണമായി നശിക്കും. ഈ രോഗത്തിന് ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടില്ല. തന്മൂലം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള രോഗബാധയില്ലാത്ത വിത്തിനം മാത്രം തിരഞ്ഞെടുക്കുക. വിത്തുകൾ സംഭരിക്കുന്നതിന് മുൻപായി സ്ട്രെപ്റ്റോസൈക്ലിൻ ലായനിയിൽ 1/2 മണിക്കൂർ വിത്ത് മുക്കിവെക്കണം. രോഗബാധയേറ്റ ചെടികൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്ത് നശിപ്പിക്കണം. തടങ്ങളിൽ 1% ബോർഡോ മിശ്രിതം ഒഴിക്കുന്നതും നല്ലതാണ്. രോഗബാധ വ്യാപകമാണെങ്കിൽ അത്തരം കൃഷിയിടങ്ങളിൽ തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യാതിരിക്കുക. ഇഞ്ചി കൃഷിക്കാരെ വലയ്ക്കുന്ന മറ്റൊന്നാണ് ഇലപ്പുള്ളി രോഗം. നരയനെന്നും പല കർഷകരും ഈ അസുഖത്തെ വിളിക്കാറുണ്ട്. ഇഞ്ചിയിൽ ഫില്ലോസ്റ്റിക്ട സിഞ്ചിബറി എന്ന കുമിളും മഞ്ഞളിൽ ടഫ്രീന മാക്കുലൻസ് എന്ന കുമിളുമാണ് രോഗകാരികൾ. കൊളിറ്റോട്രിക്കം കാപ്സിസി എന്ന മറ്റൊരിനം കുമിളും മഞ്ഞളിൽ ഇതുപോലൊരു രോഗമുണ്ടാക്കാറുണ്ട്. ഇഞ്ചിയുടെ ഇലകളിൽ ചെറിയ പൊട്ടുകളായാണ് രോഗം പ്രത്യക്ഷപ്പെടുക. നല്ല ഈർപ്പമുള്ള വേളകളിൽ രോഗബാധയേറ്റ ഇലകളുടെ പ്രതലമാകെ കുതിർന്നിരിക്കും. ക്രമേണ ഈ പുള്ളികൾ വലുതാകുകയും അവയുടെ മധ്യഭാഗം വെളുക്കുകയും ചെയ്യും. ഇത്തരം പുള്ളികൾ പരസ്പരം യോജിക്കുന്നതോടെ ഇലയാകെ കരിഞ്ഞതുപോലെയാകും. മഞ്ഞളിൽ ഇലകളുടെ ഇരുപ്രതലങ്ങളിലും കുത്തുകളായിട്ടോ ദീർഘവൃത്താകൃതിയിലുള്ള പൊട്ടുകളായോ രോഗമാരംഭിക്കും. ഇളം മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകൾ ക്രമേണ തവിട്ടുനിറം പ്രാപിച്ച് ഒരുമിക്കുന്നതോടെ ഇലകൾ മുഴുവൻ ഉണങ്ങും. രോഗബാധയുള്ള ഇലകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുകയാണ് ഈ രോഗത്തിനുള്ള ലളിതമായ പരിഹാരം. 0.2% മാൻകോസെബ് ലായനി തളിക്കുന്നതും രോഗശമനത്തിന് ഉപകാരപ്രദമാണ്. തുറസായ കൃഷിയിടങ്ങൾക്ക് പകരം അല്പം തണൽ നൽകുന്നതും രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കും. മഞ്ഞളിനെയും ഇഞ്ചിയെയും ഒരുപോലെ ബാധിക്കുന്ന ശൽക്കകീടങ്ങളാണ് കീടങ്ങളിൽ മുഖ്യൻ. കൃഷിയിടങ്ങളിലും സംഭരണവേളകളിലും ഇവയുടെ ബാധയുണ്ടാകാം. പൂർണ്ണ വളർച്ചയെത്തിയ പെൺകീടങ്ങൾ കാഴ്ചയിൽ സൂക്ഷ്മങ്ങളാണെങ്കിലും വൃത്താകൃതിയിൽ ചാരം കലർന്ന ഇളം തവിട്ടു നിറമുള്ളവയാണ്. ഇവ പ്രകന്ധങ്ങളിൽ പുറ്റുകൾ പോലെ പറ്റിപ്പിടിച്ചിരുന്ന് നേര് വലിച്ചു കുടിക്കുന്നതോടെ തടകൾ ശുഷ്കിച്ച് ചുക്കിച്ചുളിയും. ഇത്തരം വിത്തുകൾ സംഭരിച്ചാൽ അവ മുളയ്ക്കുന്നത് തന്നെ വിരളമായിരിക്കും. കീടബാധയില്ലാത്ത ചെടികളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കേണ്ടത് ഇവയുടെ നിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ്.

0: ഉപകരണത്തിന് മുൻപായി വിത്തുകൾ 0.1% ക്വിനാൽഫോസ് കീടനാശിനിയിൽ 30 മിനിറ്റ് നേരം മുക്കിവയ്ക്കേണ്ടതും ആവശ്യമാണ്. ഇഞ്ചിയുടെയും മഞ്ഞളിന്റെയും പൊതുശത്രുവാണ് തണ്ടുതുരപ്പൻ. മഞ്ഞയിൽ കറുത്ത പൊട്ടുകളുള്ള ഒരിനം ശലഭങ്ങളുടെ പുഴുക്കളാണിവ. ഈ പുഴുക്കൾ തണ്ടിനുള്ളിലേക്ക് തുരന്നു കയറുന്നതിന്റെ ഫലമായി നാമ്പിലയും തണ്ടും വാടിക്കരിയുന്നു. തണ്ടിലെ പ്രവേശനദ്വാരത്തിലൂടെ പുഴുവിന്റെ വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് കാണാം. പുഴുക്കളുടെ ആക്രമണം ലഘുവായ തോതിലേ ഉള്ളുവെങ്കിൽ ആക്രമണവിധേയമായ തണ്ടുകൾ നീക്കം ചെയ്ത് പുഴുക്കളെ ശേഖരിച്ച് നശിപ്പിക്കാം. രൂക്ഷമായ ആക്രമണമാണെങ്കിൽ ഡൈമെത്തോയിറ്റ് അല്ലെങ്കിൽ ക്വിനാൽഫോസ് 15 ദിവസം ഇടവിട്ട് 2-3 വട്ടം തളിക്കണം. നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത ഒന്നാണ് നിമാവിരകൾ. ഇഞ്ചിയിലും മഞ്ഞളിലും ഇവയുടെ ശല്യം രൂക്ഷമാണ്. ചിലയിടങ്ങളിലെങ്കിലും വേരുകളിൽ മാത്രമല്ല പ്രകന്ധങ്ങളിലും ഇവ കണ്ടുവരുന്നു. തടകളിലെ സംഭരണ കലകളിൽ വാസമുറപ്പിച്ച് പെരുകുന്നതോടെ അവിടവിടെ തവിട്ടുനിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടും. ഈ ഭാഗത്തിലെ കോശങ്ങൾ നശിക്കുന്നതോടെ പ്രകന്ധങ്ങളിൽ പൊട്ടുകൾ രൂപം കൊള്ളുകയും തടങ്ങൾ ശുഷ്കിക്കുകയും ചെയ്യും. വിത്തുകൾ ശേഖരിക്കുമ്പോൾ ഏതാനും പ്രകന്ധങ്ങളെങ്കിലും കുറുകെ മുറിച്ചു നോക്കിയാൽ നിമാവിരബാധ മനസ്സിലാക്കാം. ഇവയെ നിയന്ത്രിക്കാൻ ചെയ്യാവുന്ന ഒരേയൊരു കാര്യം നിമാവിരയില്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് മാത്രം വിത്തുകൾ ശേഖരിക്കുക എന്നതാണ്. നിമാവിരബാധയുള്ള വിത്തുകൾ 55 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ ഏകദേശം 10 മിനിറ്റ് നേരം മുക്കിയതിനു ശേഷം മാത്രം നടുക. കൃഷിയിടങ്ങളിൽ സോളറൈസേഷൻ നടത്തുന്നതും ജൈവിക നിയന്ത്രണത്തിനുതകുന്ന കുമിളുകളെ മണ്ണിൽ ചേർത്തു കൊടുക്കുന്നതും നിമാവിര നിയന്ത്രണത്തിന് സഹായകമാണ്. ഇഞ്ചിയായാലും മഞ്ഞളായാലും കീടരോഗ നിർമാർജനത്തോടൊപ്പം ശ്രദ്ധ കൊടുക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനം നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പാണ്. വിത്തുഗുണം 10 ഗുണം എന്നാണല്ലോ. കീടരോഗ വിമുക്തമായ വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശുഷ്കാന്തി കാണിക്കുന്നതോടൊപ്പം അവ അത്യുൽപാദന ശേഷിയുള്ള ഗുണമേന്മയുള്ള മെച്ചപ്പെട്ട ഇനങ്ങളുടെ വിത്തുകളാണെന്ന് കൂടി ഉറപ്പുവരുത്തണം. വർഷങ്ങളായി കർഷകരുടെ വിശ്വാസമാർജിച്ച നാടൻ ഇനങ്ങൾക്കു പുറമെ നിരവധി പുത്തൻ ഇനങ്ങൾ ഇപ്പോൾ പിറവികൊണ്ടിട്ടുണ്ട്. ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉൽപാദന ശേഷിയോടൊപ്പം അവയുടെ ഉണക്കു ശതമാനം, ഗുണമേന്മ നിർണയിക്കുന്ന ഇഞ്ചിയിലെ നാരിന്റെ അളവ്, മഞ്ഞളിലെ കുർക്കുമിന്റെ തോത് എന്നിവയും പരിഗണിക്കേണ്ടതാണ്. കർഷകർ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതെ മറ്റൊരു മേഖലയാണ് വിത്തു സംസ്കരണം. ഗുണമേന്മ കൂട്ടാനും നിലനിർത്താനും ഉതകുന്ന മാർഗങ്ങൾ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുമ്പോൾ അവലംബിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ.
3: നീ കളിക്കലേ.
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന

0: സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111 3030, 9496 974.
1: പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽവ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3800ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകർ അറിവുകൾ പുതുക്കണമെന്നും സാങ്കേതിക വിദ്യയും പുതിയ ബോധന രീതികളും പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. നാളെ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതി ഡോ SRadhakrishnan's ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകമാകും. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നൂതന ഗവേഷണ സൌകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: Endeavors is huge today. Their ambition and the hard work and their involvement of these youngsters is incomparable to the previous generations. As we move towards the goal of developed Bharat, our research must increasingly focus on national priorities.
1: ഉപരാഷ്ട്രപതി നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക സംഗമത്തിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ജോർജിയ മെലോണിയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും. അധ്യാപക ദിനാഘോഷങ്ങളും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ ദൌത്യത്തിലൂടെ ബാലവേലയിൽ നിന്ന് 3800ലധികം കുട്ടികളെ മോചിപ്പിച്ചു. ഈ വർഷം June 12 മുതൽ August 31 വരെ നടത്തിയ അഖിലേന്ത്യ രക്ഷാ പുനരധിവാസ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഒരു റിപ്പോർട്ട്.
3: ബാലവേലയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾ, പോലീസ്, ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുമായി ചേർന്നാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ചത്. ബാലചൂഷണം, മനുഷ്യക്കടത്ത് എന്നിവ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ തീവ്ര പരിശോധന നടത്തിയാണ് 3800ലധികം കുട്ടികളെ മോചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 575ലധികം FIR രജിസ്റ്റർ ചെയ്തു. കൂടാതെ കുട്ടികളുടെ പുനരധിവാസം, വിദ്യാഭ്യാസം എന്നിവ സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കാനും കമ്മീഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനാണ് നടപടി. ഇതിനായി കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ലബോറട്ടറികൾ എന്നിവയുടെ സേവനങ്ങൾ ലഭ്യമാക്കും. നേപ്പാൾ പ്രളയത്തിൽ ഇതിനകം 1300 മരണം സ്ഥിരീകരിച്ചു. 5000ലധികം പേരെ കാണാതായി. അതിനിടെ നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതിയിലെ തുരങ്കത്തിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 2 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി.

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മൂന്ന് ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് റഷ്യ, ചൈന, UAE, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘ തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 വയസ്സായി ഉയർത്താൻ സുപ്രീംകോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ് സർവീസ് ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. വിരമിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ DGP തടാഷ മിശ്രയെ നിയമിച്ച ഝാർഖണ്ഡ് സർക്കാരിന്റെ നടപടി നിയമലംഘനമാണെന്ന് സുപ്രീംകോടതി. DGP സ്ഥാനമേൽക്കുന്ന സമയത്ത് കുറഞ്ഞത് 6 മാസമെങ്കിലും ഉദ്യോഗസ്ഥന് സർവീസ് ബാക്കിയുണ്ടായിരിക്കണമെന്ന മാനദണ്ഡം ലംഘിച്ചാണ് തടാഷ മിശ്രയുടെ നിയമനമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീഇമേജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷപൂർവ്വം കൊണ്ടാടി. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത് വലിയ ഭക്തജനപ്രവാഹത്തിനാണ്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. ആറന്മുളയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്നു. ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: 52 പള്ളിയോടക്കരക്കാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000-ലധികം പേർ ഭഗവാന്റെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. ക്ഷേത്രമുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പി. 11:30 തന്നെ പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ എത്തിത്തുടങ്ങിയിരുന്നു. ആദ്യമെത്തിയ മേലുകര പള്ളിയോടത്തെ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ വെറ്റിലയും പുകയിലയും നൽകി ചടങ്ങുകളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രമുറ്റത്ത് തെക്കുവശത്ത് സദ്യാലയത്തിൽ ഭക്തർക്കായി സമൂഹ സദ്യയും മറ്റു 2 സദ്യാലയങ്ങളിലായി ക്ഷണിതാക്കൾക്കും സദ്യ നടന്നു.
0: വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ജർമ്മനിയെയും നേപ്പാളിനെയും തോൽപ്പിച്ച ഇന്ത്യൻ സീനിയർ ടീം റൌണ്ട് ഓഫ് 32-ലേക്ക് യോഗ്യത നേടി. ടൂർണമെന്റിൽ 6 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും ഉൾപ്പെടെ 37 മെഡലുകൾ കരസ്ഥമാക്കിയ ഇന്ത്യ നിലവിൽ 4 സ്ഥാനത്താണ്. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിൽ തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. ട്രിവാൻഡ്രം റോയൽസിനെ 1 പരാജയപ്പെടുത്തിയാണ് തൃശൂർ ഫൈനലിൽ കടന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2 സെമിയിൽ ടോസ് നേടിയ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റിംഗിന് അയച്ചു. ഇക്കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാവും. അടുത്തമാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഇ-ടെൻഡർ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കായി prasarbharathi.eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടന്നു. കേന്ദ്ര ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ഫ്രഞ്ച് ബഹിരാകാശ മന്ത്രി ഫിലിപ്പ് ബാപ്റ്റിസ്റ്റും വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചർച്ച നടത്തിയത്. മനുഷ്യ ബഹിരാകാശ ദൌത്യം, ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള പങ്കാളിത്തം എന്നിവ ചർച്ചയായി. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള വജ്രവ്യാപാര പങ്കാളിത്തം 100 പഴക്കമുള്ളതും പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലുമാണ് പടുത്തുയർത്തിയിരിക്കുന്നതുമെന്ന് ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ. മുംബൈയിലെ ഭാരത് ഡയമണ്ട് ബോസിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം നിർദ്ദിഷ്ട ആകാശപാതയിൽ നിന്ന് താഴേക്ക് പതിച്ച് ഏതാനും യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പൈലറ്റ് ലഹരി മരുന്ന് ഉപയോഗിച്ചതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽബ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി

എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800 കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഷിബിന പ്രകാശ് എഴുതിയ ഓലച്ചൂട്ട് എന്ന കഥയുടെ നാടകാവിഷ്കാരം. പങ്കെടുക്കുന്നവർ സൗമിനി, ഗീത, ശ്രീജ, അഷിത, ഷിബിന പ്രകാശ്.

0: വെള്ളരിക്കണ്ടത്തിലൂടെ നടന്നു നീങ്ങുന്ന ആ ഓലച്ചൂട്ടിന്റെ വെട്ടം ദൂരെ നിന്നും മിന്നായം കണ്ട നാരായണി അയൽവക്കക്കാരിയും കൂട്ടുകാരിയുമായ മീനാക്ഷിയെ നീട്ടി വിളിച്ചു.
1: എണേ മീനാക്ഷിയേ, ഇനിയും കഴിഞ്ഞില്ലേ ഇന്റെ ചമയപ്പെടലേ? ദേ കോരനർമ്മത്തെ ചീരുമക്കളെല്ലാം അങ്ങ് പോയേ.
2: ഓ ഇതാണേ ഇറങ്ങാറായി. ആടെ ഇരിക്കാൻ മന്തിരിപ്പായി എടുത്തിനാ നാരായണി.
1: ആ മന്തിരിപ്പായി എടുത്തിനേ.
2: എന്തെന്നാപ്പാ തിരക്ക് കൂട്ടുന്നേ? നാടകം തുടങ്ങണ്ടിക്കയില് മണി 10 കഴിയൂലേ.
1: നീ വേഗം ഇറങ്ങൂടി.
2: ഇതാണേ ഞാൻ ഇറങ്ങി. മോന്തി ആങ്കിലും മോന്ത വെളുക്കാൻ ഇച്ചിരി മണമുള്ള വെണ്ണീറ്റും പൊടി ഇടട്ടെ. കുരിപ്പിങ്ങൾ ഇത് ഏത് മാളത്തിലാ കൊണ്ടുപോയി ചെരുതീന്? ഒരു സാധനം വെച്ചാല് വെച്ചെടുത്ത് കാണൂല, കണക്കായിനി.
1: ചൂട്ടുകെട്ട് വെട്ടി വെച്ചിനെ, അത് എന്റെ തീയം പോകുമ്പോ അങ്ങ് എടുത്തു പോയി കളഞ്ഞ്. നീ വരുമ്പോ ഒരു ചൂട്ടുകെട്ടും കൂടി ഇങ്ങ് എടുക്കണേ.
2: ചില്ലറ പൈസ എടുക്കണോന്ന് വെച്ചാൽ അതും ഇല്ല. ഐസ് വേണം, ബലൂണ് വേണോന്ന് അറിഞ്ഞ് പിള്ളേറുള്ളതും വെറുക്കി കീശയിലാക്കീന്. പശുമണ്ടി വിറ്റ് കിട്ടി 5 രൂപ ഉണ്ട്. അത് ഞാനിങ്ങ് എടുത്തിന്. എനിക്കൊരു ചേരട്ട കയ്യിൽ വേണമെന്നുണ്ട്. ചോറ് വളമ്പുന്ന കയ്യിലിൻ്റെ ചണ പൊട്ടിപ്പോയിനേനു.
1: ഇങ്ങെടുത്തോ, ചില്ലറ പൈസയിലും ഉണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടിയോ ഒന്നെങ്കിലും വാങ്ങി കൊടുക്കാലോ.
2: ചൂട്ട വലുതന്നെ ഉണ്ട്. ആ പാലം കഴിഞ്ഞുള്ള തോട്ടും കണ്ടീൻ്റെ അടുക്ക് എൻ്റെ എല്ലാ കൊല്ലം അവിടെ ഇരുന്ന് പോവും. ഊരിപ്പോയിട്ട് ആ പാലം കഴിഞ്ഞുള്ള തോട്ടും കണ്ടീൻ്റെ അടുക്ക. നടുവിൻ്റെ വേദനയൊന്നും മാറിയിട്ടില്ല നാരായണി, ഇപ്പോൾ ഉണ്ട്.
1: എൻ്റെ അപ്പാ എൻ്റെ തീയനല്ലേ വരുന്ന്. ഒരു മാത്രം കുടലും രണ്ടു മാത്രം തലയിലും വെച്ചിട്ടല്ലേ വരുന്ന്. അടിയാടി വരുന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്കൊരുക്കി ഇരുന്നങ്ങ് ഇറങ്ങണേനും.

0: ഇപ്പൊ ആണെങ്കിൽ അന്തി ആയാല് കണ്ണിന് നപ്പും കുറവാ. എന്റെ മഞ്ഞളെല്ലാം കളിച്ചാ നാരായണി?
1: മഞ്ഞള് കളിച്ചിട്ടണേ, ശിവരാത്രിയും വാവെല്ലാം കഴിഞ്ഞിട്ട് കിളക്കാന്നാ തീയം പറഞ്ഞ്.
0: കല്യാണീന്റെ പുരക്ക് കരണ്ട് കിട്ടി, ഞാൻ അറിഞ്ഞിനാ?
1: ഞാൻ അറിഞ്ഞിനണേ, മംഗലപ്പുര പോലെ ഇണ്ടണേ. ഓള മോക്ക് ഇത് 9-ാം മാസാ.
0: അല്ലല്ലോ, അലമ്പും ഇല്ലാണ്ട് പള്ളേന്ന് പുറത്താക്കിയാ മതിയേനു.
1: അതല്ലേ പറയുന്നു.
2: നിങ്ങൾ നടന്നോളിയും പിള്ളേരെ സുഖവും മക്കളും വന്നിട്ടുണ്ടേനു. ഓർക്ക് ഞാൻ ചോറ് കൊടുക്കട്ടെ, ചോറും വെച്ചിച്ച് വരാന്ന് നിക്കല. അല്ല ആടെ നിക്ക്, ഞാനും പേര് നിങ്ങളെ പരാം. കുറച്ചേരം ആടെ നിക്ക. ആ ചൂട്ടെങ്ങോട്ട് കാണിച്ചു തരണേ, എനിക്കത് ഇറങ്ങുമ്പം വല്ലാത്ത പാടാന്ന്.

0: ആടെ നിന്നാണ് മിന്നുന്ന്, ഒരു മിന്നൽ കാണുന്നുണ്ടല്ലോ. ബാ നമുക്കൊന്ന് നോക്കാം, എന്തോ ഒരു മിന്നൽ കാണുന്നുണ്ട്.
1: മീനാക്ഷി, നീ ഒന്ന് ചൂട്ടി ഒന്ന് നീട്ടി വീശിയാ, കണ്ണു കാണുന്നില്ല.

0: പുളിയിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി പോന്നാ.
1: എന്നെയും കൂട്ടൊന്ന് കൂട്ടാൻ പോവും.
0: ഓ എന്താ മോളെ, നമുക്കതല്ലേ വേണ്ടേ. മോളെ പേർന്നേനു
1: സുമലത.
0: അതെയാ, തീയനും മക്കളെല്ലാം ഉണ്ടാ?
1: ചേട്ടനങ്ങ് പുറത്താ.
0: മോള് ഭക്ഷണമെല്ലാം കഴിച്ചാ?
1: ആ കഴിച്ചു, ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാലോ?
0: വേണ മീനാച്ചി,
2: ഒരുപടി തിന്നിട്ട് പോകാം. എന്നാല് എപ്പോഴും കിട്ടുന്ന ഒരു നല്ലൊരു ചോറല്ലേ, നമുക്കൊന്നും അങ്ങനത്തെയൊന്നും ഇല്ലല്ലോ. ദുബായിക്കാരന്റെ വീടല്ലേ, എന്തെങ്കിലും ഉണ്ടാവും, തിന്നിട്ട് പോകാം.
0: ആണേ ഓള കൈമേല് സെന്റു അത്തറുമെല്ലാം ഉണ്ടാവും.
2: എന്റെ തീയൻ പറഞ്ഞിട്ടാണേ ഈ നാടിയെ പണിക്കൂയി, ഒരു കടലാസിൽ മുട്ടായി പൊതിഞ്ഞ് കൊടുത്തിന് പോലു, എന്തൊരു രസാ പോലു. ഞാൻ എന്റെ കൂട്ടം കുടിയുടെ വന്നിട്ട് പിള്ളേരെ മുമ്പ് ഇങ്ങനെ പറയലാ ഇങ്ങള്.
1: അഞ്ച് മിനിറ്റ് റെഡി ആയി വരാം. ഓക്കെ. ഞാൻ റെഡിയാ.
0: ആ മീനാച്ചി, ഞാൻ ചൂട്ടിയൊന്ന് ആഞ്ഞു വീശിയാട്ടെ, ആ വെളിച്ചത്തിൽ നമുക്ക് അങ്ങ് പോകാലോ.
3: ചൂട്ട വലുത് തന്നെ ഉണ്ടണേ, ഇത് നല്ല വലിയ ചൂട്ടിയാ, കെട്ടുപോകൊന്നുമില്ല, നല്ല വെളിച്ചമില്ല. ഇതാ വീശുമ്പോ നോക്കിയാ.
1: ഓക്കെ, ടോർച്ചുണ്ട് എന്റെ അടുത്ത്, നമുക്ക് പോകാം.
0: ഓ ഇങ്ങളങ്ങന്ന് കൊണ്ടുവന്നായിരിക്കും അല്ലേ?
1: ആ ചേട്ടനങ്ങ് പുറത്തായിരുന്നു, ഞാൻ അവിടെ ആയിരുന്നു. ചുമ ഇവിടത്തെ നാടൊന്നും പിടിക്കുന്നില്ല.
0: അതെല്ലാം കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും മോളെ. നിങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ വന്നിയാ, അല്ലെങ്കിൽ ലീവിന് വന്നിയാ?
1: ഇല്ല, ഒരു മാസം, അടുത്ത മാസം പോകും. നമുക്കങ്ങ് പോയാലോ?
0: ഓ എന്നാ ശരി, നമുക്ക് പോകാം അല്ലെ മക്കളെ.
1: നാടകം ഭയങ്കര ഇഷ്ടാണ്.
2: എണേ ഒരുക്കി അങ്ങോട്ട് കാണിച്ച ആ കുമാരന്റെ വീടിയൊക്കെ ഒരു പുകയില വാങ്ങട്ടെ. ഇന്നലെ ഒരു പുകയില കൊണ്ട് വായിൽ വെച്ചൂടാ കഴിച്ചിട്ട്. ഒക്കെ അങ്ങോട്ട് കാണിക്ക്.
3: നോക്കി നടക്കേ, ഇവിടെ ഒരു കണ്ടുറാണി ഉണ്ട്. നോക്കണേ നാരാണി, ഇതാ എന്റെ കൈ വേണമെങ്കിൽ പിടിച്ച ഇങ്ങ കാടുന്നോ.
2: എന്നെ കൈ അങ്ങ് പിടിച്ചാട്ടെ.
3: കാടുന്നു
2: എന്റെ അപ്പാ അടുപൊട്ടി.
1: നീ കൊറേ ദൂരമുണ്ടാ?
0: ഇല്ലപ്പ, അതിന്റെ അടുത്ത് തന്നെയാ. ഇനി ആ പാട്ട് കേൾക്കുന്നില്ലേ, അത് തന്നെയാന്ന്.
1: ഓക്കെ.
2: നമുക്ക് വേഗം നടക്കാം, ഈ പെണ്ണിനി വരുമ്പത്തേക്കുട്ടി നടന്നിട്ടൊന്നും ഒരു ശീലവും ഇല്ല. ടോർച്ചെല്ലാം നല്ലോണം അടിച്ചിട്ട് നടന്നോട്ടാ.
0: മോക്കത്ര മോളെ മക്കള്,
1: രണ്ടുപേര്
0: പഠിക്കുന്ന ആ കുട്ടികള്.
1: ആ പഠിക്കുന്നു.
2: എന്റെ പേരെന്തേനും കുട്ടി പറഞ്ഞേ?
1: സുമലത.
2: എന്റെ നാടെടിയാ? ചെറുവാഞ്ചേരിയ. അച്ഛനും അമ്മയും ഇല്ലേ?
1: ആ ഉണ്ട്.
0: എന്നാ പിന്നെ നമുക്ക് വർത്താനം പറഞ്ഞോണ്ട് അങ്ങ് പോകാം അല്ലേ നാരാണി?
2: പോകാം അങ്ങ്. പാട്ടും കൂട്ടാനും തുടങ്ങി നിൽക്കാൻ ഇനി സ്ഥലവും ഉണ്ടാവില്ല.
3: നടന്നോ മീനാച്ചി, നടക്ക്.
2: നല്ലോണം ചൂട്ടിയൊന്ന് വീശണേ.
3: ഞാൻ മുമ്പിൽ നടക്കാ, ചൂട്ടാന്റെ വെളിച്ചത്ത് നീങ്ങി നടന്നു.
4: പഴയകാലത്തെ ഓർമ്മകളുമായി അവരങ്ങനെ ആ ഓലച്ചൂട്ടത്തിന്റെ വെളിച്ചത്തിൽ നടന്നു നീങ്ങി. അഷിത,
5: സൗമിനി പ്രഭാകരൻ,
6: ശ്രീജ പ്രദീപൻ,
7: ഗീത.

പ്രകാശ് എഴുതിയ ഓലച്ചുട്ട് എന്ന കഥയുടെ നാടകാവിഷ്കാരമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് സൗമിനി, ഗീത, ശ്രീച, അഷിത, ഷിബിന പ്രകാശ്. സർഗജാലകത്തിൽ അടുത്തതായി നന്ദാത്മജൻ കൊതേരി എഴുതിയ കവിത ഉയരെ പറക്കട്ടെ ആലപിക്കുന്നത് സുവർണ കാങ്ങിലേരി

0: നന്ദാത്മജൻ കൊതേരി എഴുതിയ ഉയരെ പറക്കട്ടെ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് സുവർണ കാഞ്ഞിലേരി. സർഗജാലകത്തിൽ ഇനി അജിതൻ ചിറ്റാട്ടുകര എഴുതിയ കഥ കുഴിഞ്ഞുവീണ സ്വപ്നങ്ങൾ, അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: അമ്പലം വഴി പോകുന്ന വണ്ടി എട്ടരക്കുണ്ടെന്ന് വടക്കേല ദേവയാനി പറഞ്ഞപ്പോൾ തിടുക്കത്തിൽ കുളിച്ചൊരുങ്ങി പുറപ്പെടുകയായിരുന്നു. കുടയുടെ കാര്യം അപ്പോൾ ഓർത്തതേയില്ല. ഇടവപ്പാതിയാണ്. എങ്കിലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ ആകെ മൂടിക്കെട്ടിയിരിക്കുന്നു. മഴ പെയ്യുമോ എന്തോ? അമ്മ ആശങ്കയോടെ ആകാശത്താകെ കണ്ണോടിച്ചു. എങ്ങും കലങ്ങിയ മേഘങ്ങളാണ്. നീലമേഘം എവിടെയുമില്ല. കലങ്ങിയ മേഘങ്ങൾ സൂര്യമുഖത്തേക്ക് വരുമ്പോൾ മഴ പൊടിയാൻ സാധ്യതയുണ്ട്. എങ്കിലും ഭഗവാൻ തന്നെ നനയിക്കില്ലെന്ന് കരുതുന്നു. കുന്നു കയറിപ്പോകുന്ന ചെമ്മൺപാത നേരെ അമ്പലത്തിലേക്കാണ്. തനിക്കൊപ്പം ബസ്സിറങ്ങിയവരൊക്കെ അമ്പലത്തിലേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. അവർക്കൊപ്പം നടന്നെത്താൻ ഏതായാലും തന്നെ കൊണ്ടാവില്ല. എങ്കിലും നടയടക്കുന്നതിന് മുൻപ് അങ്ങെത്തണം. ധൃതി പിടിച്ചു പോന്നതുകൊണ്ട് ചെരുപ്പിടാനും മറന്നു. വെളുപ്പാൻ കാലമായതുകൊണ്ട് കല്ലുകൾക്കൊക്കെ നല്ല മൂർച്ചയാണ്. നടക്കുമ്പോൾ കല്ലുകുത്തി കാലുകൾ നോവുന്നുണ്ട്. സുമി ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടാകുമോ? അമ്മ ഒരു നിമിഷം സംശയിച്ചു. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അവൾ 6 മണിക്കുള്ള ബസ്സിനല്ലേ അമ്പലത്തിലേക്ക് പുറപ്പെട്ടത്. അവളിപ്പോൾ ഒരുപക്ഷെ അമ്പലത്തിനുള്ളിൽ തൊഴാനായി നിൽക്കുകയാവും. തിരക്കുണ്ടെങ്കിൽ അതിന് സമയം പിടിക്കും. ഇന്ന് മലയാള മാസം 1-ാം തീയതിയോ വിശേഷ ദിവസമോ അല്ലാത്തതുകൊണ്ട് അത്ര തിരക്ക് കാണാൻ വഴിയില്ല. ഇനി ചിലപ്പോൾ ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ അവൾ മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാകുമോ? അമ്മ അങ്ങനെ സംശയിച്ച് തനിക്കെതിരെ പാത ഇറങ്ങി വരുന്ന മുഖങ്ങളിൽ മകളെ തിരഞ്ഞു. ഈയിടെയായി അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമവും അസ്വസ്ഥതയുമാണ്. ഭഗവാനെ, തൻ്റെ കുട്ടി എന്തേ ഇങ്ങനെയായി പോയത്? പാണ്ഡുരോഗിയായ അമ്മയെ അവളും വെറുത്തു തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ അയ്യോ, അതോർക്കാൻ തന്നെ തനിക്ക് ഭയമാണ്. ഇല്ല, അങ്ങനെയൊന്നും അവൾക്ക് മാറാനാവില്ല. എല്ലാം തനിക്ക് വെറുതെ തോന്നുന്നതാവും. കടന്നു പോകുന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ അവൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളും കണ്ണുനീരും അത്ര പെട്ടെന്ന് മറക്കാൻ അവൾക്ക് കഴിയുമോ? എന്തോ, എന്നിട്ടും ഉള്ളിലൊരു പടച്ചിൽ, നീറ്റൽ. കോളേജിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെയൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. എന്നും മകളായിരുന്നു തൻ്റെ ഏക ആശ്വാസം. അവളുടെ കൊഞ്ചൽ മൊഴികൾ, കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, കുറുമ്പുകൾ, തൂവൽ സ്പർശമുള്ള മുത്തങ്ങൾ, വെറുപ്പ് നിറഞ്ഞ നോട്ടങ്ങൾക്കും കുത്തുവാക്കുകൾക്കും മുന്നിൽ തളർന്നു പോകുമ്പോൾ മകളായിരുന്നു വീണു പോവാതിരിക്കാൻ തുണയായത്. മകളായിരുന്നു ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ കണ്ണേറ് തട്ടിയതുപോലെ ആ സ്നേഹമുള്ള മുകുളങ്ങളും കരിഞ്ഞു കരിഞ്ഞ് ഇല്ലാതാവുകയാണോ? വർഷങ്ങൾക്ക് മുമ്പ് ചുണ്ടിൽ ഒരു പൊട്ട് കണക്കെ തെളിഞ്ഞു വന്ന വെള്ളനിറമായിരുന്നു തൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചത്. തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. കാലം ചെല്ലുന്തോറും അത് മേലാകെ പടരുകയായിരുന്നു. എന്നിട്ടും സേതുവേട്ടൻ പ്രതീക്ഷ കൈവിട്ടില്ല. പാണ്ഡുരോഗം തുടർച്ചയായ ചികിത്സ കൊണ്ട് മാറുമെന്ന് തന്നെ സേതുവേട്ടൻ വിശ്വസിച്ചു. അദ്ദേഹം തൻ്റെ ചികിത്സയ്ക്കും മരുന്നിനുമായി ധാരാളം പണം ചെലവഴിച്ചു. കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ പലിശക്കാരെ തേടി ചെന്നു. പക്ഷേ ഒരു മരുന്നിനും തൻ്റെ രോഗം മാറ്റാനായില്ല. ഒരു ദൈവത്തിനും തന്നെ രക്ഷിക്കാനായില്ല. തൻ്റെ ചുണ്ടുകൾ

0: പൂർണ്ണമായും വെള്ളനിറമായി. തന്റെ കൈകാലുകളിലേക്കും അത് വ്യാപിച്ചു. ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ തന്നെ കണ്ട് അറക്കാനും വെറുക്കാനും തുടങ്ങി. പലരും ഒരു കുഷ്ഠരോഗിയെ കാണും പോലെയാണ് തന്നെ കണ്ടത്. പാണ്ഡുരോഗത്തിൽ നിന്നും ഒരിക്കലും മോചനമില്ലെന്ന തോന്നൽ തന്നെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും വലിച്ചെറിഞ്ഞു. ജീവിതകാലം മുഴുവൻ ഒരു വൃത്തികെട്ട സത്വത്തെപ്പോലെ ജീവിക്കുന്നതിലും ഭേദം മരണമാണ് നല്ലതെന്ന് താൻ തീർച്ചപ്പെടുത്തി. പക്ഷേ വിധി തന്നെ അതിനും അനുവദിച്ചില്ല. മേലാകെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്താൻ ഒരുങ്ങുമ്പോഴാണ് മകൾ കൊച്ചരിപ്പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് ഓടി വന്നത്. അവളുടെ പുറകെ സേതുവേട്ടനും ഉണ്ടായിരുന്നു. മണ്ണെണ്ണയിൽ കുളിച്ചു നിൽക്കുന്ന തന്നെ കണ്ട് സേതുവേട്ടൻ ഞെട്ടുകയും അമ്പരക്കുകയും ചെയ്തു. അദ്ദേഹം സ്വതി എന്ന് വേദനയോടെ വിളിച്ചുകൊണ്ട് തന്നെ മാറോട് ചേർത്ത് വിങ്ങിപ്പൊട്ടി. ആ സംഭവത്തിന് ശേഷം വീട്ടിലാകെ ഒരു മരണവീടിൻ്റെ മൂകതയായിരുന്നു. പരസ്പരം ആശ്വസിപ്പിക്കാനാവാത്തതിൻ്റെ നിസ്സഹായതയിൽ സേതുവേട്ടനും താനും വെന്തുരുകിയ ദിവസങ്ങളായിരുന്നു അത്. അതിനിടയിലാണ് പലിശക്കാർ സേതുവേട്ടനെ തേടി വരാൻ തുടങ്ങിയത്. തന്നെ ചികിത്സിക്കാനായി എടുത്തുകൂട്ടിയ കടങ്ങൾ പലിശക്കുമീത പലിശയായി വളർന്നു കഴിഞ്ഞിരുന്നു. കുടം തുറന്നു വിട്ട ഭൂതത്തെപ്പോലെ സേതുവേട്ടനെ അത് വേട്ടയാടി. ഒടുവിൽ കടം വീട്ടാൻ ഒരു വഴിയുമില്ലെന്ന് കണ്ട് സേതുവേട്ടൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ സുമിക്ക് 7 വയസ്സാണ്. കൊച്ചുടുപ്പിട്ട് ഒരു ചിത്രശലഭം പോലെ പാറി നടക്കുന്ന പ്രായം. അവളായിരുന്നു തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും. അവളെ പഠിപ്പിക്കണം, വളർത്തി വലുതാക്കി നല്ല നിലയിലെത്തിക്കണം. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തു. അറക്കുന്ന നോട്ടങ്ങളും വെറുപ്പ് നിറഞ്ഞ ഭാവങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് സഹിക്കാൻ ശീലിച്ചു. വെയിലും മഴയും കൊണ്ടു. മകളായിരുന്നു അവൾ, മാത്രമായിരുന്നു തൻ്റെ പ്രാണൻ. അവൾക്ക് തന്നോടും അങ്ങനെ തന്നെയായിരുന്നു. താൻ ചോറ് ഉരുളയാക്കി കൊടുത്താലേ അവൾ കഴിക്കൂ. തന്നോടൊപ്പം മാത്രമേ അവൾ ഉറങ്ങുകയുള്ളൂ. അവളുടെ സ്നേഹാധിക്യം കണ്ട് ഒരിക്കൽ താൻ ചോദിച്ചിട്ടുണ്ട്, മോൾക്ക് അമ്മയോട് വെറുപ്പ് തോന്നുന്നില്ലേ? എന്തിന്? അമ്മയുടെ മേലാകെ വെള്ള പാണ്ടല്ലേ? അത് അമ്മയുടെ കുറ്റമല്ലല്ലോ. എന്നാലും ഒരെന്നാലും ഇല്ല. പാണ്ഡുരോഗിയായാലും അമ്മ എന്നും എനിക്ക് അമ്മ തന്നെയാണ്. രോഗമുണ്ടെന്നതിൻ്റെ പേരിൽ അമ്മയെ അകറ്റി നിർത്താനൊന്നും ഞാൻ തയ്യാറല്ല. ആരൊക്കെ വെറുത്താലും അമ്മയോട് എൻ്റെ സ്നേഹത്തിന് ഒരു കുറവും സംഭവിക്കില്ല. മകളുടെ ആ മറുപടി കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. ആനന്ദ അശ്രുക്കളോടെയാണ് താനപ്പോൾ അവളുടെ മൂർധാവിൽ ചുംബിച്ചത്. അന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്ന മകളാണ് ഇന്നിപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ കോളേജിൽ നടന്ന രക്ഷാകർത്താക്കളുടെ മീറ്റിങ്ങിൽ അവൾ തനിക്കു പകരം മറ്റൊരു സ്ത്രീയെ അമ്മയുടെ വേഷം കെട്ടിച്ച് കൊണ്ടുപോകുമായിരുന്നു. ദേവയാനിയുടെ മകൾ രേവതിയാണ് തന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞത്. തനിക്കത് ആദ്യം വിശ്വസിക്കാനായില്ല. എന്നാൽ അവൾ തറപ്പിച്ചു പറഞ്ഞപ്പോൾ അതിൽ സത്യമുണ്ടെന്ന് തോന്നി. രേവതി ആ മീറ്റിങ്ങിൽ അവളുടെ അച്ഛനെയാണ് പങ്കെടുപ്പിച്ചത്. തൻ്റെ മകളോ ഒരു നാടക നടിയെ വാടകക്കെടുത്തു. മകളോട് അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചതല്ല, രേവതി പറഞ്ഞത് സത്യമാണോ എന്ന് ഉറപ്പുവരുത്താനായി ചോദിച്ചു പോയതാണ്. അതിനവൾ പറഞ്ഞ മറുപടി കേട്ട് താൻ ഉരുക്കിപ്പോയി. അമ്മയുടെ പാണ്ഡുരോഗം വന്ന ശരീരം മറ്റുള്ളവരെ കാണിച്ച് അവർക്കെന്തിന് വെറുപ്പുണ്ടാക്കണം? മാത്രമല്ല, അമ്മയ്ക്ക് വെള്ളപ്പാണ്ടും വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ചെല്ലാനും മടിയാണല്ലോ. മകളുടെ വാക്കുകൾ അസ്ത്രങ്ങൾ പോലെയാണ് ഹൃദയത്തിൽ വന്ന് തറച്ചത്. എങ്കിലും അവൾ പറഞ്ഞതിനിൽ കാര്യമില്ലേ എന്ന് പിന്നീട് ചിന്തിച്ചപ്പോൾ സംശയിച്ചുപോയി. താൻ അങ്ങനെ പൊതുചടങ്ങുകളിലൊന്നും പങ്കെടുക്കാറില്ലായിരുന്നു. പാണ്ടുള്ള ശരീരവുമായി ചെല്ലുമ്പോഴുള്ള ചിലരുടെ നോട്ടങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് പോലെയുള്ള അവരുടെ കണ്ണുകളെ നേരിടാനുള്ള ത്രാണി തനിക്ക് പണ്ടേയില്ലായിരുന്നല്ലോ. എങ്കിലും മകൾക്കതിനെക്കുറിച്ച് തന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു. ആര് കണ്ടാലും അറച്ചുപോകുന്ന പാണ്ഡുരോഗിയായ അമ്മയെ കോളേജിൽ പ്രദർശിപ്പിക്കാൻ പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും മനപ്രയാസം കാണും. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാലും അവൾക്കെല്ലാം തന്നോടൊന്ന് പറയാമായിരുന്നു എന്ന വിഷമം ബാക്കിയായി. ഇപ്പോൾ എല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ പാകപ്പിഴകൾ തോന്നുന്നു. രാവിലെ സുമി അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് കുളിച്ചൊരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് തനിക്കും അമ്പലത്തിൽ പോകണമെന്ന് തോന്നിയത്. മോളെ, ഇന്ന് ഞാനും ഉണ്ട് അമ്പലത്തിലേക്ക്, താൻ പറഞ്ഞു. എന്നാൽ അത് കേൾക്കാത്തതുപോലെയായിരുന്നു അവളുടെ ഭാവം. താൻ വീണ്ടും അത് പറഞ്ഞപ്പോൾ അവൾ തെല്ല് നീരസത്തോടെ തിരിഞ്ഞു നിന്നു. ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് അമ്പലത്തിൽ വരുന്നുണ്ട്. അവരമ്മയെ കാണുന്നത് അമ്മക്കിഷ്ടമല്ലോ. അതുകൊണ്ട് പിന്നീടൊരിക്കൽ ഞാൻ അമ്മയെ കൊണ്ടുപോകാം, അവൾ പറഞ്ഞു. അവരെന്നെ കാണുന്നത് കൊണ്ട് എനിക്കിപ്പോൾ പ്രയാസമില്ല. മകളോടൊപ്പം അമ്പലത്തിൽ പോകാനുള്ള കൊതി കൊണ്ട് താൻ പറഞ്ഞു. അത് വേണ്ടമ്മേ. ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ എൻ്റെ അമ്മ ഒരു പാണ്ഡുരോഗിയാണെന്ന് അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് കേട്ടപ്പോൾ ഉള്ളിലൊരു മുള്ളു കോറി. മനസ്സ് പിടഞ്ഞു. തൻ്റെ മകൾക്കും താനൊരു നികൃഷ്ടജീവിയായി മാറുകയാണോ? ഓർത്തപ്പോൾ കണ്ണുകളിൽ അശ്രുകണങ്ങൾ പൊടിഞ്ഞു. മോൾക്കും അമ്മയെ കാണുന്നത് വെറുപ്പായി തുടങ്ങിയല്ലേ? അത്രയേ പറയാനായുള്ളൂ. അപ്പോഴേക്കും ഗദ്ഗദം വന്ന് തൊണ്ടയിൽ വിലങ്ങി. കണ്ണുകൾ അണപൊട്ടിയൊഴുകി. അപ്പോഴേക്കും അവൾ തെറ്റു മനസ്സിലാക്കുമെന്നും തൻ്റെ അടുത്ത് വന്ന് ക്ഷമാപണത്തോടെ അമ്മ കരയരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നും കരുതി. തുടർന്ന് തന്നെയും കൂടെ കൂട്ടുമെന്നും പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. എന്തു പറഞ്ഞാലുമുണ്ട് ഒരു കള്ളക്കരച്ചിൽ. ഇനിയെങ്കിലും അമ്മ ഈ പരിപാടി നിർത്തണം. മകൾ കവിളുകൾ വീർപ്പിച്ച് കടുത്ത സ്വരത്തിൽ പറഞ്ഞു. അത് കെട്ടി ഞെട്ടിപ്പോയി. തൻ്റെ മകൾ തന്നെയാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് വിശ്വസിക്കാനാവാതെ താൻ തളർന്നുപോയി. അവൾ പിന്നെ അവിടെ നിന്നില്ല. വേഗം വേഷം മാറി യാത്ര പോലും പറയാതെ അതുകൂടിയായപ്പോൾ ആകെ തകർന്നുപോയ താൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. ഒടുവിൽ എല്ലാ സങ്കടങ്ങളും ഭഗവാനോട് നേരിട്ട് പറയാനാണ് മകൾക്ക് പുറകെ താനും അമ്പലത്തിലേക്ക് തിരിച്ചത്. ആ യാത്ര ഇപ്പോൾ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. കുന്നിറങ്ങി വരുന്ന കാറ്റിനിപ്പോൾ ചന്ദനത്തിൻ്റെ ഗന്ധമാണ്. പൂജാമണിയുടെ അലയോലികളും കേൾക്കാനുണ്ട്. ഭഗവാനെ, അമ്മ ഒരു നിമിഷം നിന്ന് നെഞ്ചത്ത് കൈവച്ച് ധ്യാനനിമീലിതയായി. വീണ്ടും നടക്കാൻ തുടങ്ങവേ പെട്ടെന്നാണ് തൊഴുതു മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ സൂമിയെ കണ്ടത്. അവളുടെ കൂടെ തനിക്ക് അപരിചിതനായ ഒരു ചെറുപ്പക്കാരനുമുണ്ട്. മകൾ അവനെ തൊട്ടുരുമിയാണ് നടക്കുന്നത്. സുമുഖനും സുന്ദരനുമായ അവൻ ആരാണാവൂ? അവളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കുമോ? എന്തായാലും അമ്മയ്ക്ക് അതത്ര പന്തിയായി തോന്നിയില്ല. ഇങ്ങനെ ഇഴുകിച്ചേർന്ന് നടക്കുന്നത് ആളുകൾ കാണുമെന്നുള്ള ഒരു വിചാരമെങ്കിലും അവൾക്ക് വേണ്ടേ? അമ്മ അതോർത്ത് തെല്ല അസ്വസ്ഥയായി. അപ്പോഴേക്കും മകളും അവനും തൊട്ടടുത്തെത്തിയിരുന്നു. ഒരു നിമിഷം അമ്മയുടെയും മകളുടെയും കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടി. മകൾക്ക് പെട്ടെന്ന് ചെറിയൊരു ഞെട്ടലുണ്ടായി, ഒപ്പം പരിഭ്രമവും. അമ്മയ്ക്ക് ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയണമെന്ന് തോന്നി. അവളുമായി അല്പം പിണക്കത്തിലാണെങ്കിലും അവൻ ആരാണെന്നറിയാനുള്ള അവകാശം ഒരമ്മയായ തനിക്കുണ്ടല്ലോ. മോളെ, തന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്ന സുമിയെ നോക്കി അമ്മ വിളിച്ചു. അവളത് കേട്ടില്ലെന്ന മട്ടിൽ നടക്കവേ അമ്മ തെല്ലുറക്കെ വീണ്ടും അവളെ വിളിച്ചു. ആ വിളി ചെറുപ്പക്കാരനും കേട്ടെന്ന് മനസ്സിലായപ്പോൾ സുമിക്ക് നിൽക്കാതെ നിവൃത്തിയില്ലെന്നായി. അവളുടെ മുഖം പക്ഷേ വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അമ്മ മകളെ രൂക്ഷമായെന്ന് നോക്കി. ചെറുപ്പക്കാരൻ്റെ നോട്ടം അപ്പോൾ അമ്മയുടെ ശരീരത്തിലെ വെള്ളപ്പാണ്ടുകളിൽ ഓടി നടക്കുകയായിരുന്നു. ഒരുതരം അറപ്പ് അവൻ്റെ കണ്ണുകളിൽ ഊറിക്കൂടുന്നത് അമ്മ ഒട്ടൊരു വിഷമത്തോടെ കണ്ടു. ഇതാരാ സുമി? ചെറുപ്പക്കാരൻ ചോദിച്ചു. അവൾ അതിന് എന്തു മറുപടി പറയണമെന്നറിയാതെ കുറച്ചു നേരം പതറി നിന്നു. അന്നേരം ചെറുപ്പക്കാരൻ ചോദ്യം ആവർത്തിച്ചു. ഇതാരാണ്? സുമി അറിയുമോ? ഇത് അവളൊരു നിമിഷം നിന്ന് പരിങ്ങി. പിന്നെ എന്തോ പെട്ടെന്ന് മനസ്സിലുറപ്പിച്ച് നാടകീയമായ ഭാവത്തിൽ പറഞ്ഞു. ഇവര് എൻ്റെ വീടിനടുത്തുള്ളതാണ്. അമ്മ അത് കേട്ട് ഇടിവെട്ടേറ്റതുപോലെയായി. അവളുടെ വാക്കുകൾ ലാവാപ്രവാഹമായി അവരെ ചുട്ടു പൊള്ളിച്ചു. അവർ പൊട്ടിക്കരഞ്ഞുപോയി. സുമി ഒരു നിമിഷം കുറ്റബോധത്താൽ എന്നോണം തലകുനിച്ചു. എങ്കിലും അവിടെ നിന്നും എത്രയും വേഗം രക്ഷപ്പെടാനായി അവൾ ചെറുപ്പക്കാരൻ്റെ കൈപിടിച്ച് വിളിച്ചുകൊണ്ട് തിടുക്കത്തിൽ പറഞ്ഞു, വരൂ നമുക്ക് പോകാം അരുൺ. അരുൺ പക്ഷേ ആകെ അമ്പരന്നുപോയി. പെട്ടെന്നുള്ള അമ്മയുടെ കരച്ചിൽ അവനിൽ ചോദ്യചിഹ്നങ്ങളായി മാറി. ആ സ്ത്രീ എന്തിനാണ് പൊട്ടിക്കരഞ്ഞതെന്നറിയാനായി പിന്നെ അവൻ്റെ ശ്രമം. ആ സ്ത്രീ എന്തിനാണ് കരഞ്ഞത്? അവൻ സുമിയെ നോക്കി ചോദിച്ചു. അവൾ അതിന് മറുപടി പറയാനായി ആദ്യം ഒന്ന് പ്രയാസപ്പെട്ടു, പിന്നെ നിസ്സാരഭാവത്തിലെന്നോണം പറഞ്ഞു, ഓ അതിന് വട്ടാണ്. അങ്ങനെയാണോ? ചെറുപ്പക്കാരൻ ചിരിച്ചു. അവൾക്കും അപ്പോൾ ഒപ്പം ചിരിക്കാതിരിക്കാനായില്ല. അമ്മയ്ക്ക് തലകറങ്ങുന്നതുപോലെ തോന്നി. എങ്കിലും അതിനിടയിലും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കണേ എന്നവർ പ്രാർത്ഥിച്ചു. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ ചെറുപ്പക്കാരനൊപ്പം നടന്നകലുകയായിരുന്നു. അമ്മയ്ക്ക് അതുകണ്ട് സങ്കടം സഹിക്കാനായില്ല. തൻ്റെ ജീവിതം മരുഭൂമിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് അവർക്ക് തോന്നി. പാണ്ഡുരോഗിയായ തന്നെ എല്ലാവരും വെറുക്കുന്നു. എല്ലാവരും മറപ്പോടെയാണ് തന്നെ കാണുന്നത്. എങ്കിലും താൻ ജീവന് തുല്യം സ്നേഹിച്ച മകളും തന്നെ കൈവിടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഭഗവാനെ, ഇനിയും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അമ്മയുടെ കണ്ണുകൾ പുഴകളായി. അന്നേരം അമ്പലത്തിൽ നിന്നും ശംഖുവിളി ഉയർന്നു. അമ്മ അമ്പലനടയിൽ കുഴഞ്ഞു വീണു. ആളുകൾ ഓടിക്കൂടവേ അമ്പലത്തിൻ്റെ ഗോപുരം മുകളിൽ ഇരുന്നിരുന്ന ഒരു ബലിക്കാക്ക ആകാശത്തിന് നേരെ പറന്നുയർന്നു.
1: അജിതൻ ചിറ്റാട്ടുകര എഴുതിയ കൊഴിഞ്ഞുവീണ സ്വപ്നങ്ങൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880, 8111933600. സി എം വിസ്താര.
1: സി എം വിസ്താര നെല്ലൂന്നി.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247100, 7025900118.
4: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
5: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
3: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ് ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
5: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ എറ്റ് സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് റേഡിയോ എറ്റ് സ്കൂളിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ റേഡിയോ എറ്റ് സ്കൂളിൽ ഇന്ന് അതിഥികളായിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളിലെ കുട്ടികളാണ് ശ്രീശങ്കര വിദ്യാപീഠം മട്ടന്നൂർ. ഒരുപാട് പരിപാടികൾ, കുട്ടികളുടെ പരിപാടികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്കൂളിലെ. അപ്പോൾ നമുക്കിന്ന് അവരുടെ പരിപാടികൾ ഈ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന, ഇവരെ ഗൈഡ് ചെയ്യുന്ന ഒരു അധ്യാപികയുണ്ട്. അധ്യാപികയെ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. മിസ് പേരെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം നമുക്ക്.
2: ഞാൻ ശ്രീദിവ്യ, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. അതിലുപരി ഒരുപാട് സന്തോഷമുള്ളത് നമ്മുടെ കുട്ടികൾക്ക് റേഡിയോ നിലയം കാണാനുള്ളൊരു സാഹചര്യം കൂടി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പരിപാടി നമുക്ക് പ്രാർത്ഥനയിലൂടെ തുടങ്ങാം. പ്രാർത്ഥന ചൊല്ലുന്നത് തനുശ്രീ പി കെ, നിരഞ്ജന സി എം ആൻഡ് അമയ ടി.

0: മനോഹരമായ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു.
1: അതെ, നമ്മുടെ സ്കൂളിൽ പ്രാർത്ഥനയോടുകൂടി തുടങ്ങി പിന്നെ ഗീതാപാരായണം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ ഓരോ ദിവസവും
0: ആരംഭിക്കുന്നത്.
1: നമ്മുടെ കുട്ടിയൊക്കെ ഓൾറെഡി അറിയാം പ്രേയർ കഴിഞ്ഞാൽ അടുത്തത് ഗീതാപാരായണമാണെന്ന്. അപ്പോൾ അസംബ്ലി ഉണ്ടായാലും ഇല്ലെങ്കിലും അവർ ക്ലാസ്സിൽ നിന്ന് ഗീതാപാരായണം ഓരോ വർഷവും ഓരോ അധ്യായമായിട്ട് ഓരോ ചാപ്റ്ററായിട്ട് അവർ
0: ചൊല്ലും. തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ, ശ്രീശങ്കര വിദ്യാപീഠത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് സംസ്കാരത്തിൽ വേരൂന്നിയിട്ട് ആധുനികതയിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗീതാപാരായണവും രാമായണം മാസവും ഒക്കെ നമ്മൾ ആചരിച്ചു വരുന്നത്.
0: അസംബ്ലിയുടെ എങ്ങനെയാണ്, എല്ലാ ദിവസവും ഉണ്ടാവുമോ അസംബ്ലി?
1: ഇല്ല, അസംബ്ലി ഒരു തിങ്കളാഴ്ച മാത്രം.
0: അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ തോന്നുന്നു. കുട്ടികളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, എപ്പോഴാണ് ഞങ്ങളെ വിളിക്കുക എന്നുള്ളത്. അപ്പൊ ടീച്ചർ, ഇനി അടുത്ത ഏത് പരിപാടിയാണ്?
1: അടുത്തത് നമ്മുടെ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മലയാളം കവിതകൾ. അക്ഷരാകൃഷ്ണൻ ഒരു കവിതയുമായി വരുന്നു, വയലാറിന്റെ രാജഹംസം.
0: വീട് എവിടെയാണ് അക്ഷര?
2: എന്റെ വീട് മയിലാണ്.
0: മയിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്നു.
2: എങ്ങനെയാണ്? സ്കൂളിലെ അധ്യാപികയാണ്.
0: അപ്പോ സ്കൂൾ അധ്യാപിക ആയതുകൊണ്ട് ഈ സ്കൂളിൽ തന്നെ പഠിക്കാന്ന് വെച്ചു. അപ്പൊ അമ്മയും മോളും കൂടി രാവിലെ ഇങ്ങ് വരും അല്ലേ? എങ്ങനെയുണ്ട് മയിൽ നിങ്ങത്തുന്നുള്ള ആ ഒരു യാത്രയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ?
2: രാവിലെ വരേണ്ടത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ കുഴപ്പമില്ല,
0: എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഏത് ക്ലാസ്സിലാന്ന് പറഞ്ഞു? ചെറുതാമ്പഴേ സ്കൂൾ തന്നെയായിരുന്നു.
2: അല്ലല്ല, കഴിഞ്ഞ കൊല്ലം വന്നു.
0: കഴിഞ്ഞ കൊല്ലം വന്നു. അതുവരെ എവിടെയാ പഠിച്ചേ?
2: നാട്ടിൽ തന്നെ ഒരു സ്കൂൾ.
0: അപ്പൊ പുതിയ സ്കൂളിൽ നിന്ന് പഴയ സുഹൃത്തുക്കളെല്ലാം വിട്ടു വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു?
2: ആദ്യം കുറച്ച് വിഷമമുണ്ടായിരുന്നു, പിന്നെ അത് ഓക്കെ.
0: ഓക്കെ, ഇവിടെ വന്നപ്പോ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പോഴൊക്കെ. അപ്പോ നമുക്ക് കവിതയിലേക്ക് കടക്കാം.
3: വയലാർ രാമവർമ്മയുടെ രാജഹംസം.

0: നന്ദി.
1: അക്ഷര മനോഹരമായിട്ടാണ് വയലാർ രാമവർമ്മയുടെ കവിത ഇപ്പൊ ആലപിച്ചത്. ആർക്കെങ്കിലും ആ കവിതയെ കുറിച്ചിട്ട് പറയാൻ പറ്റുമോ?
0: വയലാർ രാമവർമ്മ,
1: ഇത് ആരാണ് പറയുന്നതെന്നും കൂടി ശ്രദ്ധാകൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും.
0: ഞാൻ ശിവദ, ശ്രീശങ്കരയിലെ പ്ലസ് വണ് പഠിക്കുന്നു ബയോസയൻസ്.
1: ഡ്രസ്സിന്റെ മേലെ ഒരു ഇതൊക്കെ ഉണ്ട്, എന്താണ്, എന്തോ ഒരു പദവി വഹിക്കുന്ന ആളാണ്.
0: അതെ, സ്കൂളിലെ ഡെപ്യൂട്ടി ലീഡറാണ്. അപ്പോ ആ ഒരു പദവി കിട്ടിയിട്ടുണ്ട്. ഇലക്ഷൻ നിന്ന് ജയിച്ച്.
1: ഇലക്ഷൻ ഉണ്ടായിരുന്നു?
0: അതെ അതെ, സ്കൂളിലെ ലീഡർ ആവാനും ഡെപ്യൂട്ടി ലീഡർ ആവാനും ഇലക്ഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളാണ് ഈ പദവിയിലേക്ക് എത്താറുണ്ട്.
1: എന്ത് മറിമായമാണ് ഈ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തത്?
0: എല്ലാവർക്കും ഉള്ള സ്നേഹം, അവരോട് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നുള്ളൊരു വിശ്വാസം, അതൊക്കെയാണ്.
1: അങ്ങനെയാണ് കുട്ടികളെ കയ്യിലെടുത്തത്. എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ്, നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു പദവി നന്നായി കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം.
0: അതെ അതെ, വയലാർ രാമവർമ്മയുടെ കവിതയാണ് രാജഹംസം. ഇത് പ്രണയനഷ്ടം, കടുത്ത മാനസിക വേദന, മരണവും അങ്ങനെ ഉള്ള കാര്യങ്ങൾ പ്രമേയമാക്കി വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണ്.
1: അങ്ങനെ എന്തോ ഒരു ഇൻസിഡന്റ് സംഭവിച്ച സമയത്ത് അദ്ദേഹം എഴുതിയതാവാം.
0: അങ്ങനെ ആവാം.
1: ഓക്കെ, എന്തായാലും വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അല്ലേ?
0: വളരെ മനോഹരമായിട്ട്.
1: അക്ഷരയെ കുറിച്ച് വേറൊന്നും പറയണ്ടോ? എങ്ങനെ സ്കൂളിലെ പരിപാടിക്ക്?
0: അക്ഷര കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സ്കൂളിൽ വന്നത്. നമ്മുടെ മലയാളം അധ്യാപികയായ പൂർണ്ണവയസ്സിന്റെ മോളാണ്. അപ്പോ വളരെ കഴിവുള്ള കുട്ടിയാണ്. ഡാൻസിനായാലും കവിത പാരായണത്തിലായാലും എല്ലാത്തിനും നിൽക്കുന്ന
1: സകലകലാവല്ലഭ്യാണ്. ഓക്കേ, അത് തുടർന്ന് പോവാൻ സാധിക്കട്ടെ അല്ലേ?
0: അതെ,
1: അടുത്തയാളെ വിളിക്കാലേ.
2: അതെ,
1: അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് ടീച്ചർ വിളിക്കുകയാണ്.
2: എല്ലാരും ഏറ്റവും ആസ്വദിച്ച് കേൾക്കുന്ന ഒന്നാണ് സിനിമാ ഗാനം. ഇവിടെ നമുക്ക് വേണ്ടി ഒരു സിനിമാ ഗാനം ആലപിക്കാൻ പോകുന്നു നമ്മുടെ സ്വന്തം അമയ ടി വി.
1: നമ്മുടെ ഡെപ്യൂട്ടി ലീഡർ അമ്മയെ കുറിച്ച് പറയാൻ പറ്റില്ലേ? എല്ലാവരുടെയും സ്നേഹ ഭാജനമാണ് നമ്മളെ ഡെപ്യൂട്ടി ലീഡർ. അമ്മയെ കുറിച്ച് ശിവതക്ക് എന്താണ് പറയാനുള്ളത്?
0: അമ്മയ ഈ പറഞ്ഞ പോലെ നന്നായി പാടുന്ന ഒരാളാണ്.
1: ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ?
0: അതെ, അമ്മയുടെ പാട്ട് കേൾക്കാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ ടി വി എന്ന് പറഞ്ഞാൽ ഓള് പാടുന്നത് അങ്ങനെയാ നമ്മള് പറയാറുള്ളത്. അതുപോലെ നല്ല സ്വഭാവമാണ് നമ്മളോടെല്ലാം.
1: ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ, എന്താ പറയുക, ലാളിത്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി.
0: സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്.
1: എപ്പോഴും ചിരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു.
0: അതെ അതെ,
1: അമ്മയ പൊങ്ങി പോവോ? ഇല്ല. ഓക്കെ, അതെല്ലാം സത്യമാണ്. അമ്മയ ഏത് പാട്ടാണ് ഇന്ന്?
3: ഞാനിന്ന് ജാനകി അമ്മയുടെ മേലെ മേലെ മാനം എന്ന് പറയുന്നത്.
1: അപ്പം നമുക്ക് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ശ്രീശങ്കര വിദ്യാപീഠത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ജാനകി അമ്മയെ ഒന്ന് അനുസ്മരിക്കാം അല്ലേ ഈ ഒരു പാട്ടിലൂടെ?

0: അടിപൊളി, നന്നായിട്ട് പാടി. അമ്മയല്ലേ? അമ്മയുടെ വീട് എവിടെയാണ്?
1: ഞാൻ മരുതായി എന്നാണ് വരുന്നത്, മട്ടന്നൂരിലെ മരുതായി.
0: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്? അമ്മയാ,
1: അച്ഛൻ, അമ്മ, അനിയൻ.
0: അനിയൻ, അനിയൻ എവിടെ പഠിക്കുന്നത്?
1: അനിയൻ ശ്രീശങ്കരത്തിൽ.
0: ഏത് ക്ലാസ്സാ?
1: തേർഡ്.
0: അനിയൻ പാടുവോ?
1: ആ.
0: അമ്മയ്ക്കോ അച്ഛനോ പാടാനുള്ള കഴിവുണ്ടോ?
1: അമ്മ പാടും.
0: അതാണ് മകൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് വേദികളിൽ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ക്ലബ്ബ് പരിപാടിക്കൊക്കെ പാടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും ഈ പാട്ട് തുടർന്ന് പോവുക. പഠിക്കുന്നുണ്ടോ പാട്ട്?
1: ആ, പഠിക്കുന്നുണ്ട്.
0: എവിടെ?
1: ശിവരഞ്ജനി കലാക്ഷേത്രത്തിൽ.
0: കുറെ വർഷമായി?
1: മൂന്നാല് വർഷമായി.
0: ആണല്ലേ? ഓക്കെ.

0: അടുത്ത പരിപാടിയിലേക്ക് പോവാം.
1: അടുത്തതായിട്ട് നമുക്കൊരു ഹിന്ദി കവിത കേൾക്കാം. ശ്രീശങ്കര വിദ്യാപീഠത്തിലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, അങ്ങനെ നാല് ഭാഷകൾക്കും നമ്മൾ ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് സംസ്കൃതം കൂടി പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBSEയുടെ പുതിയ നാല് ഭാഷ R1, R2, R3, R4 എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമല്ല.
0: അപ്പോൾ പല സ്കൂളുകളും എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് വന്നപ്പോൾ ഒന്ന് ഇതായിട്ടുണ്ടാവും, നിങ്ങൾക്കത് പ്രശ്നമാവാതെ പോയി.
1: അടുത്തത് അതിഥി, ഒരു ഹിന്ദി റെസിറ്റേഷൻ.
0: നമുക്ക് അതിഥിയെ കുറിച്ച് അറിയണ്ടേ? ആസ് യൂഷ്വൽ നമുക്ക് ആരോടാ ചോദിക്കുന്നതല്ലത്? എല്ലാ കുട്ടികളെയും കൂടുതൽ മനസ്സിലാക്കിയ ഒരു ലീഡർ തന്നെയാണ് ശിവദയോടെ തന്നെ ചോദിച്ചാലോ? എല്ലാവരുടെ അഭിപ്രായം എന്താ? വേറെ ആർക്കെങ്കിലും ശിവദയേക്കാൾ കൂടുതൽ അതിഥിയെ പറ്റി പറയാൻ താല്പര്യമുള്ളവരുണ്ടോ? ഇല്ല. അപ്പൊ ശിവദ തന്നെ തുടങ്ങിക്കോളൂ അതിഥിയെ കുറിച്ച് പറയാം.
1: ശിവദയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിഥി.
0: അപ്പൊ പിന്നെ ശിവദ അല്ലാതെ പിന്നെ ആര്? ശിവദ ഇപ്പം മിസ് പറഞ്ഞു ശിവദയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിഥി. തുടങ്ങിക്കോളൂ.
2: അതിഥി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തെ ബന്ധം മാത്രല്ല, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എന്റെ കൂടെയുള്ള ആളാ.
0: ഗ്രേറ്റ്.
2: അതെ, ഞാൻ ഈ സ്കൂളിലെ ശ്രീശങ്കരയിൽ വരുന്നത് LKG തൊട്ടാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഒരു പുതിയ കുട്ടി, TV അതിഥി, ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ആ ടൈം വരുന്നത്. അന്ന് ഒപ്പം കൂടിയതാണ്. പിന്നെ ഇപ്പോ 10th കഴിഞ്ഞു, +1 എത്തി, ഇപ്പോഴും എന്റെ കൂടെ
0: പറിച്ചെറിഞ്ഞിട്ടും പോകുന്നില്ല. കൂടുതൽ പറയുകയാണെങ്കിൽ വീട് എവിടെയാണ്?
2: അതിഥീന്റെ വീട് ഇല്ലമൂലയാ വരുന്നത്, സ്കൂളിന്റെ അടുത്ത് തന്നെയാ. നമ്മൾ രണ്ടുപേരും നടന്നു പോകുന്നയാ, വേറെ വഴിയാകുമ്പോൾ നമ്മൾ രണ്ടുപേരും നടന്നു പോകുന്ന ആൾക്കാരാണ്. പിന്നെ അതിഥി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേരാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ സകലകലാവല്ലഭ്യാണ് എല്ലാത്തിനും, പാട്ടായാലും ഡാൻസ് ആയാലും, ഇങ്ങനെ പല കഴിവുകളുണ്ട്. അതുപോലെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അതിഥി.
0: അതിഥിക്ക് ഭയങ്കരമായിട്ട് നാണം വരുന്നുണ്ട്. എന്തായാലും ശിവദ, നമുക്ക് അതിഥിയുടെ രജിസ്ട്രേഷൻ കേട്ടിട്ട് അതിഥിയോട് ബാക്കി ചോദിക്കാം അല്ലേ? അതല്ലേ നല്ലത്?
2: അതാ നല്ല.
3: बाधा विघ्नों को चूम चूम, सह धूप घाम पनी पत्थर, पांडव आए कुछ और निखर, सौभाग्य न सब दिन सोता है, देखे आगे क्या होता है, मैत्री की राह बताने को, सबको सुमार्ग पर लाने को, दुर्योधन को समझाने को, भीषण विध्वंस बचाने को, भगवान हस्तिनापुर आए, पांडव का संदेश लाए, दो न्याय अगर तो आधा दो, पर इसमें भी यदि बाधा हो तो दे दो केवल 5 ग्राम, रखो अपनी धरती तमाम, हम वही खुशी से खाएंगे, परिजन पर असीना उठाएंगे। दुर्योधन वो भी दे न सका, आशीष समाज की ले न सका, उल्टे हरि को बांधने चला, जो था साध्य साधने चला, जब नाश मनुज पर छाता है, पहले विवेक मर जाता है। हरी ने भीषण हुंकार किया, अपना स्वरूप विस्तार किया, डगमग डगमग दिक्कज रोले, भगवान कुपित होकर बोले, जंजीर बढ़ा कर साध मुझे, हाँ हाँ दुर्योधन बांध मुझे, ये देख गगन मुझमें लय है, ये देख पवन मुझमें लय है, मुझमें विलीन झंकार सकल, मुझमें लय है संसार सकल, अमरत्व फूलता है मुझमें, संहार झूलता है मुझमें, उदयाचल मेरा दीप्त बाल, भूमंडल वक्षस्थल विशाल, बुझ परिधिबंध को गेरे है, मैनाग मेरु पग मेरे है, दीप्ते जो ग्रह नक्षत्र निकर, सब है मेरे मुख के अंदर, दृग हो तो दृश्य अकांड देख, मुझमें सारा ब्रह्मांड देख, चर अचर जीव जग शर अक्षर नश्वर मनुष्य सुर जाति अमर, शतकोटि सूर्य शतकोटि चंद्र शतकोटि सरित सर सिंधु मंद्र, शतकोटि विष्णु ब्रह्मा महेश, शतकोटि विष्णु जलपति दनीश, शतकोटि रुद्र शतकोटि काल, शतकोटि दंडधर लोकपाल, जंजीर बदाकर साध इन्हें, हाँ हाँ दुर्योधन बांध इन्हें, भूलोक अतल पाताल देख, भूलोक अतल पाताल देख, गत और अनागत काल देख, यह देख जगत का आदि सृजन, यह देख महाभारत कारण, मृतकों से पटी हुई भू है, पहचान इसमें कहा तू है, अंबर में कुंतल जाल देख, पद के नीचे पाताल देख, मुट्ठी में तीनों काल देख, मेरा स्वरूप विकराल देख, सब जन्म मुझी से पाते हैं, फिर लौट मुझी में आते हैं। जिह्वा से कटती ज्वाल सघन, सांसों में पाता जन्म पवन। पड़ जाती मेरी दृष्टि जिधर, हंसने लगती है सृष्टि उधर। मैं जबी मूदता हूँ लोचन, छा जाता चारों और मरण। बांधने मुझे तो आया है, जंजीर बड़ी क्या लाया है। यदि मुझे बांधना चाहे मन, पहले तो बांध अनंत गगन। सुने को साध न सकता है, वह मुझे बांध कब सकता है। हितवचन नहीं तूने माना, मैत्री का मूल्य न पहचाना। तो ले, मैं भी अब जाता हूँ, अंतिम संकल्प सुनाता हूँ। याचना नहीं, अब रण होगा। जीवन जय या कि मरण होगा। धन्यवाद।
0: अदिति,
4: ഇത് രാംധാരി സിംഗ് ദിൻകർ എഴുതിയ ഒരു കവിതയാണ്. അത് രശ്മിരതി എന്ന ഒരു ഗ്രന്ഥത്തിലെ ഒരു കവിതയാണ്, കൃഷ്ണകി ചേതാവനി എന്ന പേരുള്ള.
0: അപ്പൊ മനോഹരായിട്ട് അതിഥി ഈ ഒരു ഹിന്ദി റെസിറ്റേഷൻ അവതരിപ്പിച്ചു. അതിഥി, വീട്ടിൽ ആരൊക്കെയുള്ളത്?
4: വീട്ടില് ഞാൻ, ഏട്ടൻ, അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ.
5: അമ്മയുടെ അമ്മയും നമ്മുടെ സ്കൂളിലെ
4: ഷീജ എന്ന പേര് ഓഫീസ് സ്റ്റാഫാണ്.
0: ശിവത പറഞ്ഞു ഒന്നാം ക്ലാസ്സിനാണ് ഇവിടെ എത്തിയത്. എന്താ ഇവിടത്തേക്ക് വന്നതെന്ന് അറിയോ?
4: അച്ഛന്റെ ജോബ് മാറിയപ്പോ, ജോബ് മാൽദ്വീപ്സിലേക്ക് ഷിഫ്റ്റ് ആയപ്പോ നമ്മളും ബാംഗ്ലൂരിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റായി.
0: അങ്ങനെ വന്നതാണ്. ഇപ്പം എവിടെയാ അച്ഛനുള്ളത്?
4: ഇപ്പൊ അച്ഛൻ ഇവിടെ തന്നെയാ ഉള്ളത്,
0: നാട്ടിലുണ്ട്.
4: ദുബായിന്ന് ലീവ് എടുത്തിട്ട് വന്നയാ.
0: ഓക്കേ.
6: മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കേൾക്കാം.
0: റേഡിയോ ടു സ്കൂളിലേക്ക് കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാം. അയച്ചു തരേണ്ട നമ്പർ ഇതാണ്: 9037008960. മറക്കാതെ പരിപാടികൾ അയക്കുക. നമുക്ക് അടുത്ത റേഡിയോ സ്കൂളിലൂടെ അത് കേൾക്കാം.

മധുര ഗീതങ്ങൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തി. മലയാള സിനിമകളിലെ കൃഷ്ണഭക്തി ഗാനങ്ങളാണ് ഇന്ന് മധുര ഗീതങ്ങളിൽ. പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമകളിലും പുതിയ കാല സിനിമകളിലും കൃഷ്ണഭക്തി ഗാനങ്ങൾ ധാരാളമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1961 പുറത്തിറങ്ങിയ ഭക്തകുചേല എന്ന സിനിമയിലെ ഗാനമാണ് ആദ്യം. പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി, ജോസ് പ്രകാശ് തുടങ്ങിയവർ അഭിനയിച്ച ഭക്തകുചേലയിൽ 24 ഗാനങ്ങളുണ്ട്. തിരുനയനാർ കുറിച്ച് മാധവൻ നായർ രചന നിർവഹിച്ച ഈ ഗാനങ്ങളിൽ മിക്കതും ശ്രീകൃഷ്ണ ഭക്തി ഗാനങ്ങളാണ്. ബ്രദർ ലക്ഷ്മണന്റെ സംഗീതത്തിൽ കമുകറ പുരുഷോത്തമനും പി ലീലയും സംഘവും പാടിയ ഗാനം. മായാ മാധവ ഗോപാല, നീയേ

നസീറും ജയനും ശാരദയും എം ജി സോമനും അടൂർ ബാസയും തിക്കുറിശിയും മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിൽ 7 ഗാനങ്ങളാണുള്ളത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം നൽകി അമ്പിളി രാജശേഖരൻ പാടിയ ഗാനം വൃന്ദാവനം സ്വർഗമാക്കിയ ശ്രീകൃഷ്ണ രാഗമന്ദാകിനി തീർത്ഥമൊരുക്കിയ കാർവർ

1976 പുറത്തിറങ്ങിയ മോഹിനിയാട്ടം എന്ന സിനിമയിൽ ഭക്തിസാന്ദ്രമായ ഒരു കൃഷ്ണസ്തുതിയുണ്ട്. ജയദേവ കൃതിക്ക് ദേവരാജൻ ഈണം നൽകി മണ്ണൂർ രാജകുമാരൻ ഉണ്ണി പാടിയ ഒരു ഗാനമുണ്ട്, രാധിക കൃഷ്ണ.

ടി ഹരിഹരന്റെ സംവിധാനത്തിൽ 1977 പുറത്തിറങ്ങിയ സിനിമയാണ് സുജാത. പ്രേംനസീർ, എം ജി സോമൻ, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജയഭാരതി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണ രചനയിൽ രവീന്ദ്ര ജെയിൻ സംഗീതം നൽകിയ ഗാനങ്ങളുണ്ട്. ഹേമലതയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ, അഭയം നീയരുളൂ അഭയം നീയരുളൂ.

ഹരിഹരൻ സംവിധാനം ചെയ്ത സംഗീത സാന്ദ്രമായ ഒരു സിനിമയാണ് 1992 സർഗം. നെടുമുടി വേണു, മനോജ് കെ ജയൻ, വിനീത് തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയിൽ 11 ഗാനങ്ങളുണ്ട്. യൂസുഫ് അലി കേച്ചേരിയുടെ ഭക്തിനിർഭരമായ വരികൾക്ക് ബോംബെ രവി ഈണമിട്ട് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കൃഷ്ണകൃപാസാഗരം.

കൃഷ്ണഭക്തി ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഗാനമാണ് നന്ദനം എന്ന സിനിമയിലുള്ളത്. ഈ സിനിമയിൽ ഒന്നിലധികം ഗാനങ്ങൾ കൃഷ്ണഭക്തി പ്രധാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട ഗാനം. സിനിമ കണ്ടിറങ്ങിയിട്ടും ചിത്രയുടെ മനോഹരമായ ആലാപനവും ബാലാമണി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകുന്ന നവ്യ നായരെയും സിനിമാസ്വാദകർ മറക്കാനിടയില്ല. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ

2004 പുറത്തിറങ്ങിയ സസ്നേഹം സുമിത്ര എന്ന സിനിമയിൽ ഒരു മനോഹരമായ കൃഷ്ണഭക്തി ഗാനമുണ്ട്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് അവസരിപ്പിച്ച നേണമിട്ട് ഗായത്രി അശോകൻ പാടിയ ഗാനം. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല, കൃഷ്ണതുളസിക്കെതിരായി ജന്മം.

ചിത്രയും സംഘവും ആലപിക്കുന്ന ഒരു കൃഷ്ണഭജൻ ഏകലവ്യൻ എന്ന സിനിമയിലുണ്ട്. ഗിരീഷ് പുത്തഞ്ചിയുടെ വരികൾക്ക് രാജാമണി ഈണം നൽകിയ ഗാനം. നന്ദകിശോര ഹരേ മാധവ നീയാണ്.

മൊഴിമാറ്റ ചിത്രമായി ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയ ബാഹുബലി എന്ന സിനിമയിൽ ഒരു കൃഷ്ണഭക്തി ഗാനമുണ്ട്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MM കീരവാണി ഈണമിട്ട് ശ്വേതാമോഹൻ പാടിയ ഗാനം. മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശ സനന്ദ.

2001 പുറത്തിറങ്ങിയ സൂത്രധാരൻ എന്ന സിനിമയിൽ എസ് രമേശൻ നായർ രചിച്ച് രവീന്ദ്രൻ ഈണമിട്ട ഗാനം എടപ്പാൾ വിശ്വനും ഗായത്രി അശോകനും ചേർന്ന് പാടുന്നു. ഹരിയോം ശ്യാമഹരേ കൃഷ്ണഹരേ ദേവഹരേ ഗോപഹരേ പ്രേമഹരേ പാഹിമുരാരേ.

ഫോട്ടോഗ്രാഫർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഒരു കൃഷ്ണഭക്തി ഗാനമുണ്ട്. കൈതപ്രം രചന നിർവഹിച്ച് ജോൺസൺ ഈണമിട്ട് യേശുദാസും മഞ്ജരിയും ചേർന്ന് പാടിയ ഗാനം. എന്തേ കണ്ണന് കറുപ്പ് നിറം, എന്തേ കണ്ണന് ഇത്ര കറുപ്പ് നിറം.

മലയാളത്തിൻ്റെ അമ്മ കവിയൂർ പൊന്നമ്മ ഗാനരംഗത്ത് അഭിനയിക്കുന്ന ബാബാ കല്യാണി എന്ന സിനിമയിലൊരു ഗാനമാണ് അടുത്തത്. ശരത് വയലാറിൻ്റെ വരികൾക്ക് അലക്സ് പോളിൻ്റെ സംഗീതം, ഗായകൻ ജി വേണുഗോപാൽ. കൈനിറയെ വെണ്ണ തരാം, കവിളിലൊരു ഉമ്മ തരാം.

0: മലയാള സിനിമയിലെ ഏതാനും കൃഷ്ണഭക്തി ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇതുവരെ കേട്ടത്.
1: മധുരഗീതങ്ങൾ.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. അനശ്വര ഗായിക എസ് ജാനകിയെ ഓർത്തുകൊണ്ട് അനശ്വര ഗായിക എസ് ജാനകിയുടെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അവതരണം കെ കെ ലീന ടീച്ചർ, മട്ടന്നൂർ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം.

എന്ന സ്നേഹ മധുര ഗാനത്തിലൂടെ നമ്മളെയെല്ലാം അനുഗ്രഹിച്ച ആ സ്വരസാന്നിധ്യം നമ്മളെയെല്ലാം പ്രിയങ്കരിയായ എസ് ജാനകി ഓർമ്മയായി. എങ്കിലും ആ മഹാഗായിക ഇന്നും സംഗീതം കൊണ്ട് നമ്മളെ എല്ലാവരുടെയും മനസ്സിനെയും ഹൃദയത്തെയും പൂർണ്ണമായും ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.

ഈ പാട്ടിൻ്റെ വരികൾ അന്വർത്ഥമാക്കി ജീവിതം മുഴുവൻ സംഗീത സാന്ദ്രമാക്കിയ പ്രിയപ്പെട്ട ജാനകിയമ്മക്കും ജാനകിയമ്മയുടെ സംഗീതത്തിനും മരണമേയില്ല. ആ മരണമില്ലാത്ത ഗാനങ്ങൾ, അനശ്വര ഗാനങ്ങൾ, സ്ത്രീ എന്ന സിനിമയിലെ

കെ ജെ യേശുദാസ്, പി ജയചന്ദ്രൻ, പി സുശീല, എസ് ജാനകി, പി മാധുരി, വാണി ജയറാം, എ എം രാജ, പിന്നെ ഇപ്പോഴുള്ള കെ എസ് ചിത്ര, മധു ബാലകൃഷ്ണൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഗായകർ നമ്മുടെ മലയാള ചലച്ചിത്ര ലോകത്തെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ സംഗീതം നമ്മളിൽ സൃഷ്ടിക്കുന്നത് പലതരത്തിലുള്ള വികാരങ്ങളാണ്. പക്ഷെ അവരിൽ എസ് ജാനകിയുടെ സംഗീതത്തിന് ചില പ്രത്യേകതകൾ, ചില സവിശേഷതകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാനകിയമ്മയുടെ പഴയ ഒരു ഗാനം, നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ആ ഗാനം, മുൾക്കിരീടം എന്ന സിനിമയിൽ 1967 പുറത്തിറങ്ങിയ മുൾക്കിരീടത്തിലെ സംഗീത സംവിധായകൻ പ്രദീപ് സിംഗിൻ്റെ സുന്ദരമായൊരു ഗാനമുണ്ട്.

ഏതില്ല, അതുകൊണ്ട് തന്നെ ആ പാട്ടും പുറത്തു വന്നില്ല. പിന്നീട് അങ്ങോട്ട് തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ ഏതാണ്ട് 48,000 പരം ഗാനങ്ങൾ. ഓരോ പാട്ട് പാടുമ്പോഴും അതിലുള്ള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആ വാക്കുകളുടെ ഭാവം, അതിൻ്റെ അർത്ഥം, അതുപോലെ വരികളുടെ ആശയം, ഈ പാട്ടിൻ്റെ പശ്ചാത്തലം എല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ജാനകിയമ്മ ആലപിക്കുന്നത്. അത് അവരുടെ മാത്രം ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുണ്ട്. കാറ്റത്തേക്കിളിക്കൂടിലെ ഒരു ഗാനം നമുക്ക്

ജാനകിമ്മയുടെ ജീവിതയാത്രയിലെ ആന്ധ്രാപ്രദേശിൽ ജനിച്ച് തമിഴ്നാട്ടിൽ വസിച്ച് കേരളത്തിൽ പരിലസിച്ച് ഒടുവിൽ കർണാടകത്തിൽ ലയിച്ച ഈ പ്രതിഭയുടെ സംഗീതവും വിവിധ സംസ്ഥാനങ്ങളുടെ തന്നെ

പൊതു സ്വത്തായി മാറിയിട്ടുണ്ട്. പുരസ്കാരങ്ങളെ പറ്റി പറയുവാണെങ്കിൽ 4 തവണ ദേശീയ പുരസ്കാരം, നിരവധി തവണ വിവിധ സംസ്ഥാന പുരസ്കാരങ്ങൾ, ഇങ്ങനെ ബഹുമതികളുടെ ഒരു ഭണ്ഡാരം തന്നെയായിരുന്നു. ജീവിതത്തിലെ ലാളിത്യം നിറഞ്ഞ ജാനകിയമ്മ 2013 അവർക്ക് പത്മഭൂഷൺ പുരസ്കാരം, അത് തിരസ്കരിക്കാനുള്ള ചങ്കൂറ്റം പോലും ആ മഹാവ്യക്തിത്വത്തിന് ഉണ്ടായിരുന്നു. 1977 ആദ്യത്തെ ദേശീയ അവാർഡ്, 16 വയതിനിലെ എന്ന ചിത്രത്തിലെ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ എന്ന ഗാനത്തിന്. 1980 മലയാളത്തിലെ ഓപ്പോളിലെ

എന്ന ഗാനത്തിനാണ് കിട്ടിയത്. 1984 സിതാര എന്ന തെലുങ്ക് ചിത്രത്തിന് വെന്നല്ലോ ഗോദാരി എന്ന ഗാനത്തിന്, പിന്നീട് 1992 തേവർ മകൻ എന്ന തമിഴ് ചിത്രത്തിലെ ഇഞ്ചി

ഈ പാട്ടിലെ കുസൃതി നിറഞ്ഞ ഭാവവും അതേപോലെ ഇടയിലിങ്ങനെ ചെറിയ ചെറിയ ചിരിയും അതൊക്കെ ജാനകിയമ്മയുടെ പ്രത്യേകതകളാണ്. ഈ ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാം.

മലയാള സിനിമയിലെ ആദ്യമായി അവർ പാടിയത് 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ്. ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ, കരൾ നീറുകയോ എൻ വാഴ്വിൽ. 1962 കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനം. ആ ഗാനമാണ് സംഗീത ജീവിതത്തിലെ ജാനകിയമ്മയുടെ നാഴികക്കല്ലായി മാറിയത്.

ഈ ഗാനം പാടി ഫലിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ പാട്ടിനൊപ്പം തന്നെ നാദസ്വരത്തിൻ്റെ വിളയാട്ടം ഉണ്ടായിരുന്നു. പ്രശസ്തനായ നാദസ്വര വിദ്വാൻ കാരക്കുറിച്ചി അരുണാചലം, അവരുടെ ഈ നാദസ്വരത്തിൻ്റെ ഭാവത്തോടു കൂടി കിടപിടിക്കുന്ന തരത്തിലാണ് ഗായികയുടെയും ശബ്ദം വേണ്ടത്. ഗായികയുടെ ശബ്ദവും നാദസ്വരവും ഇതുപോലെ അതിലുള്ള ഗമകങ്ങളും സ്വരങ്ങളും അതേ ഭാവത്തിൽ അതേ ശ്രുതിയിൽ ആലപിക്കാൻ അന്നത്തെ പ്രമുഖ ഗായികമാർക്കൊന്നും ശരിക്കും ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും അതിന് മുതിർന്നില്ല. അവസാനം പി ലീല എന്ന മഹാഗായികയാണ് എസ് ജാനകി എന്ന അന്നത്തെ ഉയർന്നു വരുന്ന ആ ഗായികയെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ആ ശബ്ദ വൈഭവം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ആ ഗാനം സൂപ്പർ ഹിറ്റായി മാറി. എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്വരങ്ങളും മറ്റും വരുന്ന ഭാഗം പാടണമെങ്കിൽ അത് ക്ലാസിക്കൽ മ്യൂസിക്, അതായത് ശാസ്ത്രീയമായി അഭ്യസിക്കണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ജാനകിയമ്മ ക്ലാസിക്കൽ മ്യൂസിക് കുറച്ച് മാസങ്ങൾ മാത്രം പഠിച്ചു വന്ന ആളാണെന്നുള്ളത് ഈ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായി ആ ഗാനം നമുക്ക് വേണ്ടി പാടിത്തന്നു. അതൊന്ന് നമുക്ക് ആസ്വദിക്കാം.

ശിങ്കാരവേലനെ എന്നുള്ള ആ ഗാനം പോലെ തന്നെ മലയാളത്തിൽ 1974 സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി സ്വാമി കൂട്ടുകെട്ടിൽ ഒരു ഗാനം പിറന്നിട്ടുണ്ട്. അതിൻ്റെ

ഈ പാട്ടിലും നാദസ്വരവും ഗാനവും ഒന്നിച്ച് വരികളും ഒരുപോലെ ശ്രുതിയിൽ ചേർത്തുകൊണ്ട് പാടേണ്ട ഒരു അവസരമായിരുന്നു. നാമഗിരിപ്പേട്ട കൃഷ്ണൻ എന്ന നാദസ്വര വിദ്വാന്റെ കൂടെ ജാനകിയമ്മയുടെ സ്വരവും കൂടി എത്തിയപ്പോൾ ആ പാട്ടും സൂപ്പർ ഹിറ്റായി മാറി. ഇങ്ങനെയുള്ള പാട്ടുകൾ മനുഷ്യ ശബ്ദത്തിൽ സ്വരങ്ങളെ ഒക്കെ പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത ജാനകി അമ്മക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴൊക്കെ അവരുടെ ഒരേ ഒരു ഉത്തരം, ഇതൊക്കെ തനിയെ വരുന്നതാണ്, ഈശ്വരൻ ചെയ്യിക്കുന്നതാണ് എന്നൊക്കെയാണ്. ഞാനല്ല, അത് ഈശ്വരനാണ് എന്നിൽ ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടിക്കുന്നത്. അതാണ് അവരുടെ ഈശ്വരാധീനം എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ സാങ്കേതിക വിദ്യ പുരോഗമിച്ചിട്ടുണ്ട്, ശൈലികളൊക്കെ മാറി വന്നു, പുതിയ തലമുറകളും പാട്ടുകാരും പാട്ടുകളും ഒക്കെ പിറന്നു വന്നു. എന്നാലും പകരം വെക്കാൻ മറ്റൊരു ശബ്ദമില്ലാതെ ജാനകിയമ്മ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മൂന്ന് തലമുറ കഴിഞ്ഞ ചെറിയ മക്കൾ പോലും ആ ജാനകിയമ്മ ഗാനങ്ങളൊക്കെയാണ് റിയാലിറ്റി ഷോകളിലും മത്സരങ്ങളിലും ഒക്കെ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മനോഹരമായ ഗാനങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ പഴയ മുഖങ്ങളോ യാത്രകളോ കാലഘട്ടങ്ങളോ സംഭവങ്ങളോ ഒക്കെയാണ് നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതാണ് ഇത്തരത്തിലുള്ള സംഗീതത്തിൻ്റെ ശക്തി. ഒരു തെറാപ്പിയും കൂടിയാണ് സംഗീതം.

0: അനശ്വര ഗായിക എസ് ജാനകിയെ ഓർത്തുകൊണ്ട് അനശ്വര ഗായികയ്ക്ക് ഗാനാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവതരിപ്പിക്കുന്നത് കെ കെ ലീന ടീച്ചർ, മട്ടന്നൂർ.
1: ഇനി നമുക്ക് ജാനകിയമ്മയുടെ ആലാപന വൈവിധ്യം പരിശോധിക്കാം. അത് പറയുമ്പോൾ ഏത് പാട്ടുകളാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. എങ്കിലും എൻ്റെ മനസ്സിലോടിയെത്തുന്ന കുറച്ച് ഗാനങ്ങളെ പറ്റി, നവജാത ശിശുക്കൾ മുതൽ രണ്ടാം ശൈശവത്തിലെത്തിയ വയോവൃദ്ധരടക്കം സംഗീതത്തിൻ്റെ താളത്തിലും ഭാവത്തിലും ലയിക്കുന്നവരാണ്. എസ് ജാനകി പാടിവെച്ച താരാട്ട് കേട്ടാൽ നമ്മളെല്ലാവരും അമ്മമാരായിത്തീരും.

എന്ന് വിളിക്കുമ്പോൾ, ഒട്ടിക്കിടക്കുന്ന മുത്തേ എന്ന് പറയുമ്പോൾ, ആ ഭാവം അത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മാറിലൊരു കുട്ടി ഒട്ടിക്കിടക്കുന്നതായിട്ട് തോന്നുന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഭാവം, അതാണ് എസ് ജാനകിയുടെ പ്രത്യേകത. കുട്ടികളെ കളിപ്പിക്കുമ്പോൾ പാടാൻ പറ്റിയ പാട്ടുകളിൽ എപ്പോഴും നമ്മുടെ ചുണ്ടിൽ വരുന്ന ഒന്ന്, എല്ലാവരും ചെറിയ കുട്ടികളടക്കം ഇപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടാണ്

ഈ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിരി, അതൊക്കെ സ്പെഷ്യൽ ഇഫക്റ്റാണ്, ജാനകിയമ്മയുടെ മാത്രമുള്ള ഒരു ഇഫക്റ്റാണത്. ജാനകിയമ്മയുടെ പ്രണയഗാനങ്ങൾ, അത് ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല, അത്രയധികം മനോഹരമായ പ്രണയഗാനങ്ങൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്.

അമ്പലപ്രാവ് എന്ന സിനിമയിലെ ഈ ഗാനം കേൾക്കുമ്പോൾ നമ്മളെ ഏതോ ഒരു ലോകത്തേക്ക് നയിക്കും. പ്രണയ പാരവശ്യം തുളുമ്പുന്ന ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

നസീമ എന്ന സിനിമയിലെ പ്രണയവും വിരഹവും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കുന്ന ഗാനം.

നാഥന്റെ കാലച്ച കേൾക്കാൻ വെമ്പുന്ന ഒരു പെൺമനസ്, ആ മനസ്സിലെ പ്രണയം, ആകാംക്ഷ, ഇതൊക്കെ നിറഞ്ഞ ഒരു വല്ലാത്ത ആകർഷകത്വം തുളുമ്പുന്ന ഒരു ഗാനമാണ് ചാമരത്തിലുള്ളത്.

നാഥ. ഈ പാട്ടിൻ്റെ ഇടയിൽ ചില വാക്കുകൾ പറയുന്നുണ്ട് പാടാതെ, അതും പതിഞ്ഞ സ്വരത്തിൽ. ഞാൻ എന്തു പറയാൻ? ഇതൊക്കെ ജാനകിക്ക് മാത്രം കഴിയുന്ന തരത്തിലുള്ള ഒരു ഭാവമാണ്. അതിനിടയിലുള്ള ചിരി, അതൊക്കെ വല്ലാതെ ആകർഷിക്കുന്നതാണ്.

പ്രണയം മനസ്സിനെ ഉണർത്തുന്ന മധുരാനുഭൂതി ഉളവാക്കുന്ന ഒരു ഗാനമാണെന്ന് തെളിയിക്കുന്ന ഒരു പാട്ടാണ് മൂടൽ മഞ്ഞ് എന്ന സിനിമയിലെ പഴയൊരു ഗാനം.

സ്വർണമുകിലിനോട് മൂകവേദനയും സ്വപ്നവും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ഗാനം, വളരെ പ്രശസ്തമായ എസ് ജാനകി ഗാനം, ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലെ.

മൗനത്തിനെക്കുറിച്ച് പാടുമ്പോൾ മൗനം എന്നുള്ളത് ഒരു വല്ലാത്ത വികാരമായി നമുക്ക് കേൾപ്പിച്ചു തരുന്ന ഒരു ഗാനമാണ് തകര എന്ന സിനിമയിൽ.

0: മൗനത്തിനു പോലും മധുരമുണ്ട് എന്നുള്ളത് സാഗരസംഗമം എന്ന ചിത്രത്തിൽ കൂടി ജാനകിയമ്മ കേൾപ്പിച്ചു തരുന്നു.
1: മൗനം പോലും മധുരം, മൗനം പോലും മധുരം ഈ മധുനിലാവിൻമീൽ.
0: ഇനിയും ജാനകിയമ്മയുടെ പ്രണയഗാനങ്ങൾ എത്രയുണ്ടെന്ന് പറയാൻ കഴിയില്ല, നമുക്കതിൽ നിന്ന് ഇനി തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, അത്രയധികം വശ്യസുന്ദരമായ ഗാനങ്ങൾ കിടക്കുന്നു. ഇനി ജാനകിയമ്മയുടെ ഭക്തിഗാനങ്ങളിലേക്ക്.
1: കേശാദിപാദം തൊഴുന്നേ കേശവ, കേശാദിപാദം തൊഴുന്നേ.
0: പകൽക്കിനാവ് എന്ന സിനിമയിലെ കൃഷ്ണഭക്തി തുളുമ്പുന്ന ഈ പാട്ട്, ഈ ഭക്തിഗാനം നമ്മൾക്ക് എത്ര കേട്ടാലും മതിവരില്ല. പകൽക്കിനാവിൽ തന്നെയുള്ള മറ്റൊരു ഭക്തിഗാനമാണ് ഗുരു

ഇതിൽ കൃഷ്ണൻ്റെ കുസൃതിയും അതുപോലെ കൃഷ്ണനോടുള്ള ഭക്തിയൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരു ഗാനമാണ്. കുരുക്ഷേത്രം എന്ന സിനിമയിലെ ശിവപാർവതി പ്രണയത്തോടുകൂടിയുള്ള ഭക്തി തുളുമ്പുന്ന, അതേസമയം കാൽപ്പനിക ഭാവം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ജാനകി ഗാനം.

എസ് ജാനകിക്ക് മാത്രമായുള്ള ഒരു കഴിവാണ് മിമിക്രി നടത്തിക്കൊണ്ട് പാട്ടുപാടുക, അല്ലെങ്കിൽ മറ്റു ശബ്ദങ്ങളിൽ ഗാനം ആലപിക്കുക എന്നുള്ളത്. ആൺശബ്ദത്തിൽ പാടിയിട്ടുണ്ട്, അതുപോലെ ചെറിയ കുട്ടികളുടെ ശബ്ദത്തിൽ പാടിയിട്ടുണ്ട്. കണ്ണാ നീയെങ്കേ വാവാ നീയെങ്കേ, അത് പാടുമ്പോൾ ശരിയായ ഒരു കുഞ്ഞ് കുട്ടി പാടുന്നതല്ലാതെ മുതിർന്ന ഒരു സ്വരമാണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അതുപോലെ എ ടി ഉമറിൻ്റെ സംഗീത

ഒരാട് ഇതൊക്കെ ജാനകി അമ്മക്കല്ലാതെ മറ്റാർക്കാ കഴിയുക? ചിരിയോ ചിരി എന്ന സിനിമയില് ബാപ്പ മഞ്ഞത്ത് നിക്കണ ചേലുള്ള ഞമ്മന്റെ ബാപ്പ, അതും ജാനകി അമ്മയുടെ സ്വരം. ഇത്രയൊക്കെ പാടുമ്പോഴും മുഖത്ത് യാതൊരു തരത്തിലുള്ള ഭാവമാറ്റവും ഇല്ലാതെയാണ് ജാനകിയമ്മ പാടുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ റേഞ്ചുള്ള മറ്റൊരു ഗായിക നമുക്കില്ല, നമുക്കിനി കിട്ടാനുമില്ല. കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തുകൊണ്ട് പാട്ടിൻ്റെ വികാരങ്ങൾ മുഴുവനും നിറച്ച് പാടി ഫലിപ്പിക്കുക, ഇത് ഈശ്വര ചൈതന്യമുള്ള ഒരു ആൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. 2013 ജാനകിയമ്മ നമ്മൾക്ക് വേണ്ടിയുള്ള പാട്ടുകളൊക്കെ നിർത്തിയത്. അതും 2013 10 കൽപ്പനകൾ എന്ന ചിത്രത്തിലെ

പൂങ്കൂരുന്ന് എന്ന ഒരു താരാട്ടോടുകൂടിയാണ് അമ്മ പാടി അവസാനിപ്പിച്ചത്. ഒരു താരാട്ടോടുകൂടി നമ്മളെ ഉറക്കുകയാണ് ചെയ്തിട്ടുള്ളത്.

നമ്മുടെ അനശ്വര അദൃശ്യ സംഗീത സാന്നിധ്യത്തിന്, നമ്മുടെ വികാരത്തിന് ജാനകിയമ്മക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.

അനശ്വര ഗായിക എസ് ജാനകിയെ ഓർത്തുകൊണ്ട് അനശ്വര ഗായിക എസ് ജാനകിയുടെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് കെ കെ ലീന ടീച്ചർ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗരന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെലീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 20, ഹിജ്റ വർഷം 1448 റബി ഉൽ അവൽ 23, ശകവർഷം 1948 ഭാദ്രം 14, 2026 സെപ്റ്റംബർ 5 ശനിയാഴ്ച. ഏവർക്കും അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4